ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 12 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1953 സെപ്റ്റംബർ 12. 1953 മാർച്ച് 5 സ്റ്റാലിൻ അന്തരിച്ചു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരു യുഗം അവസാനിച്ചു. 3 പതിറ്റാണ്ടോളം കാലം സ്റ്റാലിന്റെ ഭീകര സ്വേച്ഛാധിപത്യത്തിൻ കീഴിൽ വീർപ്പുപൊട്ടി നിന്നിരുന്ന സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അധികാര വടംവലികൾ ആരംഭിച്ചു. പാർട്ടി പ്രസീഡിയത്തിലും സെൻട്രൽ കമ്മിറ്റിയിലും അത്യുന്നത നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും അധികാര കസേരകൾക്ക് വേണ്ടി നടത്തിയ ചടുല നീക്കങ്ങളിൽ അന്തിമ വിജയം നേടിയത് നികിത ക്രുഷ്ചേവ് ആയിരുന്നു. പാർട്ടിയുടെ 1st സെക്രട്ടറി പദവിയിലേക്ക് അദ്ദേഹം ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് 1953 സെപ്റ്റംബർ 12. 1990 സെപ്റ്റംബർ 12. 1945 മുതൽ 4.5 ദശകം നീണ്ട വിഭജന ചരിത്രത്തിനുശേഷം കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും ഏകീകരിക്കപ്പെട്ട 1990 സെപ്റ്റംബർ 12 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ലോക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ദിനങ്ങളിൽ ഒന്നാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളും തകർന്നടിഞ്ഞ സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാലമത്രയും നിലനിന്നു പോന്ന ശീതയുദ്ധം ജർമ്മനിയുടെ ഏകീകരണത്തോടെ യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു പഴംകഥയായി മാറി.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഏറ്റവും ലളിതമായി കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. പറയുന്നത് ഊഴിയിൽ ചെറിയവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയണമെന്ന നിർബന്ധബുദ്ധി പഴയകാല കവികൾക്കുണ്ടായിരുന്നു. അവർ തങ്ങളുടെ കൃതികൾ ആരംഭിച്ചിരുന്നത് തന്നെ ഊഴിയിൽ ചെറിയവർക്കറിയുവാൻ ഉര ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാകരുത് എന്ന് നിർബന്ധിച്ചുറപ്പിച്ച് എഴുതപ്പെട്ട കൃതികളുമുണ്ട്. ജ്ഞാനാഗ്നി കൊണ്ട് അവിദ്യാനാശം സംഭവിക്കുമ്പോൾ മായാബദ്ധനായ ജീവാത്മാവ് ബ്രഹ്മത്തിൽ ചേർന്ന് ലയിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പല ക്ലാസുകൾ തന്നെ വേണ്ടിവരും അല്ലെ? ശ്ലോകങ്ങൾക്കോ കവിതകൾക്കോ ഒക്കെ സങ്കീർണമാകാം. അവയെ വിശദീകരിക്കുന്നതുകൂടി സങ്കീർണമായാൽ അത് കഷ്ടമാണെന്നേ പറയാനാവൂ. ശരിക്കും വ്യാഖ്യാനങ്ങളെ താത്വികമാക്കാൻ ശ്രമിച്ചത് മതങ്ങളാണ്. താത്വികത വലിയ സംഭവമാണെന്ന് സാധാരണക്കാർ ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഏതു ചെറിയ കാര്യവും സങ്കീർണമായി അവതരിപ്പിക്കാൻ മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ മതങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ എന്തോ ആണെന്ന് ധരിപ്പിക്കാനും കഴിയും. ഏറ്റവും ലളിതമായ രീതിയിൽ മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റൊന്നുമില്ല തന്നെ. മറ്റൊരു ജീവിക്കും ഇല്ലാത്ത വിധം മനുഷ്യന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ് ഭാഷ എന്ന് മറന്നുപോകരുത്. അതെത്ര ലളിതമാകുന്നുവോ അത്രയും മനുഷ്യർ തമ്മിൽ അടുപ്പമുണ്ടാകും. പ്ലസ് ടു വരെയൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിസ്സഹായനായിപ്പോകും. അതാരും മനസ്സിലാക്കില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന ചിന്തയാണ് എല്ലാവർക്കും. അവരവരുടെ ഭാഷയിൽ പഠിക്കാൻ കഴിയുകയും പരീക്ഷ എഴുതുകയും ചെയ്യാൻ കഴിയാത്ത നാട് സ്വാതന്ത്ര്യം നേടിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? മാതൃഭാഷ എന്ന് പറഞ്ഞു ഊറ്റം കൊണ്ടാൽ മാത്രം പോരാ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാതൃഭാഷയിൽ എഴുതാൻ കഴിയുമ്പോഴാണ് ഭാഷയ്ക്ക് അത്രയും ആർജവമുണ്ടാകുന്നത്. അങ്ങനെയൊരു കാലത്തിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. സൌമ്യവും ലളിതവും ശാന്തവുമായി മറ്റുള്ളവരോട് സംസാരിക്കുക എന്നതാണ് പ്രധാനം.
1: സൌമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രകാശ ചിന്തകൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനൊരു നാസുനയാണെന്ന്. സൗന്ദര്യമേതുമില്ലാത്ത ഒരു കാട്ടുചെടിയാണ് നാസുന. വിരിയുമ്പോൾ പോലും ആരും അതിനെ ശ്രദ്ധിക്കാറില്ല. സുഗന്ധം കൊണ്ടും സൗന്ദര്യം കൊണ്ടും വശീകരിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് പൂക്കളുണ്ട്. അവയ്ക്കിടയിൽ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത, ആരുമൊന്ന് നോക്കുക പോലും ചെയ്യാത്ത ചെടിയാണ് നാസുന. സൃഷ്ടിക്കിടയിൽ ലഭിച്ച ഒരു ആജ്ഞ പോലെ അത് സമയമാകുമ്പോൾ വിരിയുന്നു, ആരുമറിയാതെ കൊഴിയുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി അത് വിരിയാതിരിക്കുന്നില്ല, സുഗന്ധം പടർത്താതിരിക്കുന്നില്ല. ഞാനും അതെ. എന്റെ കഴിവുകൾ മാനിക്കുന്നില്ലെന്ന് വെച്ച് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. എന്റെ പ്രവൃത്തികൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എഴുതുകയും വരയ്ക്കുകയും ചെയ്യുന്നു. രാപ്പകൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു നാസുനയാണ്. ഒരിക്കൽ എന്റെ സുഹൃത്ത് എനിക്കായി കുറച്ച വരികളാണിത്. വാക്കുകൾക്കിടയിൽ വിഷാദം കുറുകിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞത് നേരാണ്. കഠിനമായി ജോലി ചെയ്യുന്ന ആളാണ്. പൂജ്യത്തിൽ നിന്ന് ജീവിതം പടുത്തുയർത്തിയ ആളാണ്. എഴുതും വരയ്ക്കും, നല്ല ക്രിയേറ്റീവാണ്. ഒരു നേരം വെറുതെ ഇരിക്കില്ല. ഒട്ടും സ്വയം മാർക്കറ്റ് ചെയ്യാനറിയില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് പോലും വലിയ വിലയില്ല. അവർക്കൊക്കെ ഒരു കൂലിപ്പണിക്കാരൻ. ശരിക്കും അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാസുന. അവൻ എഴുതിയ മറ്റൊരു കത്തും ഞാൻ ഇതിനോട് ചേർത്ത് വായിച്ചു. ആരുമറിയാതെ എത്രയോ പൂക്കൾ വിരിഞ്ഞു പൊഴിയുന്നു. അവയുടെ സുഗന്ധം ഏതോ മണലാരണ്യത്തിൽ അലിഞ്ഞു ചേരുന്നു. ഞാൻ അവനൊരു മറുപടി കുറിച്ചു. നീ സ്വയം നാസുനയാണെന്ന് വിശേഷിപ്പിച്ചതിനെ ഞാൻ നിരസിക്കുന്നില്ല സുഹൃത്തെ. ജപ്പാൻ കവിയായ ബാഷോ നാസുനയെക്കുറിച്ച് എഴുതിയത് നീ എന്തുകൊണ്ട് വായിച്ചില്ല? മൗനവും പുലർക്കാല നിലാവും കൊണ്ട് കവിത കുറിച്ച ബാഷോ പറയുന്നത് നീ കേട്ടുവോ? നാസുന വിരിയുന്നു പ്രപഞ്ചവും, പച്ചയും സൂര്യനും ഞാനും. നാസുന വിരിയുന്നു, വിരിഞ്ഞു വിരിഞ്ഞു വിരിയുന്നു.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും യു എൻ രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9:00 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെലസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരിക്ഷാമവും ഉൽപ്പാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കിണി ഭാഷാപ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഗോളിലാണ് ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. 25 മുതൽ 31 വരെയാണ് കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് മുതൽ 15 വരെ കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിന്റെ ആദ്യ മത്സരം. മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഭവനമായി അംഗീകരിച്ച വേങ്ങേരിയിലെ മേടഭവനത്തിന്റെ ഉടമ ബാബു പറമ്പത്തിന് ജില്ലാ ശുചിത്വ മിഷൻ അനുമോദിച്ചു. CWRDMLA ഡോക്ടർ ശ്രുതിയുടെ നേതൃത്വത്തിലെ ശാസ്ത്രജ്ഞരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടയെ കാർബൺ ന്യൂട്രൽ ഭവനമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ അച്ഛന്റെ പടം എന്ന കഥ കേൾക്കാം. നടക്കാൻ കഴിയാത്ത അച്ഛനെ വീൽ ചെയറിലിരുത്തി അമ്പലത്തിലും ബീച്ചിലും പാർക്കിലും മാർക്കറ്റിലുമൊക്കെ കൊണ്ടു നടക്കുകയും വഴിയോര കടകളിൽ നിന്ന് അച്ഛൻ പറയുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും മറ്റും ചെയ്യുന്നതറിഞ്ഞാണ് മകൻ ആ ഹോം നേഴ്സിനെ പറഞ്ഞുവിട്ടത്. തൊടിയിലെ കുരുമുളകും തേങ്ങയും വിറ്റുകിട്ടുന്ന കാശ് കൃത്യമായി അയാൾ മകനെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ടും അച്ഛനു വേണ്ടി പണം ധൂർത്തടിച്ചതിന്റെ ബാക്കിയാണ് തനിക്ക് തരുന്നതെന്ന് മകൻ കരുതി. പുതിയൊരു ഹോം നേഴ്സ് വന്നു. രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. ഇനി ഒന്നിനും ഒരു കുറവും പാടില്ല. പത്രത്തിൽ ഫോട്ടോ സഹിതം വാർത്ത കൊടുക്കണം. വഴിനീള ഫോട്ടോ വലിപ്പത്തിലെടുത്ത് ഒട്ടിക്കണം. വീടിനു മുന്നിൽ ഒരു ഫ്ലക്സ് വെക്കണം. വലിയൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് മാലയിട്ട് വെക്കണം. വാർത്ത കൊടുക്കുമ്പോൾ എന്റെയും ഭാര്യയുടെയും മക്കളുടെയും പേര് കഴിഞ്ഞ് ചേച്ചിമാരുടെ പേര് വെച്ചാൽ മതി. വാർത്ത എഴുതാൻ തുടങ്ങിയ പയ്യനോട് മകൻ പറഞ്ഞു, മൂപ്പ് മുറക്കി വെച്ചാ പോരെ, അച്ഛനു വേണ്ടി കാശ് മുടക്കാൻ മൂപ്പ് മുറയൊന്നും കണ്ടില്ലല്ലോ. വാർത്ത വന്നു കഴിയുമ്പോൾ അളിയന്മാർ അടിയുണ്ടാക്കാതിരുന്നാ മതി. വന്നു കഴിഞ്ഞല്ലേ അപ്പോൾ നോക്കാം. എന്നാ ചേട്ടാ ഫോട്ടോ ദാ, വഴിനീള വെക്കാൻ 10 എണ്ണം മതിയല്ലോ അല്ലേ? പക്ഷെ ഫോട്ടോ മൊബൈലിൽ കാണുമെന്നേ. ഇങ്ങിതാ ഞാൻ തപ്പിയെടുത്തോളാം. എന്തുമാത്രം ഫോട്ടോകളാ ചേട്ടാ, നിങ്ങളുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും നിങ്ങളുടെ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ നിറയെ ഫോട്ടോ ഉണ്ടല്ലോ. പക്ഷെ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും. പട്ടിയുടെ ബർത്ത്ഡേക്ക് ഇത്ര വലിയ കേക്കോ? പട്ടികൾ കേക്ക് തിന്നുമോ ചേട്ടാ? നീ ആ ഫോണിൽ തന്നെ ചേച്ചിമാരോട് ചോദിച്ചേ ഫോട്ടോ ഉണ്ടോന്ന്. പിന്നെ ആണ്ടിനും സംക്രാന്തിക്കും പോലും അച്ഛനെ കാണാൻ വരാത്തവരാ. പക്ഷെ ഒരാളുടെ കയ്യിൽ ഫോട്ടോ കാണും. ആരുടെ? രാമനാഥൻ്റെ. ഏത് രാമനാഥൻ? ഏത് രാമനാഥൻ എന്നോ? നിങ്ങൾ പറഞ്ഞുവിട്ട ഹോം നേഴ്സ്? അവനോ? അവൻ്റെ പേര് രാമു എന്നല്ലേ? രാമു അല്ല, രാമനാഥൻ. അദ്ദേഹത്തെക്കുറിച്ച് ചേട്ടൻ എന്തറിയാം? അദ്ദേഹമോ? അതെ, ചേട്ടൻ്റെ അച്ഛൻ്റെ അരുമശിഷ്യൻ. വിദേശത്ത് നല്ല ജോലിയുള്ളയാൾ. 6 മാസത്തെ ലീവിന് നാട്ടിലെത്തിയതാണ്. അപ്പോഴാണ് ചേട്ടൻ പത്രത്തെ കൊടുത്ത് പരസ്യം കണ്ടത്. താൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന, തനിക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യത്തിനും കാരണം ആ വലിയ മനുഷ്യനാണെന്ന് വിശ്വസിച്ചിരുന്ന അനാഥനായിരുന്നു രാമനാഥൻ. തൻ്റെ ഒഴിവുകാലം ആ മനുഷ്യനു വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു. ചേട്ടൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ശമ്പളത്തേക്കാൾ എത്രയോ അധികം രൂപ അദ്ദേഹം അച്ഛനു വേണ്ടി ചിലവഴിച്ചു. എവിടെയൊക്കെയോ കൊണ്ടുപോയി, എന്തെല്ലാം കാഴ്ചകൾ കാണിച്ചു. ബീച്ചിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അവിടെ വരുമായിരുന്നു. കളിയും ചിരിയും ഫോട്ടോ എടുപ്പും ആ കുട്ടികൾ മുത്തശ്ശാന്നാ വിളിച്ചിരുന്നേ. തന്റെ അരുമ ശിഷ്യനാണ് തന്റെ ഹോം നേഴ്സ് എന്ന് ചേട്ടന്റെ അച്ഛൻ അറിഞ്ഞതുമില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിട്ടെന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടിക്കും പൂച്ചയ്ക്കുമുള്ള സ്ഥാനം പോലും നിങ്ങളുടെ മനസ്സിൽ അച്ഛനുണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നിടത്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമല്ലേ അദ്ദേഹം മരണം വരെ ഉണ്ടാവേണ്ടിയിരുന്നത്? രാമനാഥനോടൊരു ഫോട്ടോ ഞാൻ ചോദിക്കില്ല, ചേട്ടൻ ചോദിക്കൂ. മകൻ മടിച്ചു മടിച്ച് കോണ്ടാക്റ്റിൽ പരതി ഫാദേഴ്സ് ഹോം നേഴ്സ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. തൊട്ടടുത്ത് നിന്ന പോലെ ഫോൺ റിങ് ചെയ്തപ്പോൾ അയാൾ ചുറ്റും നോക്കി. ഹാളിൽ അച്ഛനടുത്ത് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ട് ചെന്നു. ഇടത് കൈകൊണ്ട് ഫോൺ കാതിനോട് ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് അച്ഛന്റെ ഫ്രെയിം ചെയ്ത വലിയ ഫോട്ടോയിൽ മാല ചാർത്തുന്ന ആൾ ഹലോ എന്ന് പറയുന്നത് അയാൾ കേൾക്കുകയും കാണുകയും ചെയ്തു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷെ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും, വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചുകളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്ക് നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈമതി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്കെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഒവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാശിങ് ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തി ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030-ഓടെ ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വരജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ഷിപ്പ് ബിൽഡിംഗ്, സെമി കണ്ടക്ടർ, ക്വാണ്ടം, ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെസെ സ്ട്രാറ്റജിക് ക്ഷേത്രമായി നൈ ക്ഷമതയെ തയ്യാർ കറേ ഇസ്ലിയെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കേൽ ഫോർ ദ വേൾഡ്. 2 ലക്ഷത്തിൽ അധികം സ്റ്റാർട്ടപ്പ് ഓർ 120 അധികം യൂണിക്കോൺസ് കെ സാത്ത് ഭാരത് ആജ് ഗ്ലോബൽ സൊല്യൂഷൻസ് കാ ഹബ് ബൻ രഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യകേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 4ാം തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 18,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9ാമത് യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1ാം സീഡ് ആര്യന സബലങ്കയും 2ാം സീഡ് എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3ാം കിരീടമാണ് സബലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 18,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലിന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
4: തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഏതൊരു രാജ്യത്തിന്റെയും ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളുണ്ടെന്ന് കരുതൂ. അവിടെ ലിംഗതുല്യത ആവശ്യമാണ്. അപ്രകാരം ലിംഗതുല്യത കൈവരിക്കപ്പെടണമെങ്കിൽ അതിനുള്ള പ്രധാന ചുവടുവയ്പ് അധികാരഘടനയിലുള്ള സ്ത്രീ പങ്കാളിത്തമാണ്. രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന അധികാരവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ സ്ത്രീകൾ തുല്യകർത്തൃത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. 1970 വരെ സ്ത്രീകളും വികസനവും എന്നതായിരുന്നു വിഷയം. എന്നാൽ അത് 70-കൾക്ക് ശേഷം സ്ത്രീകൾ വികസന പ്രക്രിയയിൽ എന്നായി മാറി. വാണ്ട, എൻഡോറ, ക്യൂബ എന്നിവിടങ്ങളിൽ തുല്യമാണ് സ്ത്രീ പുരുഷ സാന്നിധ്യം പാർലമെന്റുകളിലുള്ളത്. ഇന്ത്യയിലാവട്ടെ വെറും 10% മാത്രമാണ് സ്ത്രീകളുടെ പാർലമെന്റ് പ്രാതിനിധ്യം. അത് മാറി വരണം. സ്ത്രീ പ്രാതിനിധ്യം കൂടി വരുമ്പോഴും പലപ്പോഴും പുരുഷാധിപത്യത്തിന് കുറവൊന്നും സംഭവിക്കുന്നില്ല. സംവരണമനുസരിച്ച് പല പഞ്ചായത്തുകളിലും പ്രസിഡന്റ് സ്ഥാനം സ്ത്രീക്കായിരിക്കും. എന്നാൽ പലയിടത്തും കണ്ടുവരുന്നത് പ്രസിഡന്റിനെ മുന്നിൽ നിർത്തി ആൺ വൈസ് പ്രസിഡന്റ് ഭരണം നടത്തുന്ന കാഴ്ചയാണ്. പ്രസിഡന്റ് അവിടെ പോയാൽ ശരിയാവില്ല, പ്രസിഡന്റ് അവരോട് സംസാരിച്ചാൽ ശരിയാവില്ല, അതിനുള്ള പരിചയം പ്രസിഡന്റിനില്ല എന്നൊക്കെയുള്ള കരുതലോടുകൂടിയ വർത്തമാനങ്ങളും ഉണ്ടാകും. വനിതകൾ അധികാരത്തിലെത്തുമ്പോൾ ഇപ്രകാരം അവർക്കുമേൽ മറ്റ് ആധിപത്യ സ്വഭാവങ്ങൾ ഉയർന്നുവരുന്നതിനുള്ള പ്രധാന കാരണം കാഴ്ചപ്പാടുകളുടെ കുറവ് തന്നെയാണ്. നാടിനെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസത്തെക്കാൾ പ്രധാനമാണ് സാമാന്യധാരണ. സാമാന്യധാരണ വികസന കാഴ്ചപ്പാടുകളുടെ ആക്കം കൂട്ടും. റോഡും തോടും കുളവും കെട്ടിടങ്ങളും എങ്ങനെ എപ്രകാരം എന്നതോടൊപ്പം പഞ്ചായത്ത് രാജ് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ വ്യക്തമായ ധാരണയുള്ള കാഴ്ചപ്പാടുകളുള്ള വനിതകളുടെ സാന്നിധ്യമാണ് നമ്മുടെ അധികാരയിടങ്ങളിൽ വേണ്ടത്. പ്രാദേശിക ഭരണത്തിൽ 33% നിർബന്ധമാക്കിയതിന് അർത്ഥവും കരുത്തും ഉണ്ടാകണമെങ്കിൽ ഈ പൊതുധാരണ ബലപ്പെടുത്തേണ്ടതുണ്ട്. ധനരൂപീകരണത്തിലും ധനവിനിയോഗത്തിലുമെല്ലാം ഈ തുല്യത ആർജിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്ത്രീ പ്രാതിനിധ്യങ്ങൾ ശാക്തീകരിക്കപ്പെടുന്നതിലൂടെ മാത്രമേ ഒരു രാജ്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ശബ്ദം വികസന പ്രക്രിയയിൽ ഉയർന്നുവരികയുള്ളൂ, വിവേചനങ്ങൾ അവസാനിക്കുകയുള്ളൂ. വനിതാ പ്രതിനിധികൾ അത്യാവശ്യം ചില കാര്യങ്ങൾ വായിച്ചിരിക്കേണ്ടതുണ്ട്. പത്രം, ടിവി എന്നതിനപ്പുറം കുറച്ച് വായനാശീലം കൂടി ഉണ്ടെങ്കിൽ ധാരണകൾ വികസിക്കാൻ അത് സഹായിക്കും. നിലപാടുകൾ ഉണ്ടാവുക എന്നതാണ് അതിലേറെ പ്രധാനം. രാഷ്ട്രീയപരമായും സാമൂഹികമായും വ്യക്തമായ നിലപാട് സ്ത്രീ പ്രതിനിധികൾക്കുണ്ടാവണം.

തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സഭയായിരുന്നു ശ്രീമൂലം പ്രജാസഭ. അതിലെ ആദ്യ വനിതയായിരുന്നു അന്നാചാണ്ടി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക്

അവർ പടപൊരുതി എന്ന് പറയുന്നതാവും ശരി. അത്രയേറെ ശക്തി അവരുടെ പ്രവൃത്തിക്കും അതിലേറെ ശക്തി അവരുടെ വാക്കുകൾക്കും ഉണ്ടായിരുന്നു. കാരണം അവരുടെ വിദ്യാഭ്യാസവും പൊതുധാരണയുമായിരുന്നു. 1948 തിരുവിതാംകൂറിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കുന്നത്. അതിൽ മത്സരിച്ച വനിതയാണ് കെ ആർ ഗൌരിയമ്മ. 1957 കേരള നിയമസഭയിൽ അവർ അംഗമായി. 1930 ഉപ്പു സത്യാഗ്രഹത്തോടെയാണ് എ വി കുട്ടിമാളു അമ്മ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. കോഴിക്കോട് നഗരസഭാ കൌൺസിലറും മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ രണ്ടു തവണ അംഗവുമായിരുന്നു എ വി കുട്ടിമാളു അമ്മ. ശക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളുമാണ് ഗൌരിയമ്മയെയും കുട്ടിമാളു അമ്മയെയും അന്നാചാണ്ടിയെയും കേരള മണ്ണിൽ അടയാളപ്പെടുത്താൻ കാരണമായത്. 2010 തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ സ്ത്രീ സംവരണം 50% വർദ്ധിച്ചു എന്നത് വലിയ കാര്യമാണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ തുടങ്ങിയ ഭാരവാഹിത്വത്തിൽ വരെ 50% പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചു.

2016 കേരള പഞ്ചായത്ത് ഗൈഡ് പ്രകാരം കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മെമ്പർമാരെ കണക്കാക്കിയാൽ 21,905 മെമ്പർമാരിൽ 11,277 പേർ വനിതകളാണെന്ന് കാണാം. അതായത് 51.5%. ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കാനാകുന്ന കണക്കാണിത്. ഇതുപക്ഷെ ഭരണത്തിന്റെ മൃദുവായ മേഖലകളിൽ മാത്രമാണ്, അതായത് പ്രാദേശിക തലത്തിൽ മാത്രം. അതുമാത്രം മതിയോ? നയരൂപീകരണം നടത്തുന്ന എല്ലാ അധികാര തലങ്ങളിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തേണ്ടതല്ലേ? അങ്ങനെയല്ല ഇപ്പോഴത്തെ സ്ഥിതി. ഒരു പൌര എന്ന നിലയിലുള്ള സ്ത്രീയുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക അവസ്ഥ ഇപ്പോഴും യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയല്ലേ? സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ കുടുംബത്തിനകത്തും പുറത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വത്തവകാശം നിലനിൽക്കെ തന്നെ ഒരു സ്വത്തിന്റെയും അവകാശികളല്ലാത്തവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വച്ചാൽ പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. ലിംഗാടിസ്ഥാനത്തിൽ ഏറ്റവും ചൂഷണം അനുഭവിക്കുന്നത് സ്ത്രീ തന്നെയാണ്. അതിൽ ജാതി, മതം എന്നതൊക്കെ വരുമ്പോൾ ചൂഷണത്തിന് തീവ്രത വർദ്ധിക്കും. അതുപോലെ പ്രസക്തമെന്ന് തോന്നുന്ന ഒരു സംശയവും മുന്നോട്ട് വയ്ക്കുകയാണ്. തെരുവിലൂടെ നടക്കുന്ന പൊതുസമരങ്ങളിൽ, അത് രാഷ്ട്രീയ സമരമാവട്ടെ, പരിസ്ഥിതി, ദളിത്, ആദിവാസി സമരങ്ങൾ ഏതുമാവട്ടെ, അതിലെല്ലാം വലിയ സ്ത്രീ പങ്കാളിത്തമാണ് കാണപ്പെടുന്നത്. മുൻനിരയിൽ ബാനറുകളുമായി നടന്നു നീങ്ങുന്നതും ആവേശോജ്വലമായി മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നതും എല്ലാം മിക്കവാറും സ്ത്രീകൾ തന്നെയാണ്. പക്ഷെ അവരൊന്നും ഭരണരംഗത്തേക്ക് അധികം കടന്നു വരാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഉത്തരവും വ്യക്തമാണ്. മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഉപോൽപന്നമായ പുരുഷ മേധാവിത്വത്തിൽ നിന്ന് നമുക്കിനിയും മോചനം നേടാനായിട്ടില്ല എന്നത് തന്നെയാണ്.

0: സ്വർഗം വിടന്നുവെങ്കിൽ.
1: നേരമേറെയായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമാകുന്നു. നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ബിസി 400-ൽ സുപ്രസിദ്ധ ഗ്രീക്ക് ചിന്തകൻ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. യഥാകാലത്തിന് മുമ്പ് ജനിച്ച ക്രിസ്തു എന്നാണ് സോക്രട്ടീസിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ, സോക്രട്ടീസ് ശരിക്കും മനുഷ്യസ്നേഹിയായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. കൊടിയ പീഡനങ്ങൾക്കിടയിലും അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. കാര്യങ്ങൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒന്നും തടസ്സമല്ല എന്നതാണ് കാര്യം. ചെറിയ പനി വന്നാൽ ലീവെടുക്കുന്നവരുണ്ട്. പനിയല്ല അവിടെ കാര്യം, എങ്ങനെ ലീവെടുക്കാം എന്നതാണ് ചിന്ത. വയ്യ, വയസ്സായി എന്നീ ചിന്തകൾ കളയൂ. അതൊക്കെ വെറും എക്സ്ക്യൂസുകൾ മാത്രമാണ്. 20 വാല്യങ്ങളുള്ള ഇംഗ്ലീഷ് നിയമം പരിഷ്കരിക്കുന്ന ജോലി ഹാൻസ്ബെർഗ് പ്രഭു ആരംഭിച്ചത് 90-ാം വയസ്സിലായിരുന്നു. ഗോയിഥെ തന്റെ ഫൌസ്റ്റ് എന്ന കൃതി രചിച്ചത് 82-ാമത്തെ വയസ്സിൽ. ഗലീലിയോയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ 72-ാമത്തെ വയസ്സിലായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ്സ് തന്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളും എല്ലാം ചെയ്തത് വീൽചെയറിലിരുന്നു കൊണ്ടായിരുന്നു. അർപ്പണബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് പ്രയോജനപ്രദമായി ജീവിക്കാൻ പ്രായമോ രോഗമോ ഒന്നും തടസ്സമാവുന്നില്ല. സത്യം പറഞ്ഞാൽ പ്രായവും രോഗവുമൊക്കെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാനുള്ള എക്സ്ക്യൂസുകൾ മാത്രമാണ്. പൂർണമായും ചലനശേഷിയറ്റ് കിടപ്പിലായി പോകുന്നവർക്ക് പ്രവൃത്തി ബുദ്ധിമുട്ടാണ്. എങ്കിലും പ്രവർത്തിക്കുവാനുള്ള ത്വര അവരുടെ ഉള്ളിലുണ്ടാവണം. എങ്കിലേ ഉണർന്നെണീറ്റു വരാനാവൂ. ചെറുതും വലുതുമായ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തവരില്ല. അതൊന്നും പ്രവൃത്തിയിൽ നിന്ന് വിമുഖത കാണിക്കാനുള്ള ന്യായീകരണങ്ങളാവരുതെന്നേ ഈ പറയുന്നതിനർത്ഥമുള്ളൂ. ഒരിക്കലും വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച് ഇഴഞ്ഞും വലിഞ്ഞും ദിനരാത്രങ്ങൾ തള്ളിനീക്കുന്നവരിൽ പലരും തങ്ങളുടെ ജീവിതത്തിന്റെ ദുർഗതിയെക്കുറിച്ച് സദാ പരിതപിക്കുകയും ഉറക്കം കെടുകയും ചെയ്യുന്നു. അസമിലെ ഒരു ചന്തയിൽ കടലാസുകൊണ്ടുള്ള ആകർഷകമായ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. ആഴ്ചയിലൊരു ദിവസം വൻ തിരക്കാണ്. അന്നേ ആ കട തുറക്കും. ഒരു സ്ത്രീയായിരുന്നു ആ കടയുടെ ഉടമ. കാണാൻ മനോഹരമായിരുന്നു ആ കളിപ്പാട്ടങ്ങൾ. അതിന്റെ ഉറവിടം ഒരു കമ്പനിയല്ല എന്ന് മനസ്സിലാക്കിയ ഒരു പത്രക്കാരൻ അന്വേഷിച്ചെത്തിയത് ഒരു ചേരിയിലെ വീട്ടിലായിരുന്നു. അവിടുത്തെ കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി. കിടപ്പുരോഗിയായ ഒരു മധ്യവയസ്കൻ പകുതി ചരിഞ്ഞുകിടന്നുകൊണ്ടാണ് ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കട്ടിലിന് താഴെ വച്ചിട്ടുള്ള ചെറിയ ബക്കറ്റുകളിൽ മുക്കിയാണ് നിറം ചാലിക്കുന്നത്. കട്ടിലിന്റെ രണ്ടു ഭാഗങ്ങളിലും

നൂലുകളിൽ കെട്ടിയിട്ട കളിപ്പാട്ടങ്ങൾ നിറമുണക്കാനിട്ടിരിക്കുന്നു. ദിവസേന 30 കളിപ്പാട്ടങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചന്തയിലെത്തും. ചന്തയിലിരിക്കുന്നത് ഭാര്യ തന്നെയാണ്. ആഴ്ച ചന്ത ഒരു കളിപ്പാട്ടം പോലും വിറ്റുപോവാതിരിക്കില്ല. വാസ്തവം പറഞ്ഞാൽ അവ വെറും കളിപ്പാട്ടം മാത്രമായിരുന്നില്ല, അതിനുമപ്പുറം കലാചാരുതയാർന്ന ക്രാഫ്റ്റ് വർക്കുകൾ കൂടിയായിരുന്നു. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ആവട്ടെ, അതോർത്ത് ദുഃഖിച്ചും വിലപിച്ചും സ്വയം പഴിചാരിയും ഇരിക്കാതെ കഴിയുന്നത്ര കർമ്മോത്സുകമാവുന്നതിനാണ്. അതുകൊണ്ട് ഉണരൂ, എഴുന്നേൽക്കൂ. ആയിരക്കണക്കിന് മനുഷ്യർ കർമ്മോജ്വലരായി ജീവിക്കുന്നു. നിങ്ങൾ എന്തിനാണ് മടിച്ചിരിക്കുന്നത്? ഊർജ്ജസ്വലമാകൂ. പ്രശ്നങ്ങൾ പലതുമുണ്ടാകും. നിങ്ങൾ ഈ ഭൂമിയിൽ പിറന്നത് പ്രശ്നങ്ങളിൽ ജീവിക്കുവാനല്ല, കാര്യങ്ങൾ ചെയ്യുവാനാണ്. ഓർത്തുനോക്കൂ, കുട്ടിക്കാലത്ത് നിങ്ങൾ എന്താണ് വിചാരിച്ചിരുന്നത്? മുതിർന്നിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നല്ലേ? എന്നിട്ട് എന്തിനാണ് ഈ അലസത? ഉണരൂ, എഴുന്നേൽക്കൂ. കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യൂ. ജീവിതത്തെ നന്നായി ആസ്വദിക്കൂ. അത് ലീവെടുത്തിട്ടല്ല, വെറുതെ ഇരുന്നിട്ടല്ല, അലസമായിരുന്നിട്ടുമല്ല. ചെയ്യേണ്ട ജോലികൾ ചെയ്ത് ജീവിതത്തെ സാർത്ഥകമാക്കൂ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വയ്ക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രാജലക്ഷ്മി എഴുതിയ ദേവാലയത്തിൽ എന്ന കഥ. അതുവരെ പാടുപെട്ടുണ്ടാക്കിയത് മുഴുവൻ തകർന്ന് ചുറ്റും കിടക്കുകയാണ്. കുനിഞ്ഞ കഷ്ണങ്ങൾ പെറുക്കാൻ അഭിമാനം സമ്മതിച്ചില്ല. അഭിമാനം എന്തർത്ഥമില്ലാത്ത വാക്ക്! തന്റെ മണൽക്കുടിൽ സ്വന്തം കൈകൊണ്ട് കളിമണ്ണ് കുഴച്ച് കെട്ടിപ്പടുത്ത് നിറം പിടിപ്പിച്ച് സുന്ദരമാക്കി താനുണ്ടാക്കിയ മൺകുടിൽ

0: ബന്ധുമുത്തച്ഛന്മാരും മുതൽക്കിങ്ങോട്ട് അവരുടെ ജീവിതത്തിലെ യുക്തിക്കതീതമായ ഭാഗമായി കണക്കാക്കിയിരുന്ന ഈ വികാരം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ഭൗതിക വിജ്ഞാനത്തിന്റെ പാടയ്ക്കടിയിൽ ഒളിഞ്ഞുകിടന്നിരുന്നുവെന്നോ? വീണു തലമുട്ടിയ കുട്ടി കെട്ടിപ്പിടിച്ചു കരയാൻ അമ്മയുടെ അടുത്തേക്ക് ഓടുന്നതുപോലെ വേദനിച്ചപ്പോൾ സർവശക്തം എന്ന് കരുതപ്പെടുന്ന ആശ്രയസ്ഥാനത്തേക്ക് കുതിക്കുന്ന കുട്ടിയാണോ താൻ? കർമ്മഭീരുക്കൾക്ക് അള്ളിപ്പിടിക്കാനുള്ള ദൈവം പണ്ടാരോടോ താൻ പറഞ്ഞതാണത്? കഷ്ണങ്ങൾ ചികഞ്ഞ് കേടില്ലാത്തത് നോക്കി ഓരോന്നായി പെറുക്കി ബലമായി ഉറപ്പിച്ച് രണ്ടാമതും കെട്ടിപ്പടുക്കാനുള്ള തന്റെ ഇടമില്ലാത്ത കർമ്മഭീരുവായിട്ടാണോ താൻ ഇങ്ങോട്ട് ഓടി വന്നത്? വിഖ്യാതമായ ആ ദേവാലയത്തിന്റെ ഗോപുരവാതിലിൽ അവൾ പകച്ചു നിന്നു. തന്നെ സ്നേഹിക്കുന്നവരുടെ വേദനിക്കുന്ന കണ്ണുകൾ പുറകെ വരുന്നുണ്ടോ? അപരിചിത മുഖങ്ങളുടെ ഒരു കടലാണ് പിന്നിൽ. തന്നെപ്പോലെ ആർത്തരാണോ അവരും? അർത്ഥാർത്ഥികൾ, ജിജ്ഞാസുക്കളും കാണാതിരിക്കുമോ ഒന്ന് രണ്ടു പേർ? ശ്രീകോവിലിനകത്തെ വിളക്കുകളുടെ പ്രകാശം ഇരട്ടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ചിരിച്ചു നിൽക്കുന്നു. ആ ചിരിയിൽ ലയിക്കാൻ ശ്രമിച്ച് അവൾ കൈകൂപ്പി നിന്നു. അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? തികഞ്ഞ നിസ്സംഗതയാണവിടെ. ഉപനിഷത്തുക്കളുടെ രാജ്യത്തിലെ നിർമ്മയനായ ദൈവം, വിഡ്ഢിയായ മനുഷ്യ സ്ത്രീ, നിന്റെ ഹൃദയവും നിന്റെ വേദനയും, അതിലെന്താണ് ഇത്ര പ്രത്യേകത? ആയിരക്കണക്കിന് മനുഷ്യരും അവരുടെ ആയിരക്കണക്കിന് വേദനകളും ദിവസേന എന്റെ അടുത്തു വരുന്നു. അതുപോലെയല്ലേ നീയും? ഞാൻ കരിങ്കല്ലാണ്, പുഞ്ചിരിക്കുന്ന ശില. അങ്ങ് ശില മാത്രമാണോ? എങ്കിൽ
1: മാറൂ, തൊഴുതു മാറൂ, നടമറിഞ്ഞ് നിൽക്കണ്ട, മാറൂ.
0: മുണ്ടിനുമീരെ മഞ്ഞശീല കൊണ്ട് അരപ്പെട്ട കിട്ടിയ മനുഷ്യൻ മണ്ഡപത്തിലും സോപാനക്കല്ലിലുമായി തൂങ്ങിപ്പിടിച്ചു നിന്നു. അയാളാണ്. അവൾ നടക്കൽ നിന്ന് മാറി. 5 മിനിറ്റ് ഇടപെട്ട് ആ നടക്കൽ തൂങ്ങിപ്പിടിച്ചു നിന്ന് ഒരു യന്ത്രമെന്നോണം അയാൾ ഇതേ വാക്കുകൾ ഉരുവിടുകയാണ്. ഭംഗിയില്ലാത്ത മുഖവും സ്തൂലിച്ച ദേഹവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഓർമ്മപ്പെടുത്തി ഒച്ചയെടുത്ത് അയാളുടെ തൊണ്ട അടഞ്ഞിരിക്കുന്നു.
1: ഒന്നൂലോ അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് നടക്കുക. രണ്ടില്ലാണ്ട് നടക്കിങ്ങനെ നിക്കാച്ചാല് വിഷമാ.
0: രണ്ടു കൈയിലും ഓരോ കുട്ടികളെയും പിടിച്ചുവരുന്ന ഒരമ്മൂമ്മയാണ്.
1: വഴി തരില്ലാച്ചാല്
0: തന്നെയാണ് പറയുന്നതെന്ന് അപ്പോഴേ മനസ്സിലായുള്ളൂ. അവരുണ്ടാക്കിയെടുത്ത വഴിയിൽ കൂടി ഒരു ചെറുപ്പക്കാരി സുന്ദരിയും നടക്കലേക്ക് നീങ്ങി. നട അടച്ചു. സോപാനത്തിന്റെ രണ്ടു പടികളിലുമായി ആടുകൾ തിക്കിക്കൂടി നിൽക്കുകയാണ്. നട തുറക്കുമ്പോൾ തളിക്കുന്ന തീർത്ഥം ദേഹത്തു വീണാൽ പുണ്യമാണ്. സ്വന്തം ദേഹം.

0: വരുന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൂടെ ഇപ്പം ശരിയായിട്ട്
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
4: കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്തത്? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി, ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു.
1: കുട്ടിയമ്മ
5: ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ടോൾമ, നീ അടുക്കളയിലേക്ക് ചെല്ലേ, പാഞ്ചേമ്മ ചാവൂ.
4: കുട്ടിയമ്മ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ?
5: എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു തും കോൽഹോ, നീ ആരാണ്, നിനക്ക് എന്തുവേണം, വാട്ട് യു വാണ്ട്?
4: ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്? കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തേടെ മകൻ, രാഘവമേനോന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിലെ അശോകൻ.
5: അശോക
4: എന്താ
5: നിന്നെ അല്ലടാ മോനെ, അശോക
4: അശോകന.
6: കുട്ടിമാമ എന്നെ വിളിച്ചോ?
4: അപ്പുകുട്ട നീ ഇവിടെ നേപ്പാളില്ല?
7: അപ്പുകുട്ട ആരാ കുട്ടിമാമ? ഇവൻ
4: അപ്പുകുട്ട നീ വിളച്ചെടുക്കണം, ഞാൻ ആരാണെന്നോ?
5: താൻ പറഞ്ഞ സുമതി എടുത്തിട മകൻ അശോകനായി.
4: അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ. അപ്പുകുട്ടൻ ഞാൻ അശോകൻ.
8: നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടോ?
5: എന്താ അശോക ഇത്?
7: അത് പിന്നെ ഈ പ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേര കുട്ടിമാമ.
4: ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാ തുറക്കുന്നത്.
7: കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം.
4: നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല.
7: കുട്ടിമാമ രണ്ടു വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവർ ആണ്. വിളിക്ക് ആംബുലൻസിന്, പോലീസിന്. ഇവൻ എന്നെ തട്ടിക്കളയും. അശ്വതി അടുക്കരുത്, ഇവൻ ഭ്രാന്തനാണ്, മാറിയില്ലേ.
4: അശ്വതി
1: ഇയാൾ ഇവിടെ വന്നോ?
5: മോൾ ഇവരെ അറിയോ?
1: ഇയാളാണ് ഇന്നലെ എന്റെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്.
5: ഞാൻ പറഞ്ഞില്ലേ ഇവൻ കള്ള റാസ്കലാണ്.
4: അമ്മ അങ്ങനല്ല,
5: അമ്മ അവന് ഇനി ഇടപെടണ്ട, ഞാൻ ഇവനെ കൈയറിഞ്ഞോളാം. മാറിയില്ല.
7: ആരശിമുട്ടി അപ്പുകുട്ടനോട് കളിക്കരുത്, കളിച്ചാ കളി പഠിപ്പിക്കും.
5: ഔട്ട്, ഇറങ്ങി ഔട്ട്.
9: എന്റെ ബുദ്ധ ഭഗവാനെ, ശുദ്ധോദന മഹാരാജാവിന്റെ മകനായ അങ്ങ് സർവ സൗഭാഗ്യങ്ങളും രാജപദവിയും ഉപേക്ഷിച്ച് ഒരു രാത്രി ഭാര്യയോട് പോലും പറയാതെ കൊട്ടാരം വിട്ടിറങ്ങിയ ആളാണെന്ന് പണ്ടെന്നെ സരസ്വതി ടീച്ചർ 5 ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നെന്റെ ഗതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ആർഭാടകരമായ ഒരു ജീവിതവും സ്വന്തം മുറപ്പെണ്ണും കൈവിട്ടുപോയ ഞാൻ അങ്ങേപ്പോലെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങ് രാത്രിയിലാണ് കൊട്ടാരം വിട്ടതെങ്കിൽ ഞാൻ പകലാണെന്ന വ്യത്യാസമേ ഉള്ളൂ. അങ്ങ് സുമനശാലയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയെങ്കിൽ എന്നെ അപ്പുക്കുട്ടൻ തള്ളി ഇറക്കിയതാണ്. ഞാൻ പറയുന്നത് ഭഗവാൻ മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലറ ചില്ലറ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിയവരാണ്. ആ നിലയ്ക്ക് എന്നോട് ഭഗവാൻ കരുണ കാണിക്കണം. ആ അപ്പുക്കുട്ടനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടിച്ചിട്ട് എനിക്കകത്ത് കയറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഞാനും ആയിത്തീരും. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു കോമ്പറ്റീഷൻ? ഉണ്ണിക്കുട്ടോ, നീ ഇന്നലെ രാത്രി എവിടെ ആയിരുന്നു? വീട്ടിൽ പോയില്ലേ? ഖർനഹീൻ ജാത്ത എന്നെ വീടില്ലേ? ഖർനഹീൻ എവിടെ? വേർ കിതർ?
10: മലയുടെ മുകളിലോ?
9: ഓ അവിടെ അല്ലേ? പിന്നെ നീ എന്താ വീട്ടിൽ പോവാത്ത? നിന്റെ പേരിൽ വേറെ ആരെങ്കിലും അവിടെ കയറി കൂടിയോ? എനിക്ക് വീട്ടിൽ പോകാൻ ഒത്തില്ല. അപ്പുക്കുട്ടൻ എന്നൊരു പാര എനിക്ക് മുമ്പേ അവിടെ കയറി പറ്റി. ഇനി ആ കുരി കഴിയുന്നത് വരെ ഉണ്ണിക്കൂട്ടന്റെ കൂടെ ഓപ്പൺ എയറി കഴിയാം. എന്താ
10: ഖേബാണിക്കോ,
9: മനസ്സിലായില്ലേ? പിള്ളേർ അത്രയും മനസ്സിലാക്കിയാ മതി. നമുക്ക് തെരുവിലോട്ടിറങ്ങാം.

ജീവിതത്തിൽ പലയിടത്തും മത്സരബുദ്ധി ഉണ്ടാകും മനുഷ്യന്. മറ്റുള്ളവരെക്കാൾ നന്നായി ജീവിക്കണം, കൂടുതൽ നന്നായി ജോലി ചെയ്യണം, കൂടുതൽ മാർക്ക് വേണം, അതിലൊക്കെ മത്സരബുദ്ധി മനുഷ്യൻ കാണിക്കും, സ്വാഭാവികം. എന്നാൽ മനുഷ്യൻ ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും മത്സരബുദ്ധി കാണിക്കരുത്. റോഡിൽ വെച്ച് നമുക്ക് മത്സരബുദ്ധി വേണ്ട. നിങ്ങൾ ഡ്രൈവിംഗിൽ മിടുക്കനായിരിക്കാം, അതിസാമർഥ്യവും ഉണ്ടാകുമായിരിക്കാം, പക്ഷേ അത് പ്രകടിപ്പിക്കുവാനുള്ള സ്ഥലമായി റോഡിനെ കാണരുത്. ഇനി ഡ്രൈവിംഗിലുള്ള മിടുക്കെന്ന് വെച്ചാൽ അമിത വേഗമോ ഓവർടേക്കുകളോ അല്ല. മറ്റൊരാളിനും ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണോ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്? എങ്കിൽ നിങ്ങൾ മികച്ചൊരു ഡ്രൈവറാണ്. അതല്ല, റോഡിൽ കയ്യാങ്കളി കാണിച്ചാണ് മിടുക്ക് കാട്ടുന്നതെങ്കിൽ അതിനെ മിടുക്കെന്നല്ല പറയേണ്ടത്, ഓവർ സ്മാർട്ട് എന്നാണ് പറയേണ്ടത്. ഒരു നല്ല ഡ്രൈവറായിരിക്കുക എന്നത് സ്വയം അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കണം. അതിന് മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാന സംഗതി, റോഡ് എന്നത് നമ്മുടെ മാത്രമല്ല, അതൊരു പൊതു സ്വത്താണ് എന്ന ബോധമാണ്. നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് പോലെ എല്ലാവരും ടാക്സ് അടയ്ക്കുന്നുണ്ട്. നമുക്ക് റോഡിലുള്ള അവകാശം പോലെ എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു വഴിയാത്രക്കാരനെ പോലും ബുദ്ധിമുട്ടിക്കാതെ, എതിരെ വരുന്ന ഒരാൾക്ക് പോലും യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാക്കാതെ ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നല്ലൊരു ഡ്രൈവറാണ്. അതുപോലെ പ്രധാനമാണ് റോഡ് അറിഞ്ഞ് ഡ്രൈവ് ചെയ്യുക എന്നത്. റോഡിന്റെ വിശാലത, ഇടറോഡ്, ഹൈവേ എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കി വണ്ടി ഓടിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു നല്ല ഡ്രൈവറാണ്. അല്ലാതെ റോഡ് മുഴുവൻ നടുക്കിക്കൊണ്ട് ഓടിക്കുന്നത് ശരിയായ ഡ്രൈവിംഗ് അല്ല എന്ന് മാത്രമല്ല, ഡ്രൈവിംഗിൽ നിങ്ങൾ കോൺഫിഡൻസ് അല്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ തന്നെ ആത്മവിശ്വാസമില്ലായ്മയാണ് നിങ്ങൾ റോഡിൽ കാണിക്കുന്നത്. അഭ്യാസങ്ങളിൽ അപക്വത നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അറ്റൻഷൻ സീക്കിംഗ് അഥവാ ശ്രദ്ധയാകർഷിക്കലാണ് ഇത്തരത്തിലുള്ള റാഷ് ഡ്രൈവിംഗിലൂടെ നിങ്ങൾ സാധ്യമാക്കുന്നത്. റോഡിൽ നിങ്ങൾ എങ്ങനെയാണെന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന ഘടകമാണ്. മറന്നു പോകരുത്.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് മാടായി പാറയെക്കുറിച്ച് കേൾക്കാം. കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിലെ ഒരു പാറപ്പരപ്പാണ് മാടായി പാറ. ഏതാണ്ട് 700 ഏക്കർ വരുന്ന ഈ പരപ്പിൽ അധികം വീടുകളോ ഇടതൂർന്ന മരങ്ങൾ നിറഞ്ഞ കാടുകളോ ഇല്ല. പാറപ്പരപ്പിന് തെക്ക് പഴയങ്ങാടി പുഴ വറ്റാതെ വരളാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സായാഹ്നങ്ങളിൽ ഈ പാറപ്പരപ്പിൽ ഒത്തുകൂടിയവർ എത്ര, സൗഹൃദങ്ങൾ പങ്കുവച്ചവർ എത്ര, നൂറുനൂറ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പാറപ്പരപ്പിലൂടെ അലഞ്ഞ യൗവനങ്ങളെത്ര. സാഹിത്യം, രാഷ്ട്രീയം, ദർശനം, യുക്തിവാദം, നാട്ടുവിശേഷങ്ങൾ, അങ്ങനെ എത്രയെത്ര സംവാദങ്ങൾക്ക് മാടായിപ്പാറ സാക്ഷിയായി. മാടായിപ്പാറപ്പുറം ഒരു കാലത്ത് ഇറ്റിറ്റിപ്പുള്ളുകളുടെ വിഹാര കേന്ദ്രമായിരുന്നു അത്രേ. തിത്തിരി പക്ഷികളാണ് ഇറ്റിറ്റിപ്പുള്ളുകൾ. ഒരു കാലത്ത് മാടായിയുടെ ഹൃദ്സ്പന്ദനങ്ങളായിരുന്ന ഇറ്റിറ്റിപ്പുള്ളുകൾ ഇന്ന് ഇല്ല തന്നെ. മാടായിപ്പാറ ഓരോ ഋതുവിലും തരുന്ന ദൃശ്യാനുഭവവും വൈകാരിക അനുഭവവും ഓരോന്നാണ്. പാറ അതിന്റെ കാഴ്ചയിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന കാലം ചിങ്ങമാസമാണ്. പെരുമഴയുടെ കാലം മാറി പ്രസാദം ചൊരിയുന്ന ഇളവയിലും ചിലപ്പോൾ മാത്രം ഒന്ന് മുഖം കാണിച്ച് മങ്ങിപ്പോകുന്ന ചാറ്റൽ മഴയുമൊക്കെയായി പാറപ്പരപ്പ് നേർത്ത നീർച്ചാലുകളും അങ്ങിഞ്ഞ് കുഞ്ഞു പച്ച തടങ്ങളും കാക്കപ്പൂവിന്റെയും കൃഷ്ണപ്പൂവിന്റെയും ഒക്കെ പരപ്പുകളായി നിൽക്കുന്ന കാലം. കാലമേതായാലും സൂര്യോദയ സമയത്തും അസ്തമയത്തിന്റെ നേരത്തും പാറ നൽകുന്ന അനുഭവം അനന്യമായ ഒന്നാണ്. അന്തിമിനുക്കം മാഞ്ഞു തുടങ്ങുമ്പോൾ അകലെ കാണുന്ന ഏഴിമലയിലേക്ക് നോക്കി പാറപ്പരപ്പിലെ സൗകര്യപ്രദമായ ഒരിടത്ത് നിൽക്കുമ്പോൾ കൈവരുന്ന അനുഭവം, അത് മധുരവിഷാദവും വിവരണാതീതവുമായ മറ്റു പലതും കൂടിച്ചേരുന്ന ഒന്നാണ്. ഏതു മനുഷ്യന്റെയും മനോലോകത്തെ ചെറുതാക്കാൻ വിടാത്ത എന്തോ ഒന്ന് സന്ധ്യാസമയത്തെ മാടായിപ്പാറയ്ക്കുണ്ട്. ലോകചരിത്രത്തിൽ തന്നെ പല സന്ദർഭങ്ങളെയും ഓർമ്മയായും കാഴ്ചയായും പേറുന്ന സ്ഥലമാണ് മാടായിപ്പാറ. ജൂത കുടിയേറ്റം തൊട്ട് മുരിക്കഞ്ചേരി കേളുവരെയുള്ള ചരിത്രവേളകളുടെ അടയാളങ്ങൾ, ഇസ്ലാമിന്റെ ആദിമ സ്മൃതികൾ ഉള്ളിലുള്ള പള്ളി എന്ന് തുടങ്ങി എന്തെല്ലാം ചുരുങ്ങിയത് കഴിഞ്ഞ 2000 വർഷങ്ങൾക്കിടയിൽ മാടായിപ്പാറ ഓരോ ചരിത്ര സന്ദർഭങ്ങളിലും പുതിയ ഇടമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. രാമപുരം പുഴയും കുപ്പം പുഴയും അതിരിടുന്ന പ്രദേശമാണ് മാടായിപ്പാറ. മാടായിപ്പാറയ്ക്ക് ജന്മങ്ങൾ പലതുണ്ടായി, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയും മനുഷ്യനും പരസ്പരം ഇടപെടുന്നതിലൂടെ കാലം അതിനെ പുതുതായി നിർമ്മിച്ചുകൊണ്ടേയിരിക്കും എന്നതിൽ സംശയമേതുമില്ല. മാടായിക്കാവുമായി ബന്ധപ്പെട്ട് പൂരം, കലശോത്സവം, മാരിത്തെയ്യം, പുത്തരി, തിറ എന്നിവ കൂടാതെ മാടായിക്കാവിലെ കൂത്ത്, പൂരക്കളി, കളമെഴുത്തുപാട്ട് എന്നിവയുമൊക്കെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി നടന്നുവരുന്നു. പൂരക്കാലമായാൽ മാടായിപ്പാറയിലെ വള്ളിക്കാട്ടിൽ ജടവള്ളികൾ മരം മൂടി പൂത്തുലഞ്ഞു നിൽക്കും. ജടപ്പൂക്കളെന്നും കട്ടപ്പൂക്കളെന്നും പുല്ലാഞ്ഞിവള്ളിപ്പൂക്കളെന്നും ഇതിന് പേരുണ്ട്. മാടായിക്കുന്നെന്ന പേരിൽ മഹാകവി കുട്ടമത്ത് ഒരു കവിത എഴുതിയിട്ടുണ്ട്. പാറയിൽ നിൽക്കുമ്പോൾ ഭൂമിയുടെ മണ്ണിന്റെ തലോടൽ പോലെ കാറ്റുവന്ന് പൊതിയും. സ്വാതന്ത്ര്യത്തിന്റെ വിശാലത നമ്മൾ അനുഭവിക്കും. ഋതുഭേദങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തി പോകുന്ന പാറയുടെ ഒരു വർഷത്തെ മാറ്റങ്ങളെ ഒരു മനുഷ്യന്റെ ശൈശവ, ബാല്യ, കൌമാര, യൗവന, വാർദ്ധക്യാവസ്ഥകളുടെ മാറ്റങ്ങളുമായി താരതമ്യപ്പെടുത്താം. മഴയും മഞ്ഞും വെയിലും ചൂടും കാറ്റും പാറയിൽ വർണ്ണപ്പുതപ്പുകൾ പുതയ്ക്കുകയും മായ്ക്കുകയും ചെയ്യും. സുധായസ് നന്ദന്റെ വെയിൽത്തുള്ളി എന്ന നോവലിൽ പാറയിലെ പ്രകൃതി ഒരു കഥാപാത്രമാണ്. കുന്നിന് ജീവനുണ്ടെന്ന് തോന്നുന്നത് കാറ്റടിക്കുമ്പോഴാണ്. അത് നിലം തൊഴാതെ നമ്മെ എടുത്തു നടക്കും. തിരശ്ചീനതയിൽ ചിലപ്പോഴൊക്കെ നമുക്ക് പറന്നു കളിക്കാം. ജട പിടിച്ച മരങ്ങൾ അതുകണ്ട് തലകുടഞ്ഞു ചിരിക്കും. മാടായിപ്പാറയുടെ അപൂർവമായ ആവാസ വ്യവസ്ഥയെയും അതിന്റെ നാശത്തിനെതിരെ 3 പതിറ്റാണ്ട് മുമ്പ് വരെ നടന്ന പ്രതിരോധത്തെയും അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയാണ് അവസാനത്തെ വസന്തം. 1995 ഈ ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെന്ററി. മാടായിപ്പാറ ഒരു ഭൂമിക മാത്രമല്ല, സാംസ്കാരികതയുടെ ഒരു തട്ടകം കൂടിയാകുന്നു. അതിൽ വൈകാരികതയുടെ ഹൃദയം തൊടിക്കുന്നു, ചരിത്രത്തിന്റെ മുഴക്കങ്ങൾ കേൾക്കുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്തേ മലയാളത്തിൽ, എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഉമ്മ. മൊയ്തു പടിയത്തിന്റെ കഥയ്ക്ക് ശാരംഗപാണി സംഭാഷണം നിർവഹിച്ചു. ഛായാഗ്രഹണം ടി എൻ കൃഷ്ണൻകുട്ടി നായർ. ചിത്രസന്നിവേശം ജെ വില്യംസ്. 14 ഗാനങ്ങൾ പി ഭാസ്കരൻ ഉമ്മ എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ചു. എം എസ് ബാബുരാജിന്റെ ഈണം. എ എം രാജ, പി ബി ശ്രീനിവാസ്, മെഹബൂബ്, ബാബുരാജ്, പീലീല, ജിക്കി എന്നിവർ പാട്ടുകൾ പാടി. മൊയ്തു പടിയത്തിന്റെ നോവലിന്റെ ചരിത്രാവിഷ്കാരമായിരുന്നു ഉമ്മ എന്ന ചിത്രം. ശാരംഗപാണിയുടെ ആദ്യ ചിത്രം എന്ന സവിശേഷത ഈ ചിത്രത്തിനുണ്ട്. കെ പി ഉമ്മർ സ്നേഹജാൻ എന്ന പേരിലാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. ഒപ്പം തിക്രുഷി, എസ് പി പിള്ള, ബഹദൂർ, ബോബൻ കുഞ്ചാക്കോ, ബി എസ് സരോജ, രാജകുമാരി, എൽ പൊന്നമ്മ, സദാനന്ദൻ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഉമ്മ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി രക്ഷിതാക്കൾ അറിയാൻ.
1: രക്ഷിതാക്കൾ അറിയാൻ
2: കുട്ടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. എന്നാൽ സമ്മർദ്ദരഹിതമായ ഐച്ഛിക ഇടവേളകൾ എത്രത്തോളം നമ്മൾ അവർക്ക് നൽകാറുണ്ട്? ബ്ലിസ് എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? വിലക്കുകളും തടസ്സങ്ങളുമില്ലാത്ത സ്വതന്ത്രമായ ആനന്ദം, അതാണ് ബ്ലിസ്. പരമാനന്ദം എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് നൽകുന്ന ഐച്ഛിക ഇടവേളകളിൽ അവർക്ക് ബ്ലിസ് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അതവരെ വൈകാരികമായും മാനസികമായും ഉയരാൻ സഹായിക്കും. കാരണം ഉയർന്ന തോതിലുള്ള ആസ്വാദ്യത, സ്വാതന്ത്ര്യം, നൂതനത്വം എന്നീ ഗുണങ്ങൾ ഈ ഐച്ഛിക ഇടവേളകൾക്കുണ്ട്. ഈ ഐച്ഛിക ഇടവേള എന്നത് കുട്ടികളുടെ ചോയ്സാണ്, നമ്മുടേതല്ല. പാട്ട് കേൾക്കാനും കഥകൾ വായിക്കാനും ചെസ് കളിക്കാനും ചോയ്സ് കൊടുക്കേണ്ടത് നമ്മളല്ല. അവർ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കട്ടെ, ആസ്വദിക്കട്ടെ, നൂതനത്വമായ കാര്യങ്ങളിൽ ഇടപെടട്ടെ, അത്രയും നേരം പരമാനന്ദം അനുഭവിക്കട്ടെ. രസകരമായി മുഴുകാനാകുന്ന കാര്യങ്ങൾ അതൊന്നും ലഭ്യമല്ലാതെ പോകുമ്പോഴാണ് അവർ വീഡിയോ ഗെയിം പോലുള്ള അല്ലെങ്കിൽ മൊബൈൽ പോലുള്ള ഗാഡ്ജറ്റുകളിൽ വ്യാപൃതരാകുന്നത്, ലഹരികൾ തേടുന്നത്, ലൈംഗികതയിൽ അഭിരമിക്കാൻ ആവേശപ്പെടുന്നത്. ആഹ്ലാദകരമായ ഒരു ഗൃഹ അന്തരീക്ഷത്തിൽ കഴിയുന്നവരാണോ നിങ്ങളുടെ മക്കൾ? ആഹ്ലാദകരമായ ഒരു വിദ്യാലയ അന്തരീക്ഷത്തിൽ പഠിക്കുന്നവരാണോ നിങ്ങളുടെ മക്കൾ? എങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. കാരണം അടിസ്ഥാനപരമായി എന്താണോ നൽകേണ്ടത് അത് നിങ്ങൾ നൽകിക്കഴിഞ്ഞു. അവർ വളർന്നുകൊള്ളും. പ്രകാശവും വളവും വെള്ളവും ലഭിക്കുന്ന ചെടി ആകാശം നോക്കി വളരും പോലെ ജീവിത ലക്ഷ്യം നോക്കി നിങ്ങളുടെ മക്കളും വളർന്നുകൊള്ളും. നൽകേണ്ടത് നൽകാതെ ശരിയായി വളരണമെന്ന് വാശി പിടിക്കുന്നത് എന്തൊരബദ്ധമാണ്! ഒരു നല്ല രക്ഷിതാവ് കുട്ടിയെ മനസ്സിലാക്കുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായി വളർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. സർഗാത്മകമായ ക്രിയാത്മകമായ മാനസിക വളർച്ച സാധ്യമാക്കുന്നു. അതിനാവശ്യമായ പരമാനന്ദം അഥവാ ബ്ലിസ് ലഭ്യമാക്കുന്നു. അങ്ങനെയൊരു രക്ഷിതാവാകാൻ വലിയ വിദ്യാഭ്യാസമോ സാമ്പത്തിക സാഹചര്യമോ വേണമെന്ന് നിർബന്ധമില്ല. കുട്ടികളെ അവരുടെ നിലപാടുകളിലൂടെ വേണം നോക്കിക്കാണാൻ. നമ്മുടെ കാഴ്ചപ്പാടുകളിലൂടെ അവരെ നോക്കിക്കാണുന്ന പക്ഷം അവർക്ക് കുറ്റങ്ങളും കുറവുകളും ഏറെയുണ്ട് എന്ന് തോന്നും. സദാ അവരോട് കലഹിക്കേണ്ടി വരും. പ്രോത്സാഹിപ്പിക്കാൻ മറന്നുപോകും. കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അനുമോദിക്കാൻ വിട്ടുപോകും. നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. സമ്മർദ്ദങ്ങളിലൂടെ നടത്തിക്കും. സർഗാത്മകതയും ക്രിയാത്മകതയുമെല്ലാം മുരടിക്കും. യാന്ത്രികമായി ജീവിക്കാൻ നിർബന്ധിക്കപ്പെടും.
1: രക്ഷിതാക്കളറിയാൻ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നുംബരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തേക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം. കഥാ സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം സിയാദ് കോക്കർ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജെറി അമൽദേവ്. അഭിനേതാക്കൾ മോഹൻലാൽ, ശ്രീനിവാസൻ, കാർത്തിക, KPSC ലളിത, മാമുക്കോയ, തിലകൻ, ഇന്നസെന്റ്, ശങ്കരാടി, സുകുമാരി, യദുകൃഷ്ണൻ, MG സോമൻ, തൊടുപുഴ വാസന്തി തുടങ്ങിയവർ.

0: വിധി ഉടമസ്ഥനായ ചാലപ്പുരയ്ക്കൽ കുഞ്ഞിക്കണ്ണൻ നായർക്ക് വിധി കടക്കാരനായ മൗവഞ്ചേരി ഗോപാലകൃഷ്ണ പണിക്കലിൽ നിന്നും ചെല്ലേണ്ടതായ സംഖ്യ കൊടുത്തു തീർക്കാത്തതിനാൽ ഈ സംഖ്യയ്ക്കായി വിധി കടക്കാരൻ കൈവശം വെച്ചു പോരുന്നതായ കോളയാട്ട് ദേശത്തെ സർവേ നമ്പർ 1358 കുനിയിൽപ്പറമ്പെന്ന് പേരുള്ള 77 സെന്റ് തെങ്ങും പറമ്പ് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പാൻ സിവിൽ കോടതി 21 ഉത്തരവ് 64 ചട്ടപ്രകാരം കോർട്ട് ഉത്തരവായിരിക്കുന്നു എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു.
1: ആർഭാടം കാണിച്ച് ആളാവാൻ നോക്കിയ ഒടുവിൽ തന്നെയാ സ്ഥിതി. പെങ്ങന്മാരുടെ കല്യാണം നടത്തി കഷ്ടപ്പെട്ടു പോയല്ലോ പണിക്കിന്. അത് തന്നെയാ ഞാനും പറയുന്നത്. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്താലേ കല്യാണം ആവുള്ളൂ. പണമില്ലാത്തോണ്ട് റീസ് ഓഫീസില്ലേ
2: പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ എന്തായി നല്ല കാശ്മീർ കണ്ടം പോലത്തെ 77 സെന്റ് സ്ഥലം വെള്ളത്തിലായില്ലേ?
1: അതൊന്നും പറയാനായിട്ടില്ല. സിവിലും ക്രിമിനലും വക്കീലന്മാരെക്കാൾ അരച്ച് കിടക്കി കുടിച്ചവരാ ഗോപാലകൃഷ്ണ പണിക്കര്. അങ്ങനെ ആരാ മോൻ
3: ഗോപാലകൃഷ്ണ പണിക്കര്? അടവൊന്നും കുഞ്ഞിക്കണ്ണൻ നായരുടെ അടുത്ത് നടക്കാൻ പോണില്ല.
0: വിധി ഉടമസ്ഥനായ ചാലപ്പുരയ്ക്കൽ കുഞ്ഞിക്കണ്ണൻ നായർക്ക് വിധി കടക്കാരനായ മൗവഞ്ചേരി ഗോപാലകൃഷ്ണ പണിക്കരിൽ നിന്നും ചെല്ലേണ്ടതായ സംഖ്യ കൊടുത്തു തീർക്കാത്തതിനാൽ ഈ സംഖ്യക്കായി വിധി കടക്കാരൻ കൈവശം വെച്ചു പോരുന്നതായ കോളയാട്ട് ദേശത്തെ സർവേ നമ്പർ 1358 കുനിയിൽ പറമ്പെന്ന് പേരുള്ള 77 സെന്റ് തെങ്ങും പറമ്പ് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പാൻ സിവിൽ നിയമം 21 ഉത്തരവ് 64 ചട്ടപ്രകാരം കോർട്ട് ഉത്തരവായിരിക്കുന്നുവെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു.

0: 미래. 미래.
1: 할라. 아래가. 엔다 몰래. 엔다 기울까? 미지 왔니래.
2: 이번에 말해 엥이네 왔노. 내니까 내외트는 마트라 아래요. 미지한테 놓기 밴데 달래 다는 보이. 하늘을 찌르기야. 이니 엥이네 미지한테 빌리기 들지 보. 냐 보니라. 할링이 때네. 소리는 보이는 바르냐. 나도 말 엔는 구두마가 바르질라.
1: 아예. 가려야 될게 기대. 아이로 같은 거 알까론다.
2: 이들 파리 니 엔드 나나카 온다만 올라도 젠다 모트 파리서 나게 게이트 올로 이뻐 내리트 간도 고발루션 파니 게르다 살로니 게이트 포 엔드 내인 저리기 보이
1: 일라 나마라 비디안 니 비자리 참아디 말해
0: 아 나이프 엘뇨
1: 아 비자리 내 포노
0: 이뻐 왔노래 올로
1: 기대 시실래
0: 아빠라던데
1: രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഇതേച്ച് വരുമെന്ന് അല്ലമ്മേ നീ ആ പുസ്തകം വാങ്ങി വെച്ചിട്ട് കുറച്ച് പാല് വാങ്ങിച്ചോണ്ട് വാ വിജയന് ചായ കൊടുക്കണം
2: ഞാൻ ഗീതേച്ചോട് രണ്ട് വർത്താനം പറയട്ടമ്മേ
1: നിങ്ങളെ പറഞ്ഞത് പാല് വാങ്ങിച്ചോണ്ട് വരാ
3: ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ
1: സന്തോഷിച്ച് ഉല്ലസിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത് എല്ലാം കുളം തോണ്ടില്ലേ ചെലടി മനുഷ്യനെ കുറിച്ച് മനസമാധാനം എന്താ
2: കല്യാണം കഴിഞ്ഞിട്ട് നാളത്രേ ഇതുവരെ എനിക്കൊരു അലമാരി കൊണ്ടുപോകാൻ പറ്റിട്ടുണ്ടോ നാണക്കേടുകൊണ്ട് നാത്തുമാരെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി
1: അലമാര ഉണ്ടാക്കാൻ കുഞ്ഞുങ്ങു ആശാരിയോട് പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ
2: പറത്തിൽ ഉടഞ്ഞിട്ട് കുറെ നാളായി ഇനിയിപ്പൊ എനിക്കൊന്നും വേണ്ടമ്മേ പറമ്പ് ലേലം ചെയ്യുന്ന വീട്ടിലെ പെണ്ണില്ലേ ഞാൻ നാത്തുമാരുടെ മുമ്പിൽ എനിക്ക് അത്ര വിലയുണ്ടാവും
1: നമ്മൾ കക്കയും പിടിച്ചു പറിക്കുകയും ഒന്നും ചെയ്യില്ലല്ലോ നിന്റെയും നിന്റെ ചേച്ചിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ കടം വാങ്ങിയത്
2: ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ അച്ഛൻ ഏട്ടന്റെ പേരിൽ സ്വത്തല എഴുതി വെച്ചത് അതിന് പിരിവെടുക്കാനല്ലാതെ പുതിയതായിട്ട് ഏട്ടം വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പൊ പറമ്പ് ലേലം വീടിന്റെ പേരിലും കടം വാങ്ങിച്ചിട്ടില്ലേ അടുത്ത ലേലം വീടായിരിക്കും
1: അങ്ങനെയൊന്നും പറയരുത് മോളെ
2: എങ്ങനെയാന്ന് പറയാതിരിക്കുക ഈ വീടും കേസിലല്ലേ കേസും കൂടുതലോട്ട് നേരെ ഉണ്ടായിട്ടിന് ഗോപാലകൃഷ്ണ പണിക്കർ ഒരു കോടതി ഭ്രാന്തനാണെന്നും പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട് നാത്തുമാര്
1: ഒടുക്കത്തെ ഒരു നാത്തുമാര് അവർക്കോട് അവർ ജോലി ഇന്നില്ലേ ഈ കുശും കുറച്ചിലല്ലാതെ
2: അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ തൊട്ടേനും പിടിച്ചതിനും കൊടയും വടിയെടുത്ത് ഇറങ്ങിക്കോളും കേസ് കേട്ട് നക്ഷത്തി വെച്ച് അമ്മ പറ ആ ടൗണിലുള്ള വീട് എന്റെ പേർക്ക് എഴുതി തരാം അല്ലെങ്കിൽ അത് ഏട്ടൻ കളയും
1: ഒരു ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഏട്ടനെ നീ അത്ര കൊച്ചാക്കുമെന്നും വേണ്ട
4: എന്തൊക്കെയാണ്ടോ ഈ കേൾക്കുന്നത്
5: എന്തേ
4: അപ്പൊ ചെണ്ടകുട്ടനും പരസ്യപ്പെടുത്തലൊന്നും അറിഞ്ഞില്ലേ
5: കുട്ടിയോ
4: കുട്ടി നാട്ടിലാകെ നടന്നു കുട്ടി
5: കൊട്ടട്ടെ അതിനെന്താ
4: കേസും ഗുണ്ടാണ്ടിയൊക്കെ ധാരാളം ഉണ്ടാറുണ്ട് പക്ഷെ ഈ മാതിരി കൊട്ടലും പാടലും ഒക്കെ ആദ്യമായിട്ടാ കാണുന്നത്
5: ആ വിവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാൻ ഒക്കും എന്റെ അനന്തേട്ടാ ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ് ചെണ്ട കൊട്ടികൊണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല ഇനിയാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ്
4: ഇഞ്ചക്ഷനാ
5: ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ കുത്തിവെപ്പല്ല ഒരു കണക്കിന് കുത്തിവെപ്പ് എന്നാ ടെമ്പററി ഇഞ്ചക്ഷൻ വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ എന്താ ശിക്ഷ എന്നറിയാം ആ അറസ്റ്റും ലോക്കപ്പും വിധിയുടമസ്ഥൻ ഇരുമ്പഴി എണ്ണും
4: നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല
5: മനസ്സിലാവില്ലല്ലോ എന്റെ വക്കീലിന് മനസ്സിലായില്ല തത്തേ പഠിപ്പിക്കും പോലെ പറഞ്ഞു കൊടുത്താലും എന്റെ വക്കീലും മൈശേറ്റിന് മുമ്പിലെത്തുമ്പോ കവാത്ത് മറക്കും പിന്നെ ആകെയുള്ളൊരു ഗുണം കാശാത്യാർത്ഥിയില്ല അല്ല ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റില്ലെന്ന് എഴുതിക്കോളൂ ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടം സിവിലിലെ ചില ഹിക്മത്തുകളൊക്കെ വശത്താക്കി
4: അപ്പൊ ലേലം നടക്കില്ലേ ഗോപാലകൃഷ്ണ
5: ഒരു യുദ്ധമാകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൾനാശം ഉണ്ടാകുന്ന സാധാരണയാ പിന്നെ ഇതൊരു ഭംഗിയുള്ള യുദ്ധം അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ കാണാ
6: അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു
3: വീട്ടിൽ വിരുന്നുകാരുണ്ട്
6: നിക്കൂ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉഷേനെ തഴയാൻ നോക്കണ്ട
3: ഞാൻ പോട്ടെ
6: അല്ല ടൈപ്പിങ്ങിന്റെ സമയം മാറ്റിയത് എന്നോടെന്ത് പറയായിരുന്നത് കാലത്ത് ഒരു മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വെയിറ്റ് ചെയ്തു
5: കുറച്ച് നാളായിട്ട് നിന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു മാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീത്തേക്കും അല്ല നോക്കി പേടിപ്പിക്കുന്നു
6: എന്റെ പെണ്ണായിട്ട് ഞാൻ പ്രേമത്തെ തമ്മിൽ കേസുണ്ടോ
5: കേസ് നിന്നെ ഉഷേ വിജയനെപ്പോന്നു കുറച്ചേരായി
4: എന്താ വടിയൊക്കെ ആയിട്ട്
5: വടി
4: അളിയും കോടതിനായിരിക്കും
5: അല്ല ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ രജിസ്ട്രാർ ഓഫീസിൽ പോയിരുന്നു ഞാനത് നടത്തി വെച്ചിട്ട് വരാം ഏ
4: ട്യൂഷൻ
1: എന്താ മോഹൻലാൽ
5: അല്ല തന്നെ മനുഷ്യനൊരു നിൽക്കക്കളില്ല നിക്കുക നിന്റെ തുളി
1: നീ
5: ഒന്നും അറിയാം അലോലായി ചെറുക്കനോട് സംസാരിച്ചോണ്ടെന്ന്
2: ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരുമ്പോ ഞാനല്ല സംസാരിച്ചത്
5: ഞാൻ കണ്ടല്ലോ രണ്ട് കല്യാണം നടത്തിയ ഈ വീട് ഈ സ്ഥിതിയിലായത് നീ ആരും വേണമില്ല അങ്ങ് പ്രേമിച്ചോ എനിക്കൊരു പരാതിയില്ല പക്ഷെ കാമുവിന്റെ കൂടെ ഒളിച്ചോടി പോകണം സദ്യ നടത്തി സ്വർണ്ണാഭരണങ്ങളും പണിയിച്ചു കൊടുത്ത് ഇനി ഒരു കല്യാണം ഇപ്പൊ അങ്ങ് ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല മനസ്സിലായോ
1: പതുക്കെ ഗോപാലകൃഷ്ണ വിജയം കേക്കണ്ട ഓടിയപ്പുറത്ത് ഏ ഒരുത്തി വന്നപ്പോ തൊട്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുക സ്വത്ത് ലേലം ചെയ്യുന്നതിലല്ല അവൾക്ക് സങ്കടം ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തില്ല അപ്പുറത്തുണ്ട്
5: ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അലമാരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ നീ ഒട്ടും ബേജാറാകണ്ട എന്ത് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത ആഴ്ച അലമാര ഞാൻ വീട്ടിലെത്തിച്ചേക്കാം
1: ഇരുമ്പലൊക്കെ വിഴിഞ്ഞവൻ ചുക്ക് വിഷയം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ ഇപ്പോഴും പറയാറുണ്ട്
5: അച്ഛൻ അങ്ങനെ പലതും പറഞ്ഞാണ് നീ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ
1: പറമ്പ് ലേലത്തില് വീട് കേസില് സ്വയം അലമാര കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ ഇനി ടൗണിലെ വീടിന്റെ ബാക്കിയുള്ളൂ
5: നിന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനാ പറമ്പിന്റെ പുറത്ത് കടം വാങ്ങിച്ചത് ഈ വീട് പണയത്തിലാക്കിയത് നീയും
1: കാര്യമൊക്കെ ശരിയാ കടം വാങ്ങിയപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ഏട്ടൻ ഓർത്തില്ലേ
5: ഓർത്തു ഒക്കെ ഓർത്തു തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കട തുറന്നു ഒക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ പക്ഷെ പൊളിഞ്ഞുപോയി ബിസിനസ്സിൽ അത് സാധാരണയാ നീ ആ തെങ്ങ് കണ്ടോ എനിക്ക് 8 വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ആഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ ഇപ്പൊ 24 കൊല്ലമായി അപ്പൊ എനിക്ക് എത്ര വയസ്സാണെന്ന് മനസ്സിലാവോ നിങ്ങളുടെയൊക്കെ കല്യാണവും കഴിഞ്ഞു കുടുംബമായി എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ ആർക്ക് വേണ്ടിട്ടാ ചോദിച്ചത്
1: അതൊന്നും എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലല്ലോ
5: ആങ്കി അവിടെ മിണ്ടായിരുന്നോ
1: അപ്പൊ വീടും പറമ്പോക്കെ
5: വീടും പറമ്പോക്കെ ജപ്തി കൊണ്ടു
1: പോകും വിജയം പോവാൻ തിരക്കൂട്ടുന്നു നീ വാ
5: ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്
1: പറമ്പിന്റെ കാര്യമാണെങ്കിൽ എന്നോട് ഒന്നും പറയണ്ട എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത്
5: അമ്മ ഇരിക്കേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ
1: എന്തിനാ
5: ഇതിനൊക്കെ കാരണം എന്റെ പിടിപ്പുകാരാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ
1: എല്ലാവർക്കും ഓരോരോ കാലദോഷങ്ങളുണ്ട് മോനെ ഉജ്ജമ ഭാവത്തിന്റെ ഫലം എന്ന് കരുതി സമാധാനിക്കന്നെ
5: മറ്റൊരു പോംവഴി ഇല്ലാത്തോണ്ട് പറയാ പറമ്പിലേലും കഴിഞ്ഞാലുടനെ ഈ വീടിന്റെ കേസും വിധിയാവും കുഞ്ഞിക്കണ നേരെ കുറ്റം പറഞ്ഞ കാര്യമല്ല ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ മുതിർന്ന ഒരു വർത്തമാനം പറയുമ്പോ വായി നോക്കി വെക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ അമ്മ സമ്മതിച്ചാല് ഈ രണ്ട് കടങ്ങളും തീർത്ത് സമാധാനമായിട്ട് ജീവിക്കാം ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ലാത്തോണ്ടാ വരുന്ന പോലെ വരട്ടെ ടൗണിലെ വീട് നമുക്കങ്ങ് വിൽക്കാം
1: അത് വേണോ മോനെ ലേലം കുറച്ചുകൂടി നീട്ടി വെച്ചൂടെ
5: എന്നിട്ട് ഒരു മാസത്തെ കൂടെ നീട്ടി വെക്കാം അത് കഴിഞ്ഞാലോ പിന്നെ ഈ വീടിന്മേലുള്ള കടം
1: 1500 രൂപ വാടക കിട്ടുന്നല്ലേ മോനെ
5: ഇതൊക്കെ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ അമ്മേ തൽക്കാലം നാട്ടിൽ നമ്മുടെ മാനം കാക്കണ്ടേ അതോ വലുത് വാടകയോ വലുത് കുഞ്ഞിക്കണ്ണന്മാരോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വീട് എഴുതി കൊടുത്ത സർവ കടവൊഴിച്ച് 19000 രൂപ കൈ കിട്ടും ആ രൂപയ്ക്ക് ഞാൻ ടൗണിൽ നല്ലൊരു ബിസിനസ്സും കണ്ടുവച്ചിട്ടുണ്ട്
1: അപ്പോ നീ എല്ലാം ഉറപ്പിച്ചോ
5: അമ്മയുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഇതുവരെ വല്ലതും ചെയ്തിട്ടുണ്ടോ
1: എന്താ ചെയ്യാ എങ്ങനെയെങ്കിലും ഈ വീടും പറഞ്ഞു രക്ഷിക്കണം
5: അതാ പറഞ്ഞത് ഞാൻ നാളെ തന്നെ കുഞ്ഞിക്കണ്ണന്മാരെ കാണാം
4: ഞാൻ നാട് വിട്ടൊന്നും പോണില്ല എന്ന് ആ വക്കീലിനോട് പറ അത്രക്ക് പട്ടിണിയായി അയാള് നാളെ തിരുവനന്തപുരത്ത് ഒന്ന് പോണം പെങ്ങളുടെ ഭർത്താവ് ദുബായിൽ നിന്ന് വരുന്നുണ്ട് മറ്റന്നാൾ ഉറപ്പായിട്ടും ഞാൻ ആഫീസിലെത്തും എന്താ പോരെ
7: അല്ല ആളിനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച അയച്ചതായ
4: എന്നെ എന്നെ കാണാണ്ട് അയാൾക്ക് എന്താ ഉറക്കം വരുന്നില്ലേ കാശ് എന്നെ പ്രശ്നം തൽക്കാലം താനിത് വെച്ചോ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ഒന്ന് കാണുന്നുണ്ട് എന്താ പോരെ ഒക്കെ പറഞ്ഞതുപോലെ സംഭവിക്കോ അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി ഒരു നിഷ്ഠൂരനാക്കി തൃപ്തിയായില്ലേ എനിക്ക്
5: കുഞ്ഞിക്കണ്ണേട്ടന്റെ ആഗ്രഹം നടന്നല്ലോ നാട് മുഴുവൻ ചെണ്ട പൊട്ടിച്ചില്ലേ
4: അത് തന്നെ ഞാനും പറയണത് തന്നോട് ഞാൻ കുറവ് കാട്ടിന്നാ എല്ലാവരും പറയണത് എനിക്ക് തരാനുള്ള പണത്തിനെ പറ്റി പറയുമ്പോ ആർക്കും ഒന്നും ഉണ്ടായില്ല
5: കാശ് തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
4: മരിക്കുന്നത് വരെ കാശ് തരാൻ കാശ് തരാന്ന് ശ്ലോകം ചൊല്ലിക്കൊണ്ട് വല്ല കാര്യമായോ? തനിക്കറിയാലോ എന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ കാശ് എടുത്താ തനിക്ക് തന്നത്. നാളെ അവൻ ദുബായിന്ന് വരിക, കൊടുത്ത കാശിന് എന്തിനും തീരുമാനമായില്ലെന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? ഇപ്പൊ പിന്നെ ഒരു ഉറപ്പെങ്കിലും കിട്ടിയല്ലോ.
5: ടൗണിലുള്ള വീട്
4: മതി മതി. ടൗണിലുള്ള വീടിന്റെ കാര്യം ഇനി താൻ പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ, ഒട്ടും വൈകാതെ മറ്റേ കേസും വിധിയാവും. തന്നെയും കുടുംബത്തെയും പെരുവഴിയിൽ ഇറക്കി എന്നുള്ള ഒരു ദുഷ്പേരും കൂടി താൻ എനിക്ക് സമ്പാദിച്ചു തരും.
5: അതിന്റെ ഒന്നും ആവശ്യം വരില്ല ചേട്ടാ. ടൗണിലുള്ള വീട്
4: കൊറേ കാലമായല്ലോ. ടൗണിലുള്ള വീടിന്റെ കാര്യം താൻ പറയാൻ തുടങ്ങിട്ട്
5: ഇതുവരെ അമ്മ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ?
4: എന്നിട്ട് ഇപ്പൊ സമ്മതിച്ചോ?
5: സമ്മതിപ്പിച്ചു. എനിക്ക് ആരെയും പറ്റിക്കണമെന്ന് ഒരാഗ്രഹമില്ല കണ്ണേട്ട. കണ്ണേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ വീടിന്റെയും പറമ്പിന്റെയും മേലുള്ള കടമൊഴിച്ച് ബാക്കി കാശിങ്ങോ?
4: നീ ഇത് കാര്യമായിട്ട് പറയണോ?
5: ഇത് പിന്നെ തമാശ പറയാൻ പറ്റിയ വിഷയ. എന്റെ അച്ഛൻ ആർ ടി ഓഫീസിൽ ക്ലർക്കായിരുന്നു, അപ്പം ചോര നീരാക്കി ഉണ്ടാക്കിയ ആ വീട്.
4: ആ പുണ്യൊന്നും പറയണ്ട. ആർ ടി ഓഫീസുകാര് ഒരു കാലത്തും ചോര നീരാക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ തന്നെ ഒരു വീട് വിലക്കി വാങ്ങാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് അത് കാണാ.
5: മരിച്ചുപോയ അച്ഛൻ എന്തിനാ കുറ്റം പറയുന്നത്? അനുഭവിക്കാൻ ഒരു യോഗം വേണം. ഏതായാലും ആദ്യം പറമ്പ് ലേലത്തിന് ഒരു സ്റ്റേ വാങ്ങണം.
4: അപ്പോ പുതിയൊരു അഗ്രിമെന്റ് ഉണ്ടാക്കണ്ടേ?
5: ഉണ്ടാക്കാം.
4: പക്ഷെ ഒരു കാര്യം, ആ വീട്ടിൽ നിന്ന് വാടകക്കാരെ ഒഴിപ്പിച്ചതിന് ശേഷം മതി രജിസ്റ്റർ.
5: അത് മതി, അത് മതി.
4: ആരപ്പ അവിടെ താമസം?
5: അച്ഛന്റെ പരിചയത്തിലുള്ള പാർട്ടി സാർ. ടാങ്ക് കെട്ടണം, പൈപ്പ് മാറ്റണം, വെള്ളം പൂശണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കത്തെഴുതാറുണ്ട്. അതുകൊണ്ട് ഞാനും കൊണ്ട് പോകാറില്ല. പക്ഷെ മര്യാദക്കാര വാടക കയറി കൃത്യമായിട്ട് അയച്ചിരുന്നുണ്ട്.
4: അവിടെ ചെന്ന് അവരോട് ഒഴിയാൻ പറ.
5: അത് ഞാനേറ്റു.
4: ലേലത്തിന് സ്റ്റേ ഒരു മാസത്തേക്ക് കിട്ടും. അതിനുള്ളില് ആളൊഴിപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഇവിടുത്തെ വസ്തുക്കളിൽ മേലുള്ള കടം ഒഴിഞ്ഞു വരുന്നതായി ഒരു എഗ്രിമെന്റ് എഴുതിച്ചോളൂ. ആ ഇനി സാക്ഷികള് ഇവിടെ പേരെഴുതി ഒപ്പിട്ടോളൂ. ഓ പേരേതാ അറിയില്ല അല്ലേ?

0: അപ്പോ ഗോപാലകൃഷ്ണ പണിക്കരെ, ഈ മാസം 31-ാം തീയതിക്കകം അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചിരിക്കണം.
1: ഞാൻ കത്തെഴുതി കഴിഞ്ഞു. സിറ്റിയിൽ വേറെ വീട് കിട്ടുമല്ലോ. കത്ത് കിട്ടിയാൽ ഉടനെ അവര് മാറും. ചെന്ന് താക്കോല് വാങ്ങിയാൽ മാത്രം മതിയോ?

0: ഇന്ന് ലേറ്റ് തന്നെ. അമ്മേ ഒന്നിങ്ങി വരുന്നുണ്ടോ? നേരം പോയി. ആ ഓട്ടക്കാരി ഇന്നിങ്ങി വരട്ടെ, നേരത്തിന് സ്കൂളിലെത്തണമെന്ന് ഒരു വിചാരവും ഇല്ല അവൾക്ക്. അമ്മേ
1: നീയേ ഉള്ളൊരു തുണ. എന്റെ ഗുരുവായൂരപ്പ അച്ഛനില്ലാത്ത കുട്ടികളാ. എന്റെ കണ്ണടഞ്ഞാ പിന്നെ അവർക്ക് വേറെ ആരുമില്ല. കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ജോലി നീരയ്ക്ക് വാങ്ങി കൊടുക്കരുത്. എന്റെ കൃഷ്ണ, ദീപമോളെ പരീക്ഷയെ തോൽപ്പിക്കല്ലേ. മോനിക്കുട്ടിന്റെ കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വിഷമം. ചെക്കന് തീറ്റി തീറ്റി എന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. അവനെ പഠിപ്പിച്ച് ഒരു വലിയ ഡോക്ടറാക്കണമെന്നാ എന്റെ

0: പ്രാർത്ഥിച്ചത്? ഒന്ന് അടുക്കളയിൽ വന്ന് നിൽക്ക്, എനിക്ക് കുളിക്കണം. അമ്മയുടെ മോനാ ഡോക്ടർ ഉണ്ടല്ലോ, അവൻ അടുക്കളയ്ക്കൊരു ദോശയിട്ട് തിന്നാ, അവന്റെ ചെവിയാൻ ചെമ്പാക്കും. എത്ര പറഞ്ഞിട്ടും അവൻ ആ ചീത്ത സ്വഭാവം കളയുന്നില്ലല്ലോ.
1: അവൻ വിശന്നിട്ടായിരിക്കും മോളെ.
0: ആ ഇതാ കുഴപ്പം, അമ്മ അവനെ വഷളാക്കുന്നത്.
2: ഞങ്ങൾ ഇന്ന് നെഹ്റു പാർക്ക് വരെ ഓടി ചേച്ചി, ഒട്ടും ക്ഷീണം തോന്നിയില്ല.
0: പഠിത്തം മതിയാക്കി ഓട്ടം മാത്രമായോ?
2: ഹോംവർക്ക് ഒക്കെ രാത്രി തന്നെ ചെയ്തു ചേച്ചി.
0: വായിക്കാനൊന്നുമില്ലേ?
2: ദിവസേന ഒരു മണിക്കൂറെങ്കിലും ഓടണമെന്ന് ടീച്ചർ പറഞ്ഞു. ഉഷ ചേച്ചിക്ക് ഇത്രയും സ്റ്റാമിന കിട്ടിയത് അങ്ങനെയാണത്രേ.
0: ഏത് ഉഷ ചേച്ചി?
2: ഉഷ ചേച്ചി, പീടി ഉഷ ചേച്ചി. ഉഷ ചേച്ചിയുടെ അതേ സ്റ്റൈലിലാണ് അത്ര ഞാനും ഓടുന്നത്. ടീച്ചറാ പറഞ്ഞത്.
0: ഓടി അപ്പുറത്ത്, മോള് പോയി കുളിച്ചാട്ട്, ഡോക്ടർ പിന്നെയും വരും. കട്ട് തിന്നെ, അമ്മ അതോട്ടിയല്ലേ.
3: ബുക്കും പുസ്തകമൊന്നും വേണ്ടട നിനക്ക്?
0: ഓ
3: ഞാനതങ്ങ് മറന്നുപോയി, ഇതിപ്പോ കൊണ്ടുപോയിട്ടും വലിയ കാര്യമൊന്നുമില്ല.
0: ഓ നേരം പോയി, പോട്ടെ അമ്മേ.

0: അരമണിക്കൂറായി ഒരു ബസ്സും വന്നില്ല. അരമണിക്കൂറോ? എന്നും റിപ്പയർ നടത്തുന്ന ഒരു പാലം ഉണ്ടല്ലോ നമുക്ക്, അത് കായലിൽ താന്നുപോയി കാണും.
1: അപ്പോഴേ ബസ് കാത്തു കയറുന്ന വേര് കിളിർപ്പിക്കണ്ട, അടുത്ത ബസ് ഇനി അടുത്ത ക്രിസ്മസിന് നോക്കിയാ മതി. അത്രക്ക് തീവ്രമായൊരു മിന്നൽ സമരം തുടങ്ങിയിരിക്ക.
2: എന്തിനാ സമരം?
3: ദൈവത്തിനറിയാം, പുള്ളിക്കാരനോട് ചോദിക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക. താല്പര്യമുള്ളവർക്ക് വരാം.
1: ആ
2: വാ, എന്നാ നമുക്ക് നടക്കാം.
1: എങ്ങോട്ടാ?
0: ഇങ്ങോട്ട്.
1: സ്ഥലം എവിടെ?
0: കോളേജ് ജംഗ്ഷൻ.
1: അവിടെ വിട്ടാ മതിയോ?
0: തൽക്കാലം അത് മതി.
1: 15 രൂപയാവും.
0: എവിടത്തേക്ക്?
1: കോളേജ് ജംഗ്ഷൻ എന്നല്ലേ പറഞ്ഞത്?
0: അതെ.
1: അവിടേക്ക് 15 രൂപയാവും.
0: മീറ്ററുള്ള കാശ് വരും.
1: മീറ്റർ റിപ്പയറാ, തിരിച്ചെനിക്ക് കാലി അടിച്ച് പോരേണ്ടി വരും.
0: കാലി അടിക്കണ്ട, കോളേജ് ജംഗ്ഷൻ കാട്ടിലൊന്നും അല്ലല്ലോ, ഇത്തിരി മനുഷ്യവാസം ഉണ്ട് അവിടെ.
1: ന്യായം പറഞ്ഞു വെച്ചാൽ വേറെ അല്ലേ നിങ്ങളെ.
0: എന്നാൽ എന്റെ ആങ്ങളെ ചെല്ല്, ഓട്ടോ ഷെഡ് കയറ്റിയിട്ട് ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കും. മനുഷ്യനെ കൊന്ന് കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. ഗുഡ് മോർണിംഗ് സാർ, ബസ് സമരമായിരുന്നു.
1: ബാക്കിയുള്ളവർക്ക് ഉണ്ടായിരുന്നല്ലോ സമരം.
0: അത് വേണമെങ്കിൽ ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തുള്ളൂ സാർ. സാറിനോട് സത്യം പറയാലോ, ഓട്ടോക്കാരൻ ഒരുപാട് കാശ് ചോദിച്ചു, എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. താങ്ക്യൂ സാർ.
1: എല്ലാത്തിനും ഉണ്ടാവും റീസൺസ്, ബട്ട് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്.
0: ചേച്ചി എങ്ങനെ എത്തിപ്പെട്ടു? ചത്താലും ഓട്ടോയിലും ടാക്സിയിലും ഒന്നും കേറില്ലെന്ന് എനിക്കറിയാം.
4: അപ്പൊ ഞാൻ അത്രക്ക് പിശക്കുകയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അല്ലേ?
0: ഉറപ്പിച്ചു. നേര് പറ ചേച്ചി, എങ്ങനെ സമയത്തിനെത്തി?
4: ഒരു മോട്ടോർ ബൈക്കാരനോട് പല്ലൊളിച്ചു കാണിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല, അയാളത് വായി നോക്കിയായിരുന്നു. വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി, ഞാനും കയറി പോന്നു.
0: എന്നിട്ട്?
4: എന്നിട്ടെന്താ? ഒന്നുമില്ല.
0: അല്ല, അയാൾ ശല്യപ്പെടുത്താനൊന്നും ശ്രമിച്ചില്ലേ?
4: ഓ, കുഴപ്പമൊന്നുമില്ല, വൈകുന്നേരം കാണുമെന്ന് ചോദിച്ചു, കാണാന്ന് പറഞ്ഞു.
0: അപ്പോ ചേച്ചി കാണോ?
4: കലക്ട്രേറ്റിലെ ജോലിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി, പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കുകയായിരുന്നു. വായ്നോട്ടക്കാരൻ 4 മണിയാകുമ്പോ അവിടെ എവിടെയെങ്കിലും കുറ്റിയടിച്ച് നിൽക്കും. നിക്കട്ടെ, നമുക്കെന്താ?
5: ഈ വെണ്ടയ്ക്ക മുഴുവൻ മൂത്തതാ,
4: ഒരു സാധനം നല്ലതില്ല.
1: ഏ, ഒക്കെ നല്ലതാണേ.
5: അതെ അതെ.
1: കാർത്തിയാനിയമ്മക്ക് ഒരു ലെറ്റർ ഉണ്ട്.
5: എനിക്കോ?
1: അതെ,
4: ദാമോദരന്റെ കത്തായിരിക്കും.
5: ദാമോദരന്റെ കയ്യക്ഷരം ഇതല്ലല്ലോ.
0: എന്താ ചേച്ചി, ആങ്ങളയ്ക്ക് വല്ല സൂക്കേടും പിടിച്ചോ?
5: ഞാനും കുട്ടികളും ഇനി എങ്ങോട്ട് പോകും? ഉടമസ്ഥനും കുടുംബവും താമസത്തിനും വരുന്നു, വീട് ഒഴിഞ്ഞു കൊടുക്കണം.
1: ആയിഷ, ഈ പഞ്ചായത്ത് നിർത്തി വല്ലവുമെന്ന് വെച്ചുണ്ടാക്കാൻ നോക്ക്. പഞ്ചായത്ത് വള്ളേക്കാളിൽ തുടങ്ങിയിരിക്കുന്നേ.
4: നിങ്ങൾ അന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വരേ.
1: എന്താണ്ടത്?
4: കാർത്തിയാനമ്മോട് വീട് ഒഴിയണമെന്ന് വീട്ടുടമസ്ഥന്റെ കത്ത് വന്നിരിക്കുന്നു.
1: നേരോ കത്ത് വന്നിട്ട്?

0: നേരെ വന്നോ. നീ മോളെന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കോടി, ഞാൻ തോറ്റ്.
1: എന്താമ്മേ?
0: ഒന്നുമില്ലാന്ന്, രാവിലെ തത്തക്ക് ജെല്ലിക്കൊടുക്ക് പോലെ ജെല്ലിക്കൊടുത്ത് ഞാൻ പോയതാ. ഉച്ചയായപ്പോഴത്തിനൊക്കെ മറന്ന്. കുട്ടികളെ മനസ്സാണ്.
1: എന്താ കാര്യം? വീട് ഒഴിയണമെന്ന് പറഞ്ഞൊരു കത്ത് വന്നു, അത്രേ ഉള്ളൂ.
0: എന്താ എന്താ ഓണിക്ക് കത്തെഴുതിക്കൂടെ? ഒഴിയണോ വേണ്ടെന്ന് തീരുമാനിക്കണ്ടേ ഞമ്മളല്ലേ.
2: ഉമ്മറ് പറഞ്ഞാ എന്റെ ശരി
0: അല്ലേ?
2: ആ വാടക കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ വീട് നമ്മൾ ഒരു കാലത്ത് ഒഴിയേണ്ട കാര്യമില്ല.
1: അഥവാ ഒഴിഞ്ഞ തന്നെ താമസിക്കാൻ ഈ സിറ്റിയിൽ വേറെ വീട് കിട്ടില്ലേ?
0: വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്, ചെലക്കരുത്. ഈ വേറെ വീടോ? ഈ ചുറ്റുവട്ടത്ത് ഞങ്ങളാൽ ചിലരുള്ളിടത്തോളം കാലം വീട് ചെയ്യുന്ന കാര്യത്തെ പറ്റി കുട്ടി ആലോചിച്ച് തല ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്താണോ എന്റെ പേര്? ഗോപാല പണിക്കരോ?
1: ഗോപാലകൃഷ്ണ പണിക്കർ.
0: എന്ത് പണിക്കരായാലും ശരി, അങ്ങനെ ഒരു പണിക്കരി നിങ്ങളെ ഓർമ്മ ഏൽപ്പിക്കണ്ട, എനിക്കൊന്ന് വാങ്ങണം. അയൽവക്കത്ത് നീശുള്ള ആൺകുട്ടികളിൽ നിന്നൊരു കത്ത് അങ്ങോട്ട് എഴുതി വിട്ടേക്കിങ്ങള്. വെരി മാസ്റ്റർ.

0: ആയിട്ടാവോ സാർ?
1: ഒരു മിനിറ്റ്. ആ കാർത്തിനമ്മയില്ലേ?
2: ചിട്ടി കമ്പനിയാണോ?
1: ഒരു ചിട്ടി കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചന ഉണ്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാ. കാർത്തിനമ്മയില്ലേ?
2: എനിക്കാളെ മനസ്സിലായില്ലല്ലോ.
1: നീ കാർത്തിനമ്മയുടെ മോനാണോ?
2: അത് നിങ്ങൾ
1: ആരാ? അമ്മ വിളിയടാ.
2: ചൂടാവാതെ
1: പറയേ. ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ. നീ ഒന്ന് ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ വന്നിട്ടുണ്ടെന്ന് പറയാം.

0: എന്തായാലും ചെന്നെ. അതിപ്പോ മോളൊന്ന് ചെന്ന് പറ അമ്മ എങ്ങനെ പേടിച്ചാൽ എങ്ങനെയമ്മേ? അമ്മ പറഞ്ഞാലേ അയാൾ കാര്യമായിട്ട് എടുക്കൂ.
1: അതെ, എന്നാലും ഞാനിപ്പോ എന്താന്ന് വെച്ചെന്ന് പറയുന്നേ?
0: അത് ഞാൻ പറഞ്ഞുതരണോ?
1: വീട് ഒഴിയാത്ത എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും.
0: തൽക്കാലം ഒഴിയാൻ ഒരു നിവൃത്തി ഇല്ല എന്ന് പറഞ്ഞാൽ മതി.
1: മതിയോ?
0: ആ മതി.
1: ശരി. അല്ലെങ്കിൽ എന്റെ മക്കള് തന്നെയെന്ന് പറ. ഗുരുവായൂരപ്പാ, ഞങ്ങള് വീട് ഒഴിയില്ല. കൂടുതലൊന്നും പറയാനില്ല, വീട് ഒഴിയാൻ പറ്റില്ല.
2: ഞാൻ ഹൗസ് ഓണറാണ്. ഒരു കത്തയച്ചിരുന്ന് കിട്ടിക്കണമല്ലോ. ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കർ.
1: പണിക്കർ കൂടുതലൊന്നും എന്നോട് പറയരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, വീട് ഒഴിയാൻ പറ്റില്ല.
2: ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് ധൈര്യം തന്നത്? 9 കൊല്ലക്കാലമായി ഇത്രയും വലിയൊരു വീട്, ഇത്രയും തുച്ഛമായ വാടകയ്ക്ക് താമസിക്കാൻ സമ്മതിച്ച ഒരു ഹൗസ് ഓണറിന്റെ മുഖത്ത് നോക്കി വീടൊഴിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ചങ്കൂറ്റമുണ്ടായി? പറഞ്ഞു.
0: പൈപ്പ് ലൈൻ നന്നാക്കാനും ടാങ്ക് കെട്ടി തരാനും 100 വട്ടം കത്തയച്ചപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാത്ത ഹൗസ് ഓണറല്ലേ നിങ്ങള്?
2: അത് ശരി. അണിയറയിൽ വേറെ കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട്, വിളി, ഞാൻ അവരോട് സംസാരിക്കാം.
0: നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒഴിയേണ്ടി വരില്ലെന്നും പറഞ്ഞ ഞങ്ങൾക്ക് വീട് തന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ തന്നെയാണ് ഹൗസ് ഓണർ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം?
2: അത് ശരി. ഗോപാലകൃഷ്ണ പണിക്കരെ നിയമം പഠിപ്പിക്കാനല്ലേ? ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ ഫാമിലി താമസത്തിന് വരികയാണ്.
0: ഇത്രയും സൗകര്യമുള്ള മറ്റൊരു വീട് കിട്ടട്ടെ, അപ്പൊ മാറാം.
2: അപ്പൊ വരുന്നോ? കത്ത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കാണുന്ന ഞാൻ വിചാരിച്ചത്. വാവില് തുറന്നുന്ന ഒരു വാലി ചെറുക്കനുണ്ടല്ലോ, അവനെ കണ്ടപ്പോ തന്നെ നിങ്ങളെ പറ്റി ഏകദേശം 1 രൂപ എനിക്ക് പിടികിട്ടി. നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കരുത്ത് എടുക്കണ്ട. മര്യാദയെങ്കിൽ പണിക്കരും മര്യാദ, പെശകയ പണിക്കരും മഹാപശക.
0: ചുമ്മാതല്ലോ, മാസം മാസം വാടക കൊടുത്തിട്ടാ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്.
2: എടാ വാടക, നിങ്ങളുടെ 1 മാസത്തെ വാടക ഞങ്ങളുടെ വീട്ടിൽ ഒരു നേരത്തെ മീൻ വാങ്ങിക്കാൻ തകയത്തില്ല. വാടക വേഷം കെട്ട് എന്റെ അടുത്ത് കാണിക്കരുത്. സുമേധ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും പിടിച്ചെടുക്ക് ഗേറ്റ്
3: പൊട്ടും. ആരാപ്പോ ഗേറ്റ് എടുക്കണേ? നിങ്ങളാണ് പുറത്ത് നിലവിച്ചു കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ തന്നെ.
2: ഡേ, ഇന്നോ അതോ നാളെ ഇപ്പൊ പറയണം.
3: നമ്മൾ ഹൗസ് ഓണർ ആണെന്ന് തോന്നുന്നു. എന്താ നിങ്ങളെ പേര്? കൃഷ്ണൻകുട്ടി പണിക്കരോ?
1: അല്ല, ഗോപാലകൃഷ്ണ പണിക്കർ.
3: ആ പണിക്കരെ വാടക കൂട്ടി കിട്ടാനുള്ള അടവാണല്ലത്. ആണുങ്ങളല്ലാത്ത വീട്ടിൽ വന്ന് വരട്ട.
2: താൻ ആരാടോ? ഇതെന്റെ വീടാ.
4: അതെ, ഞങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. കാർത്യാനി അമ്മയും മക്കളും ഇവിടെ തന്നെ താമസിക്കും.
2: എന്റെ വീട്ടിലൊരു തീരുമാനം എടുക്കാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല.
3: 9 കൊല്ലമായിട്ടും
2: എത്ര കൊല്ലാലും ശരി, ഞാൻ ഇവരോട് നടക്കും.
3: ഭീഷണിപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ച പണിക്കര് വീടറിയും.
2: താൻ എന്നെ എന്തോ ചെയ്യും, വിഴുവോ? ഓ, ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ടിനെ പറ്റി തനിക്ക് വല്ല പിടിയുണ്ടോ? ഒരു സൂട്ട് അങ്ങോട്ട് ഫയൽ ചെയ്താലേ പോലീസും നടക്കും. സെക്ഷൻ 11 3 ഉപവകുപ്പ് പ്രകാരം ഹൗസ് ഓണർക്ക് താമസിക്കാനാണെങ്കിൽ വാടക്കാരൻ എത്രയും പെട്ടെന്ന് ഒഴിയണം. എന്നാലും നിയമം പഠിപ്പിക്കണ്ട. ഇനി നിങ്ങൾ കോടതി പറയായിരിക്കും ഞങ്ങൾ 9 വർഷമായിട്ട് താമസിക്കുകയാണല്ലോ, അതുകൊണ്ട് കുടികടപ്പ് അവകാശം വേണമെന്ന്. ഒരു കാര്യമില്ല, ലാൻഡ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയി കേസ് നീട്ടാൻ നിങ്ങൾ വ്യാമോഹിക്കുകയും വേണ്ട. കെട്ടിടത്തിന്റെ മതിപ്പ് വില 750 രൂപ കൂടുതലാണെങ്കിൽ തുക്കടി സായിപ്പ് വിചാരിച്ചാൽ പോലും കുടികടപ്പ് അവകാശം കിട്ടില്ല. അതുകൊണ്ട് ആരും കേസിനും വയ്യാവേലിക്കും പോയിട്ടൊരു കാര്യമില്ല.
5: ആളൊരു വരെ വടിയാക്കരുത്, കുറെ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്.
2: ഡോ, അത്ര ധൃതിയായി താനോ പോടോ, ഇവിടെ മനുഷ്യർ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഞാൻ അവസാനമായിട്ട് പറയാണ്, വെറുതെ എന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുപ്പിക്കരുത്.
3: നിങ്ങളിപ്പോ കുറെ നിയമം പ്രതിനിധിച്ചല്ലോ ഇവിടെ, ഇതുവരെയുള്ള വക്കീൽമാരെ നമ്മളൊന്നും കാണട്ടെ, എന്നിട്ട് തീരുമാനിക്ക.
2: തന്നെ പോലെ വിവരം കെട്ട അയൽപ്പക്കാർ കാരണം ഇവര് കഷ്ടത്തിലാവും.
5: മര്യാദയ്ക്ക് സംസാരിക്കാം.
2: കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും, എല്ലാത്തിനും കയറ്റും. ആഹാ.

0: ഇത്രയും ലോകവിലുള്ള താൻ മഹാമണ്ഡത്തറ കാണിച്ചത്. എടോ, ഇതൊക്കെ നയത്തിലും ലോഹിത്തിലും വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ?
1: ആദ്യ തള്ളയുടെ പറച്ചു കേട്ടപ്പോ തന്നെ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വന്നു.
0: കാര്യമില്ല, കേസിന് പോയാൽ തനിക്കറിയാലോ. ചുരി അഞ്ചാറും അല്ലെങ്കിലും കേസ് കോടതി കണ്ടു കെട്ടിത്തിരി.
1: ആ അതറിയാം.
0: മാസമൊന്നും തികച്ചില്ല. ഞാൻ പെങ്ങളുടെ ഭർത്താവിനോട് എന്താ പറയാ?
2: കുറച്ച് കാപ്പി എടുക്കട്ടെ.
0: ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം അവൻ കാപ്പി.
1: ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്?
0: വളരെ സ്നേഹപൂർവം താണുകയാണ് അപേക്ഷിക്കുക. തന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് മനസ്സിലാക്ക്.
1: കഷ്ടപ്പാടൊന്നും അവറ്റവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാനൊന്നും കളയാൻ പറ്റില്ല. ഇനി പറഞ്ഞ സ്നേഹം കൊണ്ടും നയം കൊണ്ടും ഒരു കളി കളിച്ചു നോക്കാം. അഥവാ ഇച്ചിരി വൈകിപ്പോയാൽ
0: അത് മാത്രം നടപ്പില്ല.
1: ആ അല്ല, പറഞ്ഞേ ഉള്ളൂ.
3: ചേച്ചി, ഇത് ടീച്ചർ തന്നതാ. ഭക്ഷണ വസ്തുക്കളെ ഏഴായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ഇലക്കറികൾ, മത്തങ്ങ, ക്യാരറ്റ് തുടങ്ങിയവ. രണ്ട് തക്കാളി, നാരങ്ങ തുടങ്ങിയവ. മൂന്ന് പഴങ്ങൾ, പച്ചക്കറികൾ. നാല് മുട്ട, മത്സ്യം. എന്തോന്നായത്?
4: പോഷകാഹാരത്തിന്റെ ലിസ്റ്റാ. പഴവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു.
3: ആഹാ, എന്ന ടീച്ചറിനോട് തന്നെ വാങ്ങിച്ചു തരാം. പ്രോടി അമ്മ, ഞാൻ പോകുന്നു.
1: ഞാൻ ഇന്നലെ വളരെ മോശമായിട്ട് പെരുമാറിയല്ലേ. ഛേ, ഭയങ്കര വൃത്തികേടായി പോയി. കുട്ടിയുടെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ?
3: തീരില്ല.
1: എന്റെ അമ്മയെ പോലെ സ്ത്രീയല്ലേ അവര്. ഇത് കുറച്ച് മുറുക്കാനാ അമ്മയ്ക്ക് കൊടുക്കാൻ.
3: അമ്മ മുറുക്ക് തുടങ്ങിയിട്ടില്ല.
1: ഇല്ലേ, കുട്ടി എവിടെ പോവാ?
3: കേസ് കൊടുത്തോ?
1: അയ്യേ, കേസോ? ഞാനോ? നിങ്ങളുടെ പേരിലോ? കണക്കായി പോയി. പെട്ടെന്നുണ്ടായൊരു ദേഷ്യത്തിന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ അമ്മയകത്തില്ലേ?
3: എന്തിനാ?
1: വെറുതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ.
3: വേണ്ട, ഇന്നലത്തെ നിങ്ങളുടെ സംസാരം തന്നെ അമ്മ ആയുഷ്കാലം മുഴുവനും ഓർമ്മിക്കും.
1: കുട്ടിക്ക് എന്നോടുള്ള പിണക്കം തീർന്നില്ലല്ലേ.
3: അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ.
1: ആ അനിയത്തിയായിരിക്കും. ടിങ്കടി,
3: എനിക്ക് ഓഫീസിൽ പോണം.
1: വെക്കോളൂ, ഞാൻ അമ്മയായിട്ട് വല്ല തമാശ ഒക്കെ പറഞ്ഞിരിക്കാം.
3: ആളുകളെ ഉപദ്രവിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാനാണ്, അമ്മയല്ല.
1: എന്താ
3: ഉമ്മർക്ക്? ഇയാള് പിന്നെ ശല്യപ്പെടുത്താൻ തന്നെ പുറപ്പാട്. എനിക്ക് പോണം. ഉമ്മർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്.
5: എന്താണ് എനിക്കറേ?
1: എന്താ
5: അതെന്താണ് ഞാൻ ചോദിക്കുന്നത്? എന്താന്ന്?

0: ഒരു ഹൗസ് ഓണറിന്, നിങ്ങളോടല്ല, ഒരു ഹൗസ് ഓണറിന് അയാളുടെ വാടകക്കാരോട് സംസാരിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാണ് ഗൃഹമാതാന്നല്ലേ പറഞ്ഞത്. വാളെടുത്ത് നിന്നൊന്നും വെളിച്ചപ്പാടാവില്ല. ആരായാലും മര്യാദ എന്നൊരു സാധനം വേണം. നിങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും മര്യാദ ഒരു അംശം തൊട്ട് തീണ്ടിട്ടില്ല.
1: പക്ഷേ ഇത് ബെസ്റ്റാണ്
0: അറിയാം. ഓ, മറ്റുള്ളവർ കേൾക്കുന്നുണ്ടല്ലോ, വിഷമമായിരിക്കും. കേക്കട്ടെ, ഒരു ഹൗസ് ഓണറിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് അറിയാവുന്ന ചിലരെങ്കിൽ ഈ കൂട്ടത്തിൽ കാണുമല്ലോ. ഇവിടെ പോകുന്നു പൗഡറും പൂശി പുട്ടുമൊക്കെ തൊട്ട് വലിയ ഉദ്യോഗസ്ഥ ചമ നടക്കാം. ഞാൻ നിങ്ങൾ പറഞ്ഞുവിടില്ല, സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പം നിങ്ങൾ എന്നെ അവമാനിച്ചു.
2: ഏ മിസ്റ്റർ,
0: എന്താ മിസ്റ്റർ?
2: റോഡിൽ വെച്ച് സ്ത്രീകളോട് ബഹളം വയ്ക്കുന്നത് ശരിയല്ല.
0: ബഹളം വയ്ക്കുന്നത് ശരിയല്ലേ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി എന്ന് വെച്ചേക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എന്നാ പിന്നെ താൻ ഇവരെ എന്റെ വീട്ടിൽ ഇറങ്ങി വിട്ടാ? ഇനി സഹിക്കാൻ പറ്റില്ല. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എന്താ നോക്കി പഠിപ്പിക്കാണോ? അതെ, ഓഫീസിൽ പോകുന്ന പിന്നാലെ എനിക്ക് തീരുമാനം അറിയണം. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ഇവിടെ സോഷ്യലിസം വരും, കമ്മ്യൂണിസ്റ്റ് വന്നാലും കോൺഗ്രസ് വന്നാലും സോഷ്യലിസം നമുക്ക് വിളിച്ചിട്ടില്ല. ഇവിടുത്തെ ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ഹൗസ് ഓണർമാരെ തുറക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ.
3: ഒന്നും മിണ്ടാതെ വന്നത് ശരിയായില്ല. നാലാളുകൾക്ക് നാലായിരുന്നു.
1: ചേച്ചി, അയാളെ പോലെ നമ്മള് സംസ്കാരം ഇല്ലാതെ പെരുമാറിയാലോ?
3: എന്ത് സംസ്കാരം? ഇതിനൊക്കെ അതേ ഉള്ളു മരുന്ന്. ഞാനായിരുന്നു അവന്റെ കരണെ പറ്റി കണ്ടു കൊടുത്തേനെ.
1: അയാള് തിരിച്ചു തല്ലിയാലോ?
3: പെണ്ണുങ്ങളെ തല്ലിയാവാൻ വിവരം അറിയും. നീ കണ്ടിട്ടില്ലേ, ഇങ്ങനെയുള്ള കേസുകളിൽ ജനപിന്തുണ സ്ത്രീകൾക്കായിരിക്കും. തൊലിവെളുപ്പുള്ള പെൺപിള്ളേർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ ആളുകൾ ഒരു ചാൻസ് നോക്കി നടക്കുക.
1: ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കേസല്ല അയാള്. എന്തിനും തയ്യാറായിട്ടുള്ള പ്രകൃത. കാശുകാരനാണല്ലോ, അതുകൊണ്ട് തിന്നു കൊഴിപ്പിച്ചെടുത്തിരിക്കുക ശരീരം ആളുകളുടെ മേക്കിട്ട് കയറാൻ.
3: അപ്പൊ നീ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണോ?
1: പേടിച്ചിട്ടോ? അതേതായാലും ഇല്ല. 8-9 കൊല്ലമായിട്ട് താമസിക്കുന്ന വീടല്ലേ ചേച്ചിയത്, അങ്ങനെ അങ്ങ് ഇറങ്ങാൻ പറ്റൂ? ഉമ്മർക്ക് പറയുന്നത് ഒരിക്കലും ഇറങ്ങണ്ടെന്നാ.
3: അതാ അതിന്റെ ശരി. മോനെ നോക്കുന്ന സ്ത്രീക്ക് നല്ല സുഖമില്ല. ഉച്ച മുതൽ ഞാൻ ലീവാ, നാളെ കാണാം.
0: ഞാൻ ഹൈക്കോടതി വരെ, സോറി, ഓഫീസ് ടൈമിൽ ആളെ കണ്ട്
4: സംസാരിച്ചിട്ടുണ്ട്.
0: ഒരു കാര്യം സംസാരിക്കണം. ആഹാ, ദേ നിങ്ങളെ അന്വേഷിച്ചേ രാവിലെ പോലെ ഞാൻ നടക്ക. ഞാൻ ഒരു ജലപാനം പോലും കഴിച്ചിട്ടില്ല. എന്നെ വെയിലെ തടഞ്ഞിട്ട് എന്റെ ചക്രക്കുട്ടി ഫാൻ അടിയിട്ട് സൂക്ഷിക്കുക. എന്നിട്ട്
4: അയാളെ പറ്റി പുറത്താക്കി സാറേ.
0: ഞാൻ ഒരു കാര്യം സംസാരിക്കണം.
1: ദീപം അരേ ഗുരുവാരോഷ്മ, മോനെ എവിടെ പോയി തമ്മേ? അതാ ഞാനും ആലോചിക്കുന്നത്. പുസ്തകമൊക്കെ കൊണ്ടുവച്ച് കാപ്പി പോലും കുടിക്കാതെ ഓടി പോകുന്ന കണ്ടു. കളിക്കാനോ മറ്റോ ആയിരിക്കും. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ടെന്ന് അമ്മ തന്നെ അവനോട് പറയണം. മോളെ, എനിക്ക് മനസ്സിന് ഒരു സമാധാനം തോന്നില്ല. നമ്മൾ ദൈവദോഷം ചെയ്യുവാണോ എന്നൊരു പേടി.
3: എന്ത് ദൈവദോഷം?
1: ആ പണിക്കരുടെ അയാൾ എന്നെ ഇന്ന് എത്ര ഇൻസൾട്ട് ചെയ്തെന്ന് അമ്മയ്ക്കറിയോ? വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ.
3: എന്തൊക്കെ പറഞ്ഞാലും ഇത് അയാളുടെ വീട് തന്നെയല്ലേ.
1: അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ?
3: അത് ആലോചിക്കുമ്പോഴാ.
0: കളഞ്ഞുപോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന്റെ സഹായം വേണ്ട, കളഞ്ഞുപോയി. സോറി, ഇവിടെ നിക്കുക. ഞാനൊരു എഴുതാപാതയാ.
1: എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശ മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി.
0: നിങ്ങൾക്ക് തറവാട്ടുള്ള സ്വത്ത് കിട്ടിയ എന്റെ വീട്, എന്റെ അച്ഛൻ ആർത്തി അമർത്തി ക്ലർക്കായിരുന്ന സമയത്ത്
1: എന്റെ കുന്തായാലും ശരി. താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കും.
0: കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും
2: വിലക്കാരനാ.
0: ഒരു ഹൗസ് ഓണർ
1: ഉപദ്രവിക്കുന്നു.
5: കണ്ടക്ടർ വണ്ടി എടുത്ത് ഇലവിലാതി പിടിച്ച് പുറത്താക്ക്.
6: നിന്റെ മറ്റൊരാളാവില്ല.
7: രാജേന്ദ്ര
8: റാസ്കൽ നടറോട്ടിലാണോടാ തല്ലുമകളും
7: എടാ രാജേന്ദ്ര
8: കേരള ജീപ്പില്
7: നിനക്ക് എന്നെ മനസ്സിലായില്ലടാ എടാ നമ്മൾ എസ് എം എസ് സ്കൂളിൽ ഒന്നിച്ച
9: ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ കാത്തിരുന്ന് കേൾക്കൂ കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം
10: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ
11: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.
8: സ്റ്റേഷനിലേക്ക് പോയി കൊള്ളു, ഞാൻ വന്നേക്കാം. നടുറോട്ട് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ?
7: 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാതെ തന്നെക്കാളും വലിയ ശിക്ഷ ഉണ്ടോ?
8: പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞനെ.
7: ഇന്ന ഇപ്പൊ തള്ളടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്.
8: ഗോപാലകൃഷ്ണ, ഞാൻ

0: ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്.
1: എന്നുവെച്ച് മനുഷ്യത്വം ഇല്ലാത്തതിന് അർത്ഥമുണ്ടോ?
0: ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വൈരിക്ക്
1: വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് ഞാൻ പോവാ.
0: ഇരിക്കാൻ പറഞ്ഞത് എസ് ഐ അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്.
1: ഒരാളെ തന്നെ രണ്ടാളായി കാണാനുള്ള വിദ്യ ഒന്നും എനിക്ക് വശമില്ല.
0: കൊട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ?
2: ഇല്ല. നഗരത്തെ കിടുകിടാവറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ മൂന്നാം ദിവസം ഐതിഹാസികമായ ഒരു സംഘട്ടനത്തിലൂടെ ഞാൻ അവനെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കിൾ ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന എസ് ഐ രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുലവികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്.
3: നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം?
0: അതെ.
1: തനിച്ചാണോ? കല്യാണം കഴിച്ചില്ലേ?
0: കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല.
1: അതെന്താ?
0: ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു പീറ പെണ്ണിന്റെ മുമ്പിൽ അടിയറക്കാനുള്ളതല്ല ഈ ജീവിതം.
1: നീയാളൊരു മഹാനായി മാറി.
0: അതെ. ഇനി പറയൂ, എന്തിനാണ് നീ റോട്ടിൽ വെച്ച് തലുണ്ടാക്കിയത്?
1: പറയാം പറയാം.
3: നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു.
0: ആരാളും ഞാൻ വിടില്ല.
3: അടങ്ങ് അടങ്ങ്, ഞാൻ പറയാം.
0: വേഗം പറയൂ.
3: അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക ഒന്നും അവർ കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീയും മകളും എന്നോട് പറയാ.
0: പിന്നെ അവരെന്ത് പറഞ്ഞു?
3: അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ എസ് ഐ ഒരു കിഴങ്ങനാണ്, അയാള് വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല.
0: സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ മതി, എനിക്കിപ്പൊ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഡിപ്പാർട്ട്മെന്റിന് അപമാനിച്ച ആരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞ
1: ആരാണ്?
0: ഇങ്ങോട്ട് ഇറങ്ങിയേക്ക്, ഇങ്ങോട്ട് ഇറങ്ങിയേക്കാൻ. നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ്
1: പുല്ലാണെന്ന്?
0: എനിക്ക്
1: വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി, വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി, നമുക്ക് പിന്നീട് വന്ന് തല്ലാം.
0: അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല, എനിക്ക് ഇപ്പൊ തല്ലണം.
1: വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി, വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി,
0: മതിയോ?
1: വീട് ഒഴിയാൻ പറഞ്ഞാൽ
0: മതി. ഇപ്പൊ അങ്ങനെ മതിയല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ, ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ. ഇപ്പൊ ഞാൻ തല്ലുന്നില്ല, പക്ഷെ 24 മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും, എല്ലാത്തിനും നേരത്തെ തല്ലും.
1: അയൽവക്കാരെ കൂടെ വരട്ടിയത് ഒറ്റയുള്ളതിന് പോലീസിനെ പേടിയില്ല.
0: പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെന്ന് ഇറങ്ങി വാടാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തറവറ്റിച്ച എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. 24 മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്, ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ഓർമ്മയിരിക്കട്ടെ. എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. തല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും.

0: പോലീസൊക്കെ വന്നു പോകുന്നത്?
1: എനിക്കതല്ല പിടിയിട്ടാത്തതെന്ന്. ഞാൻ അനുജന്റെ കത്തും ദുബായ് നളിയന്റെ ഡ്രാഫ്റ്റും കൂടി വന്ന് ഇത് റഫർ ചെയ്ത് ഉറങ്ങിപ്പോയി. ആഴ്ച പറയാനെന്തോ പോലീസ് വന്നു പോയി. രണ്ടേനായിഷേ
0: 24 മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയണമെന്ന് പറഞ്ഞു. ആ പണിക്കര് ചില്ലറക്കാരനൊന്നല്ലോ. ഇൻസ്പെക്ടർ അതിനോട് ചങ്ങാതിയാണെന്ന് തോന്നുന്നു.
1: എന്ത് ചങ്ങാതി? ഞാൻ ഉറങ്ങിയത് വാങ്ങിയെന്ന് വെച്ചോ? അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പണിക്കരെല്ലാം കൂടി?
0: നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇൻസ്പെക്ടർ ഒന്ന് കാണണമായിരുന്നു.
2: യെസ്, ഇൻസ്പെക്ടർ രാജേന്ദ്ര ഹിയർ. അതെ, ശരിയാണ്, തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്ര ശീലിച്ചിട്ടില്ല. അതെ അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോന്നുള്ളതാണ്. അതെ അതെ, എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയില്ല. യെസ്, ഇരിക്കൂ. എന്താണ്?
0: അവിവേകമാണെങ്കിൽ പൊറുക്കണം.
2: ഇല്ല, അവിവേകം പൊറുക്കുകയില്ല.
0: സാറ്, ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല.
2: ഫോണിൽ പറഞ്ഞത്?
0: അതെ, സാറ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞല്ലോ.
2: പറഞ്ഞു, പറഞ്ഞ സത്യമാണ്. കൊട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ്.
0: അപ്പോ എനിക്കും നീതി കിട്ടും അല്ലേ?
2: നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ നീതി കിട്ടും.
0: ഞങ്ങൾ 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ സാറേ അയാൾക്ക് കൂട്ടു നിൽക്കൂ?
2: ആരാണ് നിങ്ങൾ?
0: ഞാൻ മീര. എന്റെ അമ്മ പേടിച്ച് പനിച്ചു കിടക്ക. സാറാ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ?
2: നിങ്ങളാണോ അഹങ്കാരി? വാടക കൊടുക്കാതെ അയാളുടെ വീട്ടിൽ കയറി താമസിച്ച് ഇവിടെ നീതിക്ക് വന്നേക്കുന്നോ?
0: വാടക കൊടുത്തില്ലെന്നോ? ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സാർ.
2: ആര് പറഞ്ഞു?
0: ഞാനല്ലേ സാർ അയച്ചത്. സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ്.
2: പണിക്കരൻ സുഹൃത്താണ്. ഓഹോ, ഇവനാണോ?
1: അയ്യോ, ഞാനല്ല സാറ്.
2: I am very strict. അപ്പൊ വാറ കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണ്? വാറ കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണെന്ന്?
0: അതെ സാർ, റെസിപ്റ്റ് ഉണ്ട്.
2: അത് മാത്രമല്ല, നിങ്ങളുടെ പേരിലുള്ള ആരോപണം പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ അതായത് ഞാൻ ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ?
0: അയ്യോ സാർ,
2: ഗെറ്റ് ഔട്ട്.
0: എന്തിനാണ് സാർ കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്? സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു.

0: വാടക കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കൂ സർ.
1: അത്
0: സാറല്ലാതെ ഞങ്ങൾക്ക് നീതി തരാൻ മറ്റൊരാളില്ല.
1: ഞാൻ ആലോചിക്കട്ടെ. കരയാതിരിക്കൂ. ആ കണ്ണു തുറക്കൂ കുട്ടി. പോയിക്കോളൂ, കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും.
0: ഉറപ്പാണോ സർ?
1: എസ് എ രാജേന്ദ്രനാണ് പറയുന്നത്. പോയിക്കോളൂ.
0: താങ്ക് യു സർ.

0: നീനൊരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്.
1: അവര് വാടക തരാറില്ലെന്ന് നീ നുണ പറഞ്ഞതല്ലേ?
0: എന്നാരും പറഞ്ഞു?
1: ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു.
0: പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ,
1: നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരായിരുന്നു നിന്റെ കൂലിക്കാരോ?
0: പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ?
1: ഞാൻ വിശ്വസിക്കുന്നില്ല.
0: നിനക്ക് അവര് കൈക്കൂലി തന്നു അല്ലേ?
2: ഗോപാലകൃഷ്ണ, കൈക്കൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ്.
0: എന്തിനാ നിർത്തിയത്? തള്ളടാ തള്ളടാ, ഒരു പ്രാണ സുഖത്തിന്റെ മൂന്നുകള് തള്ളടാ.
2: സ്നേഹത്തെക്കാൾ വലുതാണടാ എനിക്ക് സത്യകുന്നീരിയും.
0: ഗോപാലകൃഷ്ണ, ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ. നന്ദി കെട്ടവനാക്കി. രാജേന്ദ്ര, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടടാ. വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയതൊക്കെ നീ മറന്നു പോയടാ.
3: നീ അല്പനാണ്,
0: നീ ശപ്പനാണ്. നീ വലിയ എസ് ഐ ആണെന്ന് ഞാൻ നോക്കൂല. അടിച്ച് നിന്റെ മൂന്നര ഷേപ്പ് ഞാൻ മാറ്റും. നിന്റെ സഹായം എനിക്ക് വേണ്ടടാ. നീ കോട്ടപ്പള്ളി സുരേന്ദ്രനെ കണ്ട് പാക്കിയാണല്ലോ. നീ ധൈര്യം കൊണ്ട് എന്നോട് കളിച്ചു നോക്ക്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ.
4: നല്ല പേര്.
1: വാടകക്കാർ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി?
0: അതൊന്നും ഒരു പ്രശ്നമല്ല സാർ. ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് കേസ് നടത്തി വാടകക്കാരെ ഒഴിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല.
1: കേസില്ലെങ്കിൽ പിന്നെ വക്കീലിന്റെ ആവശ്യം എന്താ?
0: ഞാൻ മുഴുവൻ പറയട്ടെ സാറേ.
1: ആ പറയൂ.
0: ആ ഈ പറയുന്ന 9 കൊല്ലം വേണ്ട, ഈ കാലം അത്രയും. ഹൗസ് ഓണർ അതായത് ഞാൻ തന്നെയാണ് മേപ്പടി വീട്ടിൽ താമസിച്ചു വരുന്നത്. ഈയിടെയായി വീട്ടുടമസ്ഥനെ ശല്യപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ചില കക്ഷികൾ വീട് കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടിയന്തരമായി ഒരു ഉത്തരവ് മുഖേന ഈ കക്ഷികളിൽ നിന്നും വീട്ടുടമസ്ഥനായ ഗോപാലകൃഷ്ണ പണിക്കരെ സംരക്ഷിച്ചുകൊള്ളാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു അപേക്ഷ അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു.
1: അതുകൊണ്ട് എന്താ കാര്യം? ഹൗസ് ഓണർ താമസിക്കുന്നത് ഇപ്പൊ അവിടെ അല്ലല്ലോ.
0: ഹൗസ് ഓണർ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ.
1: അത് വാടകക്കാരി സമ്മതിക്കണ്ടേ?
0: അത് ഞാൻ നോക്കിക്കോളാം.
1: ഇത്രയൊക്കെ അറിയാവുന്നത് എനിക്ക് പിന്നെ ഒരു വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല.
0: അതല്ലെന്നേ, ഇഞ്ചക്ഷൻ അപേക്ഷയ്ക്ക് മുമ്പ് വാടകക്കാരെ ശല്യപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കും. അതിൽ വിജയിച്ചാ പിന്നെ കേസും കോടതിയൊന്നും വേണ്ടി വരില്ലല്ലോ.
1: എന്നാ പിന്നെ അതിനുശേഷം നമുക്ക് കണ്ടാമതില്ലോ.
0: അല്ല വക്കീലേ, അതിലൊരു പ്രശ്നമുണ്ട്. അതിക്രമിച്ചു കടന്നവൻ ഞാനാണെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പോലീസിന് വേണമെങ്കിൽ എന്നെ ലോക്കപ്പിലാക്കാം. ആ സമയം വക്കീൽ വന്ന് ജാമ്യത്തിൽ ഒന്ന് ഇറക്കി തന്നാ മതി.
1: തന്നെപ്പോലുള്ള ഒരാളെ തൊടാൻ പോലീസിനും ധൈര്യം ഉണ്ടായിരുന്നു വരില്ല. 9 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണെന്നുള്ളതിന് അവരുടെ തെളിവില്ലേ?
0: എന്ത് തെളിവ്?
1: വാടക മണി ഓർഡറായി അയച്ചതിന്റെ രസീത് കാണുമല്ലോ.
0: ആ രസീത് അവരുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അത് വാടക തന്നതല്ല, അവരെന്നോട് കടം വാങ്ങിച്ച കാശാണെന്ന് ഞാൻ കുറേ പറയും.
1: എണീക്കടോ, എണീക്കടോ, എണീക്കാൻ. തന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലുമാരുടെ കഞ്ഞൂടി മുട്ടും.
0: അല്ല വക്കീലെ, എനിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമായി വരും. ചേംബറിൽ മൂവ് ചെയ്ത് കമ്മീഷൻ എടുപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണം. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ പ്രൂവ് ചെയ്താൽ ടെനൻസിനെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കണം. ഇതൊക്കെ വക്കീലിന്റെ BABL ഡിഗ്രി എനിക്ക് വേണ്ടി വരും.
1: ഓഹോ, അത് ശരി. ഡിഗ്രി മാത്രം എന്നാ വേണ്ട?
0: എല്ലാം കോടതി വരാന്തേന്ന് പഠിച്ചാണ് സാർ.
1: ഏയ് വേണ്ട, എന്റെ നിയമോപദേശം എനിക്ക് വേണ്ടി വന്നില്ലല്ലോ.
0: അയ്യോ, അത് പറ്റില്ല. ഒരു വക്കീലിനെ കണ്ടാൽ ഫീസ് കൊടുത്തിരിക്കണം, ഇല്ലേ എനിക്ക് ഉറക്കം വരില്ല.
1: അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ അടിയിലേക്ക് വെച്ചേക്കാം.
0: എന്നാ പിന്നെ ഞാൻ ആ വീട്ടില് ഇടിച്ചു കയറി അങ്ങ് താമസിക്കാൻ പോവാ.
1: ശ്രമിച്ചു നോക്കൂ. ഓൾ ദി ബെസ്റ്റ്.
5: എന്താ മണിക്കര്, നല്ല ഉത്സവ പറമ്പ് കച്ചവടുണ്ടേ നിങ്ങൾക്ക്?
0: ഞങ്ങള് പ്രശ്നം സോൾവ് ചെയ്തു, പാവങ്ങള് സമാധാനമായിട്ട് ജീവിച്ചോട്ടല്ലേ.
5: പിന്നെ അല്ലാതെ
0: എന്താ നിങ്ങളുടെ പേര്?
5: ഉമ്മർ. ഇതെന്താ കെട്ടും ചേടൊക്കെ ആയിട്ട്?
0: ഞാൻ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു പ്രായത്തോടെ കുറെ സമ്മാനങ്ങളാ, കൊടുത്തൊന്നും മാപ്പ് പറയണം. ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം.
5: ഹൈസ്കൂൾ തൊട്ട മനസ്സ് എത്ര പെട്ടെന്ന് അലിഞ്ഞു.

0: എല്ലാരും കൂടെ എടുത്തോ.
1: രണ്ട്
0: മതി പോ. എന്നോട് ക്ഷമിക്കണം അമ്മേ. എല്ലാ തെറ്റുകൾക്കും മാപ്പ്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുന്നില്ല. എത്ര കാലം വേണേലും നിങ്ങൾ ഇവിടെ താമസിച്ചോ. ഒരു തവണ പോലും നിങ്ങൾ വാടക മുടക്കിയിട്ടില്ല, ഈ വീട് ചീത്തയാക്കിയിട്ടില്ല. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ വലിയ ക്രൂരതയാ കാണിച്ചത്. എന്നോട് ക്ഷമിക്കില്ലേ അമ്മേ?
2: എന്താ പണിക്കരുത്? ഇത് അങ്ങനെ പണിക്കരുത്, ഒറ്റൊന്നും ചെയ്തില്ലല്ലോ. വാടകക്കാരെ വീട്ടിൽ നിറങ്ങാൻ വരുന്ന ആർക്കും ദേഷ്യം തോന്നും.
0: ഈ പറഞ്ഞത് അമ്മയുടെ വലിയ മനസ്സ്. ഞാൻ ചെയ്ത തെറ്റിന്

0: ആ അധികാരത്തിൽ വന്നതല്ലമ്മേ, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് വെക്കട്ടെ.
1: സാധനങ്ങളോ?
0: ഞാനത് പറയാൻ മറന്നു. ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. ലോഡ്ജിലായാലും വീട്ടിലായാലും ഞാൻ എന്റെ സ്വന്തം കട്ടിലേ കിടക്കൂ. മറ്റുള്ളവരുണ്ടാക്കിയ ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല. അതുകൊണ്ട് എല്ലാവരുടെ സജ്ജീകരണങ്ങളും ഞാൻ കൂടെ കൊണ്ട് നടക്കും. എന്നാ അകത്തേക്ക് വെക്കട്ടെ. ഈ പട്ടിയെന്ന് വിളിച്ചേ.

0: ഹലോ കുട്ടി എവിടെ?
1: ഞാൻ ഓഫീസിൽ നിന്ന് വരിക.
0: ഓ ഐ സീ. പിന്നീട് അവൻ എവിടെങ്ങാനും വന്നോ?
1: പിന്നെ കണ്ടില്ല സർ.
0: കാണില്ല. സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മൂണ്ടക്കിട്ട് ഞാൻ റെഡി കൊടുത്തു. പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി. പക്ഷേ അവനാള് സ്വല്പം പിശക. ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ.
1: ഇറ്റ്സ്
0: മൈ ഡ്യൂട്ടി. പിന്നെ ഞാൻ നമ്മുടെ ആ പഴയ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുപ്ലിയിലേക്ക് പോവുകയാണ്. സൂചനയുണ്ട്, ഇത്തവണ സുകുമാരക്കുറുപ്പിന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ
1: ഓക്കെ സർ.
0: മീര, ഒന്നുമില്ല.
2: ചേച്ചി, ലാൻഡ്ലോർഡ് ആ പണിക്കുന്നുണ്ടല്ലോ. അത് പെട്ടി കിടക്കാൻ എല്ലായിടത്തും വന്നിരിക്കുക.
1: എന്തിനാ?

0: എവിടെ? പുറത്തു പോയിട്ടില്ല.
1: അരികാണ്, അരിക്കൊക്കെ ഇപ്പൊ എന്താ വില?
0: ആരോട് ചോദിച്ചിട്ടമ്മേ അയാള് മുറി കയറി കൂടിയത്? അമ്മ സമ്മതം കൊടുത്തോ?
2: അത് അതിന് രണ്ടു ദിവസം കഴിഞ്ഞ് പോവും.
0: രണ്ടു ദിവസമല്ല, രണ്ട് നിമിഷം പോലും അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല.
2: നമുക്ക് എതിരി പറയാൻ പറ്റുമോ മോളെ? ഇത് അയാളുടെ വീടല്ലേ?
0: അല്ല, നമ്മൾ വാടക കൊടുക്കുന്ന കാലം വരെ ഇത് നമ്മുടെ വീടാ. നാണമുണ്ടോ ആ മനുഷ്യന്? നമ്മുടെ അടുക്കള കയറി അരി കഴുക അയാള്. തീ പിടിച്ച വിലയാൾ എത്ര അരിക്ക്? അതിന് ഞാനെന്ത് വേണം? ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണോന്ന് അമ്മയൊന്ന് പറയൂ.
2: രണ്ടു ദിവസത്തെ കല്യാണം മോളെ.
0: അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. കട്ടിലും കിടക്കയും പാത്രങ്ങളും സ്റ്റൗവൊക്കെ ആയിട്ടല്ലേ അയാൾ വന്നിരിക്കുന്നത്?
2: ആ, അത് പണിക്കരുടെ ഒരു ശീലാത്രേ. സ്വന്തം കട്ടിലേ കിടന്നുറങ്ങിയാലേ ഉറക്കം വരൂ, സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിച്ചാലേ തൃപ്തിയാവൂ. ചില ആളുകൾ അങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണം.
0: തന്നെത്താൻ ചെയ്യലൊക്കെ അയാൾ വീട്ടിൽ ചെന്നിട്ട് മതി.
2: ഇവിടുത്തെ എഞ്ചിനീയർ ഓഫീസില് ഏതോ കടലാസ് ശരിപ്പെടുത്താൻ വേണ്ടിട്ടാ. രണ്ടു ദിവസത്തേക്ക് മതി.
0: ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം കിട്ടില്ല അയാൾക്ക്?
2: ആ, അതല്ലേ കുഴപ്പമായത്. ലോഡ്ജ് മുറിയിൽ ഏതോ കള്ളന്മാര് 6,000 രൂപ കട്ടോണ്ട് പോയത്രേ. പാവം പണിക്കര്.
0: ഒക്കെ നുണയാണമ്മേ. അയാളുടെ രൂപ വെക്കാൻ അയാളേക്കാൾ വലിയ കള്ളൻ ഈ ലോകത്തുണ്ടായിട്ട് വേണ്ടേ? അയാളോട് ഇറങ്ങിപ്പോ അമ്മ എന്ന് പറയുന്നുണ്ടോ?
2: ഞാനിപ്പൊ എങ്ങനെയാ പറയുന്നേ? വിളക്ക് കത്തിച്ചിട്ട് പറയാം.
1: ദീപം, ദീപം, ദീപം, ദീപം, ദീപം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തിൽ നിന്നെ കരകേറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭൂ.
0: എന്തൊക്കെയാണ് കാണുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? അയാളുടെ വീടാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്.
1: ഈ നരകത്തിൽ
0: ഞങ്ങളുടെ വീട്ടിൽ വിളക്കെത്തിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളുണ്ട് ഇവിടെ.
1: വാഴും. പ്ലീസ്, സന്ധ്യാനാമം ചൊല്ലുമ്പോ ബഹളം ഉണ്ടാക്കരുത്, ദൈവം ശിക്ഷിക്കും.
0: തന്നെക്കാളും വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ.
1: നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ.
0: നിർത്തിട്ട് എന്നിട്ട്
1: ഈ നരകത്തിൽ നിന്നെ കരകി.

0: നാമം ചെല്ലുമ്പോ ശല്യം ചെയ്താ ദൈവം കോപിക്കും. അമ്മ എന്തുണ്ടായിരിക്കും, നീ ഞാൻ പറഞ്ഞു കേക്കുമോളെ. അതിന് നാമം ചെല്ലിക്കഴിഞ്ഞ് നമുക്ക് സ്വൈര്യമായിട്ട് സംസാരിക്കാലോ. ഇങ്ങോട്ട് വന്നേ ശംഭോ മഹാദേവ.
1: ശിവശംഭോ ശംഭോ ശിവശംഭോ, നരനായി ഞാനെ ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ. ആവാട്ടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ. നല്ല തടി മുടിഞ്ഞ തീറ്റയായിരിക്കും.
2: നോക്കല്ലേ, ഞാൻ അങ്ങ് ദഹിച്ചു.
3: ആ ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം
2: എടുത്തുണ്ടോടേ? ഏഹ്, ഹൗസ് ഓണറിന്റെ മൂത്തൊഴി പോടല്ലോ.
4: എന്റെ മൂന്നോ
2: എന്റെ
3: ബാഗ്
5: എന്താ ഇത്?
0: നിങ്ങൾ അങ്ങോട്ട് പോവണ്ട.
5: പോണ്ടാ വെച്ചാല്
3: എന്താ പറയാ?
5: ഇങ്ങോട്ട് വരുന്നത് ആ വീട്ടുറക്കത്തിൽ വിരാമം കഴിക്കുന്നതുകൊണ്ട് പുറിച്ച് കെട്ടുകയാണ് നമുക്ക്.
3: ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം.
5: പറ നമ്മക്കൊരു മനസാക്ഷി
0: ഉണ്ടല്ലോ.
5: അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാറുണ്ട്. സമയത്താ വിളിക്കണേ. വോട്ട് അല്ല, നമ്മുടെ അയലക്കാര് മഹാചെത്തുകളാണ്. ഒരു പെൻഡിങ് എടുത്ത് തിരിഞ്ഞൊക്കെ കൊതുകളൊക്കെ ഉണ്ടായിട്ട് ഈ ചെത്ത പണിക്ക് അർത്ഥത്തിൽ ബാക്കി കാര്യം ചേർച്ചയായിട്ട് എനിക്ക് ഉത്തര നിലങ്ങളെ എടാ നാറി പണിക്കണേ. ഡയലി മാറി നോക്കണ, കുത്തി കൊല്ലേ മാലാക്കി കൗത്തിലിടും. ഇവനെ അങ്ങോട്ട് പോയത്, ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം, പണിക്ക ചോര വേണം.
6: നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോട്ട് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശങ്ങൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ ഒന്നുമില്ല
0: എന്തായി?
6: എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്തിനു വേണ്ടാത്തയിൽ തലയിടാൻ പോകുന്നെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്.
3: എന്താണോ അവിടെ ഒരു ബഹളം?
6: ആഹാ, ഒളിച്ചിക്കണില്ലേ. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചടക്കാരനല്ല. ഇസ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് നമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈ ഒരാഴ്ച കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ?
0: അഹങ്കാരം മോളെ, നേരെ ഒരുപാടായി. നീ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോയത്? എല്ലാം മറന്നാളാ.
6: എന്തോ
0: ഞാൻ കുളിച്ചിട്ട് തനിക്ക് കെട്ടിയെടുത്ത പോരെ?
6: പോരെ മനുഷ്യ സ്ത്രീ, വെയിറ്റ് ചെയ്യണ്ട. ഒരു 3 മണിക്കൂറെങ്കിലാകും എന്നെ ഇവിടുന്ന് പുറത്ത് കെട്ടിയെടുക്കാൻ. എന്റെ കുളിമുറിയില് എനിക്ക് ഇഷ്ടം പോലെ മനസ്സ് തുറന്നൊന്ന് കുളിക്കണം. കുളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ കണ്ടു.
0: എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഈയൊരു 16 അടിയന്തരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി.
6: നിന്റെ ചേച്ചിക്ക് കുറച്ച് മര്യാദ പറഞ്ഞോട്. അത്ര അസൗകര്യമാണ് ഈ വീട്ടിൽ നിന്ന്
0: ഒഴിഞ്ഞോമ്പറാജിക്കടവിൽ
6: നിറങ്ങിയ പലപ്പും കാവിലെ പൊന്നിലാവേ.
1: കൊല്ലാഴിക്കടവിൽ നീരാടനിറങ്ങി. വെള്ളം നിന്നല്ലോ.
3: ഏ പൈപ്പ് എന്ന് പറഞ്ഞോട്ടെ, പൈപ്പ് എന്ന് പറഞ്ഞോട്ടെ, പൈപ്പ ഏ പറഞ്ഞോട്ടല്ലേ, ആരെങ്കിലും പൈപ്പ്
1: വന്നോ.
7: നിയമപരമായി നോക്കിയാ അവിടെ അതിക്രമിച്ചു കയറാൻ അയാൾക്ക് യാതൊരു അവകാശവുമില്ല. നിയമത്തിന്റെ പുറകെ പോകാൻ എനിക്ക് എവിടാ ചേച്ചി നേരം? പിന്നെ കാശ് ചെലവ്, എന്റെ വരവ് ചെലവ് കണക്കൊക്കെ ചേച്ചിക്ക് അറിയില്ലേ? പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാ മതി, എല്ലാ കണക്കും തെറ്റും. പിന്നെ പട്ടിണി, കുറച്ച് ടെലിവിഷൻ വാങ്ങി ആ പെരുച്ചാഴിയുടെ ഭക്ഷണത്തിൽ ഇട്ടു കൊടുക്ക്. ഒരു മനുഷ്യനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം സംസ്കാരം ഇല്ലേ ചേച്ചി? അയാൾക്കതില്ല, ഒരു കണിക പോലും ഇല്ല. കാലത്തെ നോക്കുമ്പോ മോനെന്നെ ചെവി പിടിച്ച് തിരുമോ അയാള്? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ചേച്ചി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. മോനെ തൊടാൻ അയാൾക്കെന്ത് അവകാശമുള്ളത്? അയാളുടെ കുളിമുറിയാണത്രേ. എനിക്കങ്ങ് ദേഷ്യം വന്നു, സോപ്പ് വെച്ചോണ്ടിരുന്നപ്പോ പുറത്തു നിന്ന് ഞാൻ പൈപ്പടച്ചു. അങ്ങനെ അങ്ങ് തോച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കൈയെടുക്കൂലേ പാ.
8: അഴിമകളും ഒരുമിച്ചൊരു കട്ടിലിരുന്നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും ഏഴു രണ്ടു ലോക വഴിയായ തമ്പൂരാൻ ഇത്രയും താഴെ തന്റെ വയസ് കണ്ടാലും.

0: பவிழமுந்திரி பூத்து பூத்து தளிர்த்து
1: കുട്ടികൾ പഠിക്കുന്ന സമയമാണ്, ശല്യം ഉണ്ടാകരുത്.
0: ഓ, ഞാനിപ്പോ പാടുന്ന സമയമാണ്, 7 to 7:30. ലോകത്തെവിടെയായാലും ഞാൻ
1: പാടും.
0: അത്രയ്ക്ക് അസൗകര്യമാണെങ്കിൽ ഈ വീടങ്ങോട്ട് ഒഴിഞ്ഞോളൂ. എന്റെ വീട്ടിലിരുന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന തരത്തിൽ ഞാൻ പാടും.
2: എന്താ മോളെ,
1: ചോദിക്കാനും പറയാനും നമുക്ക് ആരില്ലെന്ന് വിചാരിച്ചിട്ടാ അതിൽ തോന്നിയാസൊക്കെ കാണിക്കുന്നെ.
2: ഇപ്പൊ എന്തുണ്ടായി?
1: 2 ദിവസത്തേക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലേ? ഇപ്പൊ എന്തായി? വഴി നടക്കാൻ വയ്യ, ഓഫീസിൽ ഇരിക്കാൻ വയ്യ, വീട്ടിൽ കയറാൻ വയ്യ. അങ്ങനെ ഇങ്ങ് വിട്ടുകൊടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അമ്മാവന് കത്തെഴുതണം.
2: അയ്യോ,
1: വരട്ടെ, രാധേടത്തി പറഞ്ഞ നേരാ, രണ്ടെണ്ണം പൊട്ടിച്ചാലേ വിവരം അറിയും.
2: അത് വേണം മോളെ, താമോട്ടം അല്ലാത്ത ഒരാളാ. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാ പ്രകൃതം.
1: ആ പ്രകൃതം ഉള്ളതുകൊണ്ടാ അമ്മാവന് കത്തെഴുതുന്നത്.
3: അങ്ങനെ ഒരു മനസമാധാനം ഇല്ലാതായിരിക്കുന്നു അങ്കിൾ. ഞാനും അമ്മയും വിചാരിച്ചിട്ട് എന്ത് നടക്കാൻ. അതുകൊണ്ട് യാതൊരു ഉപേക്ഷയും കാണിക്കാതെ അങ്കിൾ എത്രയും പെട്ടെന്ന് വന്നേ മതിയാവും. ഈ കാർക്കോടവൻ പണിക്കരെ തുരത്തിയിട്ടേ അങ്കിൾ തിരിച്ചു പോകാവൂ. എന്തായാലും വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. സ്വന്തം മീര.
4: ബോംബെ പട്ടണത്തെ കിറുകിടാ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മാവൻ ഉടൻ വരുന്നു. ഇവിടെ ചോരപ്പുഴ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ജീവനിൽ കൊതിയുള്ളവന്മാർ ഉടൻ തന്നെ സ്ഥലം വിടുന്നതാണ് എല്ലാവർക്കും നല്ലത്. ബോംബെ പട്ടണത്തെ
5: അമ്മാവൻ അത്രയ്ക്ക് ശക്തനാണോ?
6: ഒരു 10 പേർ ഒരുമിച്ചിടാങ്കിൽ അമ്മാവൻ ഒറ്റ കഴിഞ്ഞു നേരിടും. കരാട്ടെ, ജൂഡോ, കുങ്ഫു, കളരിപ്പേറ്റ്, അമ്മാവനല്ലാത്ത ഒറ്റ അഭ്യാസങ്ങൾ ഈ ലോകത്തില്ല. അമ്മാവൻ ഈ കാലവർണ്ണയെ അടിച്ചിട്ട് ചമ്മന്തിയാക്കും. എനിക്കതൊന്ന് കൈവിട്ടിച്ചില്ല. എത്ര പെട്ടെന്ന് അമ്മാവനെയും വന്നാ മതിയായിരുന്നു.
4: അതെ, ഇല്ലാത്ത അമ്മാവന്റെ പേരും പറഞ്ഞ് എന്നെ വരട്ടാണെന്ന് നോക്കണ്ട.
6: ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്ന് വരുമ്പോ കാണാമല്ലോ. കമ്പിളെന്ന് പറഞ്ഞില്ലേ, ഇടിക്കട്ട, കത്തിയ തുടങ്ങിയ സാധനങ്ങൾ പോയി അമ്മാവൻ പുറപ്പെട്ടു
4: കഴിഞ്ഞു.
6: ഹൗസ് ഓണറെ ഉപദേശിക്കാണെന്ന് കരുതരുത്. ചാമണ്ട എന്നുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ.

0: എന്തായാലും തന്റെ ഇഞ്ചക്ഷനും ഓപ്പറേഷനും ഒക്കെ
1: ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീലെ.
0: പക്ഷേ
1: ബോംബെ എന്നൊരു പെരിച്ചാടി ഇറങ്ങിയിരിക്കുന്നു. എതിർകക്ഷി കാർത്തിയാനി അമ്മയുടെ ആങ്ങളാന്ന് പറയുന്നൊരു ദുർഭൂതം.
0: ഭൂതപ്രേതങ്ങളാണെങ്കിൽ താൻ ഉടനെ പോയൊരു മന്ത്രവാദിയെ കാണും.
1: എനിക്കൊരു മനസ്സമാധാനമില്ല വക്കീലെ. ഒരാഴ്ചക്കകം വീട് ഒഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ള പറമ്പും വീടും ഒക്കെ വെള്ളത്തിലാവും. കുഞ്ഞിക്കണ്ണന്മാരുടെ എഗ്രിമെന്റ് വളരെ സ്ട്രോങ് ആണ്.
0: അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് താനീ പറയണത്?
1: അതെനിക്കും അറിയില്ല.
0: പിന്നെ തന്നെ എന്തിനാണ് കെട്ടിയെടുത്തത്?
1: പിന്നെ ഞാൻ ഇനി എങ്ങോട്ട് പോകും?
0: താൻ ആ വീട്ടിൽ കയറി താമസിച്ചില്ലേ?
1: താമസിച്ചു.
0: എന്നിട്ട്
1: പക്ഷെ ആ ഭൂതം വന്നിരിക്കുന്ന ഇടിക്കട്ടയും പിച്ചാത്തയൊക്കെ ആയിട്ടാ.
0: എന്തിന്?
1: എന്നെ അവിടുന്ന് തല്ലി ഓടിക്കേ.
0: ആ അത് ശരി. അപ്പൊ പേടിച്ചോടി വന്നിരിക്കല്ലേ?
1: പേടിയൊന്നുമില്ല, പക്ഷേ
0: പേടിയാണ്.
1: ആ സ്വല്പം എങ്ങനെയുള്ള ആളാണ് നമുക്കറിയില്ലല്ലോ.
0: ഈ ഭൂതബാധ ഇല്ലായിരുന്നെങ്കിൽ എതിർകക്ഷി അവിടുന്ന് ഒഴിവായിരുന്നു എനിക്ക് തോന്നണ്ടോ?
1: ഉറപ്പായിട്ട് ഒഴിയായിരുന്നു.
0: എന്നാ പിന്നെ അതേ ഉള്ളു വഴി. നേരെ അങ്ങോട്ട് ചെല്ലുക. ഭൂതം ആക്രമിക്കുമ്പോ നമുക്ക് നോക്കാം.
1: ഒറ്റ കുത്തിന് അയാൾ എന്നെ കൊന്നാലോ?
0: പിന്നെ താൻ എന്തിനാണ് വയ്യാത്ത പണിക്ക് പോയത്? പണിക്കരേ, ചാവുന്നെങ്കിൽ ചാവട്ടടോ. അങ്ങനെ ഒരു ഭൂതം ഉണ്ടോ? ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജമ്മൻ തനിക്ക് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഒക്കില്ല.
1: ഇല്ലേ?
0: ഇല്ല.
1: ഞാൻ എന്താ ചെയ്യേണ്ടത്?
0: ചെല്ലുക, നേരിടുക, അത്രേ ഉള്ളൂ.
1: അത്
0: വയ്യെങ്കിൽ കേസ് കൊടുക്കുക.
1: കേസ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ്?
0: എന്നാ പിന്നെ തന്റെ ഇഷ്ടം പോലെ.
1: വക്കീലേ,
0: ആരെ വിടണം? ഒരു കേസും ബുക്കാറും കൊണ്ടു വന്നിട്ട് മനുഷ്യനെ കഷ്ടപ്പെടും.
2: അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട.
3: രാമോട്ടാ, അയാളെ ഒന്നും ചെയ്യല്ലേ.
2: പാവം പേടിച്ചിരിക്കുക. എടി കാർത്യാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ ഇവൻ നമ്മളെ വരുവൻ തന്നെ. ആ വാ, വല്ല കഴിക്കാം. കേരളത്തിലെ കോഴിയിറച്ചി തിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ,
3: നീ പോയി കിടക്ക. അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. സത്യം പറഞ്ഞ അമ്മാവ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ.
2: ഭക്ഷണം എടുത്തു വെക്കേ.
4: അമ്മാവാ, പണിക്കിന് വരുന്നുണ്ട്.

0: ഞാൻ എന്നെ പരിചയപ്പെടുത്തണ മുമ്പ് നിങ്ങളെ കടന്നു കളഞ്ഞത്.
1: എനിക്ക് ജനറൽ ഓഫീസ് ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു.
0: ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു.
1: ജയിലിലാണോ ജോലി?
0: അല്ല, ജോലിയല്ല, ഒരു കൊലക്കേസ് പെട്ടവിടെ കിടക്കായിരുന്നു. കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്, എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവരുടെ മുണ്ടിന്റെ മടകി കുത്തയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി.
1: ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണോ നടക്കുന്നത്?
0: അല്ല, നീ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി. പാലത്താറ് ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കർ അറിയോ?
1: കേട്ടിട്ടുണ്ട്.
0: എന്റെ ആത്മസുഹൃത്താണ്.
1: എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല, പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല.
0: ശക്തനായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുള്ള സമയമാണ്. സമജാ, ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഹന, കൃത്യം 12 മണി. ഠീക് 12 ബജെ. നൈത്തോ മേത്തുമേ സിന്നാനായി ചോടുങ്ക. സമജാ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ. സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.

0: തീരുമാനം ആയോ? ഹായ്, എന്താണ് ആ തീരുമാനം?
1: ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം.
0: ഏത് വീട്ടിൽ?
1: ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ. അഹങ്കാരികളായി ഈ വാടക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ. ആർ ടി ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ.
0: ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ആചാര്യേ, സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. മോസ്തുതി എനിക്കിഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാതയാകാം. ദാദോങ്ക ദാദ, വല്ലഭനൊക്കെ വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേക്ക് ബടാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം?
1: സാഹചര്യങ്ങൾ ഇത്രയും ആ സ്ഥിതിക്ക് ദാമോദരജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം.
0: സരൂർ, എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ. സോജാവോ, കൽസുബ ക്ഷേപജമില്ലെങ്കിൽ കാലത്ത് 6 മണിക്ക് കാണാം. ആരാങ്കരോ ആരാങ്കരോ. അറിയൂ, ബോംബെ ശിവസേനക്കാരെ കിരീടാവർപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. ഞാൻ അറിയിക്കാം. നാളത്തെ പ്രഭാതം അതിനുള്ളതാണ്. പോയി കിടന്നുറങ്ങ്. ആരാമകരോ ആരാമകരോ.
1: നമ്മളിപ്പോ എവിടേക്കാ നടക്കുന്നത്? ദാമോദർജിക്ക് ബോംബെയിൽ എന്താണ് ജോലി?
0: ബോംബെയിലെ ഞാനും എന്റെ അധോലോക സുഹൃത്തുക്കളും ജുഹു കടപ്പുറത്ത് പല സായാഹ്നങ്ങളിൽ ഇതുവരെ നടക്കാനിറങ്ങാറുണ്ട്. പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന അപ്പോഴാണ്. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
1: അല്ല, നമുക്കിനി പൊയ്ക്കൂടെ?
0: ഇരിക്കടോ, പോയാ പ്രശ്നം തീരില്ലല്ലോ.
1: പ്രശ്നമോ? എന്ത് പ്രശ്നം?
0: ബോലറാം ജി സാർ, ഏ ഗോപാലകൃഷ്ണ പണിക്കർ മേരാ ദോസ്തേ. ഇതാ ബോംബെ നിന്റെ കൂടെ വന്നതാണ് ബോലാറാം. അച്ചിത്തര കർണ തേൽമാലീഷ്. മര്യാദ ഭാഷ തനിക്ക് മനസ്സിലാവുമെങ്കിൽ ബോലാറാമിനെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു.
1: ദാമോദർജി.
0: ദാമോദർ.

0: 네. 불어라. 불어람. 불어람. 불어람. 불어. 넘어지.
1: 울려가 팠다.

0: ഹലോ മീര.
1: ഗുഡ് മോർണിംഗ് സർ.
0: ഗുഡ് മോർണിംഗ്. അകത്തേക്ക് വരൂ, ഇരിക്കൂ. വീണ്ടും അവന്റെ ശല്യം ഉണ്ടായോ?
1: സാറ് സ്ഥലത്തുണ്ടാവില്ലെന്ന് പറഞ്ഞതുകൊണ്ടാ ഇതുവരെയും വരാതിരുന്നത്.
0: യെസ്.
1: അയാൾ അവിടെ വീട്ടിൽ കയറി താമസം തുടങ്ങിയിരിക്കുക.
0: ഏത് വീട്ടിൽ?
1: ഞങ്ങളുടെ വീട്ടിൽ തന്നെ. ശല്യപ്പെടുത്തി ഞങ്ങളെ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അയാളെ കൊണ്ട് പൊറുതി മുട്ടി സാർ.
0: ഓഹോ, അവന് കിട്ടിയത് പോരെന്ന് തോന്നുന്നു. സാരമില്ല, അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചേക്കാം.
1: അത് വേണ്ട സാർ, അയാള് ഞങ്ങളോട് പ്രതികാരം ചെയ്യും. ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല സാർ.
0: ഞാനുണ്ട് മേരിക്ക്, ഞാനുണ്ട് ഇൻസ്പെക്ടർ എന്ന നിലക്ക് മാത്രമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാനവൻ ആദ്യം ഒരു ലാസ്റ്റ് വാണിംഗ് കൊടുത്തേക്കാം. അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ലെങ്കിൽ അവന്റെ എല്ലാം അടിച്ചോടിച്ച് പാർസലാക്കി പോലീസുകാരുടെ കയ്യിൽ കൊടുത്തേച്ചേക്കാം പോരെ.
1: ആരെയും ദ്രോഹിക്കാനല്ല സാർ, മറ്റൊരു വീട് കിട്ടുന്നതുവരെയെങ്കിലും അയാളെ ഞങ്ങളെ ശല്യം ചെയ്യാതിരുന്നാ മതി.
0: അത് മതിയോ? എങ്കിൽ ഞാൻ അവനെ ഇന്ന് തന്നെ കാണാം, സംസാരിക്കാം. വൈകുന്നേരം മേരി എവിടെ കാണും?
1: ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാൻ സ്റ്റേഷനിൽ വരാം.
0: അത് വേണ്ട, സ്റ്റേഷൻ അത്ര പറ്റിയ സ്ഥലമല്ല. ഞാനെന്നും സായാഹ്നങ്ങളിൽ സെൻട്രൽ പാർക്കിൽ നടക്കാൻ പോവാറുണ്ട്. യു കം ദേർ, ഐ വിൽ ടെൽ യു ദ റിസൾട്ട്. ഓക്കേ,
1: താങ്ക് യു സർ. ഞാൻ ബുദ്ധിമുട്ടിക്കണോ?
0: നോ, ഇറ്റ്സ് എ പ്ലഷർ. നിൽക്കൂ. അത് ഒന്നുമില്ല.
1: സുകുമാരക്കുറിപ്പിനെ പിടികിട്ടിയ സർ? സുകുമാരക്കുറിപ്പ്?
0: സുകുമാരക്കുറിപ്പോ പിടികിട്ടി? പിടികിട്ടി എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെട്ട ആളുകൾ ഞാനും സുകുമാരക്കുറിപ്പ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതാണ്
0: മറക്കണ്ട, സെൻട്രൽ പാർക്ക് വൈകുന്നേരം.

0: പറഞ്ഞത്?
1: പറയാം. നല്ല മനോഹരമായ സായനം അല്ലേ?
0: അയാൾ ഒഴിയോ?
1: നേരെ വരൂ, നമുക്ക് സ്വല്പ നേരം അവിടെ ഇരിക്കാം.
0: വിവരം അറിഞ്ഞ എനിക്ക് പോകായിരുന്നു.
1: എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. വരൂ വരെ.

0: അയ്യോ നിക്കണ നിക്കണ സ്വദേശി നീ ആട്ടുംതോലിട്ട ചെന്നാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. യുവദാസേ, ഇന്നലെ പരിചയപ്പെട്ട ഒരു പെണ്ണിന്റെ പേരില് നീ ഒരു ക്ലോസ് ഫ്രണ്ടിനെ തള്ളി പറഞ്ഞു. നീ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ലല്ലോ.
1: എനിക്ക് സ്റ്റേഷനിൽ പോണ കുറച്ച് ധൃതിയുണ്ട്.
0: നീ പൊയ്ക്കോ. എനിക്ക് വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല, കള്ളന്മാരെ കടിച്ചീറാൻ നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ എന്നൊക്കെയാണോ പറഞ്ഞത്? പിന്നെ എന്ത് വികാരത്തിന്റെ പുറത്താണ് നീ പെണ്ണെ പോലെ നടക്കുന്നത്?
1: എനിക്ക് ഇഷ്ടമുള്ള വികാരത്തിന്റെ പുറത്ത്.
0: സൗകര്യമുള്ള വികാരത്തിന്റെ പുറത്താണ് സാർ നടപ്പെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കണം.
1: ഗോപാലകൃഷ്ണ, ഇത് അത്ര പെട്ടെന്ന് തെറിക്കുന്ന തൊപ്പിയല്ല എന്റെ ഈ തൊപ്പി.
0: അതുകളാ എടാ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് ഒരു നിയമപാലകൻ കണ്ട പെൺകുട്ടികളുടെ പുറകെ അഴിഞ്ഞാടി നടക്കുകയാണെന്ന് ഞാൻ സിബിഐക്ക്.
1: എടാ, ഇത് അഴിഞ്ഞാട്ടോ എടുത്തിയാട്ടോ ഒന്നല്ല, വളരെ പരിശുദ്ധമായ, മൃദുലമായ, നിഷ്കളങ്കമായ, പവിത്രമായ ഒരു അറ്റാച്ച്മെന്റാ. ഞാൻ അവളെ കെട്ടാൻ പോവുക. അപ്പൊ നീ എന്ത് ചെയ്യും?
0: അത് കെട്ടുമ്പോഴല്ലേ.
1: കെട്ടടാ കെട്ടും, നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല.
0: കണ്ണോ?
1: ആ കാണോ,
0: എടാ നിന്റെ കെട്ട് ഞാൻ പൊട്ടിക്കുന്നതാണ്.
1: പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ നീ എങ്ങനെയാടാ കെട്ട് പൊട്ടിക്കുന്നത്?
0: അവളോടും അവളുടെ അമ്മയോടും ഞാൻ പറയും, നീ ഒരു മുഴുക്കുടിയനും സ്ത്രീയിലും പറഞ്ഞാണെന്ന്.
1: നീ പറയുന്നത് അവര് വിശ്വസിച്ചാലല്ലേ?
0: അതിന് ഞാനല്ലല്ലോ പറയുന്നത്, ഞാൻ ആൾക്കാർക്ക് കൂലി കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കും.
1: നീ അനാവശ്യം കാണിക്കുന്നു.
0: അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ?
1: എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്?
0: മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം.
1: എന്താണ് എന്റെ ലക്ഷ്യം?
0: നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ. എന്റെ കാമയല്ലേ? നീ അവളോട് പറ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ, അത് എന്റെ ലക്ഷ്യം.
1: ഞാൻ പറഞ്ഞ അവര് അനുസരിക്കണ്ടേ?
0: നീ കാമുകനല്ലടാ, അനുസരിക്കും.
1: ഗോപാലകൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കണപ്പ്. ഞങ്ങൾ തമ്മില് ഒരു 50% അടുപ്പം മാത്രമേ ഉള്ളൂ.
0: എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഇങ്ങോട്ടോ?
1: അത് അല്ല, എനിക്ക് അങ്ങോട്ട്.
0: എനിക്ക് മനസ്സിലായി.
1: എങ്ങനെ?
0: നിന്നെ ഇഷ്ടപ്പെടാൻ മാത്രം മറ്റുള്ള ഒരു പെൺകുട്ടിയല്ല അവള്. ശരി, നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ.
1: അതെ.
0: എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ നിനക്ക് അവളെ കെട്ടിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് പ്രതിഫലം തരും?
1: നീ എങ്ങനെ കെട്ടിച്ചു? നീ എന്താ അമ്മാവനോ?
0: അതിവിടെ പ്രതിഫലം പറ.
1: എടാ, ഒരു സുഹൃത്ത്.
0: അതുകള ഒറ്റ കാര്യം ചെയ്താൽ മതി, കല്യാണം കഴിഞ്ഞാൽ അവളോടൊപ്പം അവളുടെ കുടുംബത്തെയും നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം.
1: അത് ഒരു പ്രശ്നമല്ലല്ലോ.
0: അത് പ്രശ്നമാണ്, എനിക്കത് പ്രശ്നമാണ്. അവരവിടെ ഇറങ്ങിയാലേ എനിക്ക് രക്ഷയുള്ളൂ. സത്യത്തിൽ ഞാൻ പ്രതിഫലം ചോദിക്കാനല്ല രാജേന്ദ്ര, മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്.
1: ഈ കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട. കല്യാണവും വീടുമാറ്റവും ഒറ്റ ദിവസം. ഉറപ്പാ?
0: എങ്കിൽ നീ നിന്റെ വീട്ടിൽ വിവരം അറിയിക്ക്.
1: വീട്ടിലറിയിച്ചാൽ പ്രശ്നമാണ്, സ്ത്രീധനമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് അച്ഛൻ സമ്മതിക്കില്ല.
0: പിന്നെ എന്ത് ചെയ്യും?
1: എന്റെ ഒരമ്മാവനുണ്ട്, പൂങ്കിനാവ് വാരികയുടെ പത്രാധിപർ. എന്റെ അച്ഛനെ പാട്ടിലാക്കാൻ അങ്ങേർക്കേ സാധിക്കൂ.
0: എങ്കിൽ നീ എത്രയും പെട്ടെന്ന് നിന്റെ പൂങ്കിനാവ് അമ്മാവനെ വിവരം അറിയിക്കാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ.

0: ഈ തുണിയൊക്കെ കല്ലിലിട്ട് ഇങ്ങനെ അടിക്കരുത് അമ്മേ, പെട്ടെന്ന് പിഞ്ചി പോവും. ഞാൻ വിരിക്കാം,
1: സഹായിക്കണ്ട.
0: വല്ല മീനോ മലക്കറിയോ വല്ലതും വാങ്ങിക്കാനുണ്ടമ്മേ, ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്.
1: പണിക്ക് ഉപദ്രവിക്കാതിരുന്നാ മതി.
0: അമ്മ ഇങ്ങനെ പറയരുത്, ഞാനൊരു ഉപദ്രവകാരിയല്ല, ഉപകാരിയാണ്. അമ്മ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഞാൻ സത്യം പറയട്ടെ, ഞാനൊരു ശുദ്ധനമ്മേ. പിന്നെ കുറച്ച് മുൻകോപമുണ്ട്, അത് പെട്ടെന്ന് വരും, പെട്ടെന്ന് പോവും. അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ സ്വഭാവം എനിക്കില്ല. അമ്മ നമ്മുടെ മീരയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായ അമ്മേ? നിനക്കെന്താടാ അത് പറയേണ്ട കാര്യം എന്നായിരിക്കും അമ്മ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ന്യായമായ ചോദ്യം. ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. നല്ല തങ്കം തങ്കം പോലത്തെ ആ പെൺകുട്ടിയെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ലായിരുന്നു. ഇന്നലത്തോടെ എന്റെ ശനിദശ മാറി കിട്ടി. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം അമ്മേ, ആ കുട്ടിക്കൊരു നന്മ ചെയ്യൂ എന്ന് എന്റെ അന്ധക്കരണം എന്നോട് മന്ത്രിക്കുന്നു. പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് നന്മയാ ചെയ്യുക? അവരെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ പിടിച്ചേപ്പിക്കുക. നമ്മുടെ മീരയ്ക്ക് അങ്ങനെ ഒരു കൈ ഞാൻ കണ്ടുപിടിച്ചു. നല്ല ഒന്നാന്തരം ചെറുക്കൻ, സൗന്ദര്യമുണ്ട്, കുടുംബ മഹിമയുണ്ട്, ഗംഭീരമായ ജോലി, അസലായിട്ട് പാട്ടും പാടും. ആ അമ്മ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോഴൊന്നും പറയണ്ട, ഞാൻ ചെറുക്കനായിട്ടേക്ക് വരാം.
1: വേണ്ട, അതൊന്നും നടക്കില്ല.
0: എന്താ കുട്ടിക്ക് ലവിന്റെ ഏർപ്പാട് വല്ലോ?
1: പണിക്കര് അനാവശ്യം പറയരുത്.
0: അനാവശ്യമല്ല, ആവശ്യമാ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണ്ടേ? ഞാൻ ഈ കല്യാണം നടത്തിയിട്ടേ ബാക്കി കാര്യം.
1: പണിക്കര്
0: അമ്മ ഒന്നും പറയണ്ട, ഈ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. മനുഷ്യ സ്നേഹമാണ് അമ്മയെ എല്ലാത്തിലും വലുത്. സ്നേഹമാണ് അമ്മയെ അഖില സാര മൂഴിയിൽ, അത് മനസ്സിലായിക്കോളൂ. ചെറുക്കൻ വരും, മീരെ കാണും, മീരെ കെട്ടും. ഒന്നും പറയണ്ട.
2: ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, നീ എന്തിനാ ലീവ് എടുത്ത്?
3: അങ്കിള് വരുമ്പോ സ്വരിയായിട്ട് സംസാരിക്കാറെന്ന് കരുതിയ.
2: ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു കല്യാണക്കൊതി ഉണ്ടായോ? ഇയാളേതാ?
3: ഇത് ഗോപാലകൃഷ്ണൻ പണിക്കര്.
2: ഓ, നിന്റെ കല്യാണ ബ്രോക്കർ ആയിരിക്കും.
3: എന്റെ ക്ലാസ്മേറ്റ്.
2: ഈ ബാഗും കൊടകൾ കണ്ടപ്പോ സംശയിച്ചു പോയ. ഇരിക്കിരിക്ക.
3: അങ്കിൾ മനസ്സിലായില്ലേ പൂങ്കിനാവ് വാരികയുടെ?
0: ആ മനസ്സിലായല്ലേ. ഞാൻ പണ്ട് പൂങ്കിനാവ് വാരികയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു.
2: പ്രസിദ്ധീകരിച്ചോ?
0: ഇല്ല, കണ്ടില്ല.
2: കൊള്ളുകയല്ലായിരിക്കും.
0: ആ അതായിരിക്കും. പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കുക എന്നൊരു പങ്ക്തിയിലെ ഞാനൊരു ചോദ്യം അയച്ചിരുന്നു, അതിനും മറുപടി കണ്ടില്ല.
2: ചോദ്യത്തിൽ കഴിമ്പില്ലായിരിക്കും.
0: അതായിരിക്കും.
2: പൂങ്കിനാവ് വാരിക്ക് ഒരു നിലവാരമുണ്ട്, അതിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒക്കെയല്ല. കാരണം ഞാനാണ് അതിന്റെ പത്രാധിപർ. സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് പൂങ്കിനാവ്.
0: അയ്യോ, അതെനിക്കറിയാം. എവിടെയെങ്കിലും കൊലപാതകമോ കത്തിക്കുത്തോ എന്തെങ്കിലും നടന്നാൽ ഉടനെ പൂങ്കിനാവ് വാരിയിൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാണും. കത്തി കൊണ്ട് കുത്തുന്നതിന്റെ, മനുഷ്യന്റെ കുടൽമാല പുറത്തിയാടുന്നതിന്റെ ഒക്കെ മനോഹരമായ അഞ്ചാറ് ഫോട്ടോയും കാണും.
2: അതെ, വായനക്കാർക്ക് അതൊക്കെ വലിയ
0: ഇഷ്ടമാണ്.
2: കല്യാണക്കാരി അച്ഛനെ അറിയിച്ചോ?
3: ഇല്ല, എങ്ങനെയെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം.
2: കുഴപ്പം പിടിച്ച കേസുമല്ലോ. ആണോ?
0: അമ്മാവനോട് സത്യം പറ. സംഗതി ലവ് അഫെയർ ആണ്. ലവ് അഫെയർ ആണ്.
2: നീ ആള് കൊള്ളാമല്ലോടാ മരുമോനെ.
0: സാറ് വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫെയർ അല്ല. ഇവൻ അങ്ങോട്ട് മാത്രമുള്ള ലവ്. അക്കാര്യമൊന്നും ചോദിച്ച് സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം. സത്യത്തിൽ ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവും.
2: അത്രയ്ക്ക് മൂത്തു
0: ഇവരെ. പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ്. അല്ല, അതുകൊണ്ട് ഇവരെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും. സാഹചര്യം അറങ്ങേറ്റാ മതി. അല്ല, ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാ. സാറി എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട. അങ്ങനെ പ്രശ്നങ്ങൾക്ക് അതെ അതെ, നമ്മൾ രണ്ടിലും കൂടെ ആദ്യ വീട്ടിലേക്ക് ഇരുന്നു. പെൺകുട്ടി ഓഫീസിന് വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു. പെൺകുട്ടിക്ക് എന്നെ അത്ര പത്യമല്ല, അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ട. ബാക്കി ഞാൻ ഏറ്റുന്ന ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. മീര വന്നോ അമ്മേ?
1: ഇല്ല,
0: ഇത് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ അമ്മാവനാ. വന്നാട്ട് വന്നാട്ട്.
2: അമ്മ അല്ലേ?
1: അതെ.
2: പൂങ്കിനാവ് കാണാറുണ്ടോ?
0: അയ്യോ അമ്മേ, അമ്മ വിചാരിക്കുന്ന ആ കിനാവല്ല, ഇത് പൂങ്കിനാവ് വാരിക. പുള്ളി അതിന്റെ പത്രാധിപനും ഉടമസ്ഥനും ഇല്ല. ഇരുന്നാട്ട് ഇരുന്നാട്ട്.
2: എന്റെ അനന്തരവൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവന്റെ അച്ഛൻ അവനെ ഒരു വക്കീലാക്കാൻ ആഗ്രഹിച്ചപ്പോഴും അവന്റെ അമ്മ അവനെ ഒരു എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിച്ചപ്പോഴും ഞാനാ എതിര് നിന്നിട്ടുള്ളത്.
0: അതെ,
2: അവന്റെ സ്വഭാവത്തിലെ ആ ഒരു ഒരു ഒരു പോലീസ് കണ്ണ് കണ്ടെത്തത് ഞാനാ. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. എന്റെ അനന്തരവനും ആ ജനസിപ്പെട്ടവനാണല്ലോ, എന്നെ പോലെ ധീരനുമാണ്. ഞാൻ വാരികയിൽ കൂടെയും അവൻ പോലീസിൽ കൂടെയും അനീതിക്കെതിരായിട്ട് നിരന്തരമായിട്ട് ശബ്ദിച്ചോണ്ടിരിക്കുക.
0: അതെ, ഞാനാണ് ഈ ആലോചന കൊണ്ടുവന്നെന്ന് മീര അറിയണ്ട. ഇഷ്ടപ്പെടില്ല, ഈ കല്യാണം നടന്നുള്ള ആഗ്രഹം കൊണ്ടാണ്.
2: ചെറുക്കന്റെ അച്ഛനും അമ്മയും ഇത്തിരി യാഥാസ്ഥിതികരാ എങ്കിലും എന്റെ അഭിപ്രായം അവഗണിക്കില്ലെന്ന് കരുതിക്കോളൂ.
4: അത് സ്ഥിതിഗതികളൊക്കെ
2: സ്ഥിതിയിലും ഗതിയിലും ഒന്നും എനിക്ക് താല്പര്യമില്ല. പെൺകുട്ടിയുടെ ജോലിയോ ശമ്പളമോ എന്റെ അനന്തരനെ ആകർഷിക്കാനും ഇടയില്ല. വിവാഹം കഴിഞ്ഞാൽ അവളുടെ ശമ്പളം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയവും വേണ്ട.
4: മക്കളോട് സ്നേഹമുള്ള ഒരമ്മയും അങ്ങനെ വിചാരിക്കില്ല. ഞാൻ പറഞ്ഞത്
2: വേണ്ട, ഒന്നും ഇനി ഇങ്ങോട്ട് പറയണ്ട.
4: അതല്ല, അവക്ക്
2: അവനെ ഇഷ്ടപ്പെടുമെന്നായിരിക്കും. കൊള്ളാം കൊള്ളാം. ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രഥമ ദൃഷ്ടിയാ കാരണങ്ങളൊന്നും കാണുന്നില്ല. ഇഷ്ടപ്പെടാനാണെങ്കിൽ ആയിരം കാരണങ്ങളുണ്ട് താനും.
0: മാമേ, അമ്മ എന്ന് വെച്ച് ചായ ഇട്, എല്ലാം മംഗളായി കലാശിക്കും. ചെല്ലേ ചെല്ലേ. സാറേ, ദയാ പെൺകുട്ടി വരുന്നുണ്ട്. സാറൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം, ഞാനിവിടെ എന്നാ ശരിയാവത്തില്ല. ഏഹ്.

0: ആരാണവൻ?
1: ആരാങ്ക്?
0: നിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു ചതിയനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? ആ പെൺകുട്ടി എവിടെ വെച്ചാ നീ പരിചയപ്പെട്ടത്?
1: അത്
0: പ്രേമമാണത്രേ. ഡാ, കല്യാണം എന്ന് പറയുന്നത് ആയുഷ്കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബന്ധമല്ലേ. ആ പെൺകുട്ടി ആരാണ്? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുമല്ലോ നീ അന്വേഷിച്ചോ.
1: എന്താങ്ക്?
0: ചോദിക്കാൻ സമാധാനം പറ. അവളെ പറ്റി എന്തെങ്കിലും അറിയാമോ നിനക്ക്?
1: എനിക്ക് ഞാൻ ആ കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു, നല്ല കുട്ടിയാണെന്ന് തോന്നി.
0: എങ്ങനെ തോന്നി? എന്തറിഞ്ഞിട്ട് തോന്നി? എടാ, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ എവിടുത്തെ പോലീസുകാരനടാ?
1: അങ്കിൾ എന്താ ഉണ്ടായത്?
2: നല്ല ആളാ. മീരയുടെ അമ്മ ചായയും കൊണ്ടുവന്നപ്പോ സാറിന്റെ പൊടി പോലും കാണാനില്ല. എന്താ സാറേ, എന്നോട് പോലും ഒരു വാക്ക് പറയാതെ?
0: അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതിരിക്കട്ടെ, ഈ ഇടപാട് തനിക്ക് എത്ര രൂപ കിട്ടും?
1: രൂപയോ?
0: അതേടോ, എന്നെ എന്റെ അനന്തരവനെയും ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണ് ഞാൻ ചോദിച്ചത്?
1: ചതിക്കാനോ?
2: സാറേ, ഗോപാലകൃഷ്ണൻ പഠിക്കരുത്, ഇന്നുവരെ ആരെയും ചതിച്ചിട്ടില്ല.
0: എടോ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്, അതുകൊണ്ട് ഞാനും എന്റെ അനന്തരവനും തൽക്കാലം രക്ഷപ്പെട്ടു.
2: കാര്യം എന്താന്ന് വെച്ചാ പറ സാറേ. രാജേന്ദ്ര, ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ.
1: അങ്കിൾ, ഗോപാലകൃഷ്ണൻ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കുകയില്ല. അങ്കിൾ കാര്യം എന്താ പറയൂ.
0: എന്റെ പൂങ്കിനാവിലെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരാജനെ നിനക്കറിയോ?
1: കേട്ടിട്ടുണ്ട്.
0: അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ. നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ മീര, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന ആ പെണ്ണ്. അവൾ രണ്ടു മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ഭ്രാന്തിന് ചികിത്സിക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു പിക്യൂലിയർ ആൻഡ് സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ്.
2: ഇല്ല ഇല്ല സാർ, സാറിന് ചിലപ്പോ ആളെ തെറ്റിയിട്ടുണ്ടാവും.
0: നോ, എനിക്ക് വ്യക്തമായിട്ടറിയാം. എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും

0: നീ കണ്ടുവച്ച പെണ്ണുകൊള്ള.
1: Remember this night?

ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചു എന്നുള്ള ശരിയാ. ഞാൻ മനസ്സാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷെ ഞാനുണ്ടല്ലോ, ഇതുവരെ ആരും വഞ്ചിച്ചിട്ടില്ല. ഞാൻ ആയിരക്കണക്കിന് രൂപ കൊടുക്കാനുള്ള കുഞ്ഞിക്കണ്ണന്മാര് പോലും ഞാൻ ചതിവനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ കാരണം ഞാൻ ഇന്ന് വഞ്ചകനും ചതിവനുമായി. കല്യാണം നടത്തി കാശുണ്ടാക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുണ്ടല്ലോ, അവന്മാരോട് പോലും ഇങ്ങനെ പെരുമാറരുത്. നിങ്ങളെ മകള് ഭ്രാന്തിനെ ചികിത്സിക്കാൻ ഒരു ക്ലിനിക്കിൽ കടന്നിട്ടില്ലേ? ശിവരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറല്ലേ അവളെ നോക്കിയിരുന്നത്? എന്തിനാ നിങ്ങൾ ദിവസം ദൈവത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? മോൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഒളിച്ചു വെച്ച് അവളെ വല്ല നിരപരാധികളുടെ തലയെ കെട്ടിവെക്കാനോ? മറ്റുള്ളവന്റെ ജീവിതം കൊണ്ടല്ല നിങ്ങളുടെ മോളുടെ ഭ്രാന്ത് മാറ്റേണ്ടത്.

അമ്മ വരൂ, വരൂ അമ്മേ.

ഒന്നും തോന്നരുത്. എന്നോട് പറഞ്ഞതിരിക്കട്ടെ. അങ്ങനൊന്നും എന്റെ മോളോട് സംസാരിക്കരുത്. അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. സന്ദർഭം വന്ന പറയുമായിരുന്നു. അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അവളൊരു ഭ്രാന്തിയായിരുന്നെന്ന് മോനെന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്കെന്നെ നെഞ്ചു പൊട്ടുന്നതുപോലെ തോന്നി. ശരിയാ, അവളൊരു രോഗിയായിരുന്നു. മോനറിയോ, 8 മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു. ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലുയർന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തലേന്ന് രാത്രി പന്തലി മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്നോ കൊണ്ടുവന്ന മെഷീൻ കേടായി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുകയായിരുന്നു. ദീപയുടെ ഉടുപ്പ് ഇസ്തിരിയിടാൻ വേണ്ടി മീര സ്വിച്ചിട്ടു. എന്റെ മൂക്കറിയില്ലായിരുന്നു. പിൻവശത്തെ മുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആളുകളുടെ നിലവിളി ബഹളം കേട്ട ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവള് കാരണം അവിടെ അച്ഛൻ മരിച്ചെന്നറിഞ്ഞപ്പോ അവള് കരഞ്ഞില്ല, ഒന്നും ഇല്ല. അവിടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരുന്നു. ഒരു മനോരോഗിയെ കിട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല. ഇപ്പോ ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു പേര് കിടുകയില്ലേ. ഈ വീട്ടിൽ ഓരോ മുറിയിലും അവളുടെ അച്ഛനുണ്ടെന്ന് അവൾ പറയാറ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സൊരാത്തതുകൊണ്ടാ മോനെ.

0: ഓഫീസിൽ പോയില്ലേ? വേണ്ട, ഇരുന്നോളൂ. ഞാൻ വീട്ടിലൊന്ന് പോവാ. ഞങ്ങൾക്ക് താമസിക്കാനാണ് വീട് ഒഴിപ്പിക്കുന്നതെന്ന് ഞാൻ ചുമ്മാ നുണ പറഞ്ഞതാ. വിൽപ്പന ആയിരുന്നു എന്റെ ഉദ്ദേശം. എന്റെ പ്രശ്നങ്ങള് ഞാനിവിടെ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. കടത്തിൽ മുങ്ങി എല്ലാം നശിക്കുന്നതിന് മുമ്പ് ഒരു അവസാന ശ്രമം നടത്താൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. ഇനിയിപ്പോ ഞാനതൊരു പ്രശ്നമാക്കുന്നില്ല. ഇതുവരെ നുണ പറഞ്ഞ പോലെ അല്ല, സത്യമാണ് കേട്ടോ. അച്ഛനുള്ളപ്പോ തന്നെ കുറെ കടങ്ങളുണ്ടായിരുന്നു. എനിക്കതൊന്നും വീട്ടാനൊത്തില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, നടന്നില്ല. രണ്ട് സഹോദരിമാരുടെ കല്യാണം നടത്തി. അച്ഛനില്ലല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകരുതെന്ന് കരുതി വലിയ ആർഭാടത്തോടെ തന്നെ നടത്തി. കുറച്ച് ദുരഭിമാനം കൂടി ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കൊള്ളു. ഞാൻ ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു. എനിക്കിവിടെ മറ്റ് പരിചയക്കാരും ഇല്ല. ശല്യപ്പെടുത്തലാണെന്നറിയാം. അമ്മയും പെങ്ങളും ഉണ്ട് കാറില്.
1: ഇവരെ കൊണ്ട് എവിടെ പോകാന്ന്
0: എനിക്കും അതറിയില്ല. അതാ എന്റെ പ്രശ്നം. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കിതൊരു അമ്മയ്ക്ക് ഒരു മനസമാധാനവും കൊടുക്കാൻ പറ്റിയിട്ടില്ല.
1: ഇപ്പൊ എന്താ ഉണ്ടായത്?
0: ഒരു തറവാടിന്റെ വേര് പിഴുതെടുത്തു വന്നിക്കാ. ഞാൻ എന്റെ വീട് പോയി, കടക്കാരെല്ലാം കൊണ്ടുപോയി. ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് ഒഴിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അത് ആ കുടുംബത്തെ കൂടെ കണ്ണീര് കുടിപ്പിക്കലാവും. നീ എനിക്ക് വാടകയ്ക്കൊരു വീട് ഏർപ്പാട് ചെയ്ത് തരണം. പക്വത എത്തുന്നതിന് മുമ്പ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അതിന്റെ പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ എല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്ക് വൈകിപ്പോയി.
1: അമ്മ ഇറങ്ങി വരൂ, എന്റെ വീടാണ് അകത്തോട്ടിരിക്കാം.
0: അമ്മയ്ക്ക് മനസ്സിലായ രാജേന്ദ്രൻ
1: അകത്തേന്നിരുന്നോളൂ. ഉപചാര വാക്കായിട്ട് പറയല്ല, സിൻസിയർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ വേണമല്ലോ ഒരാളെ ആശ്വസിപ്പിക്കാൻ. വാടക വീട് എപ്പോ കിട്ടും എന്നോർത്ത് വിഷമിക്കണ്ട, ഞാനിവിടെ തനിച്ചാണെന്ന് അറിയാലോ.
2: നിങ്ങൾ വന്നോ? അവര് വീട് ഒഴിഞ്ഞു പോയി, നിങ്ങൾക്ക് വരാൻ വേണ്ടി താക്കോലിനെ ഏൽപ്പിച്ചിരിക്കുക.
0: അവരെവിടെ പോയി?
2: എങ്ങോട്ടാണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല.

0: താക്കോല് കിട്ടി. എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ അല്ലേ?
1: അതല്ല, എന്നായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ പറ്റൂ.
0: ആ വീടുമായിട്ടുള്ള ബന്ധം അത്ര പെട്ടെന്ന് മീരയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ? ആ വീട്ടിലെ ഓരോ മുറിയിലും മീരയുടെ അച്ഛനുള്ളതായി മീര വിചാരിക്കാറില്ലേ?
1: സാരമില്ല, അതൊക്കെ വെറുതെയുള്ള തോന്നലുകളല്ലേ.
0: അല്ല, ആ വീടിനോട് എന്നേക്കാൾ കൂടുതൽ അടുപ്പം മീരയ്ക്കുണ്ട്. നിങ്ങൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇതൊരു അപേക്ഷയായിട്ട് കരുതിക്കോളൂ.
1: നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ?
0: പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? എന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, കടങ്ങളൊക്കെ വേടി. ഇനി ആദ്യം മുതൽ തുടങ്ങണം. തറവാട് ജപ്തി ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് രൂപ കിട്ടി. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ്. അതൊന്നും സാരമില്ല, ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതും അടുപ്പിക്കുന്നതെല്ലാം. ഞാനൊരു കാര്യം ചോദിച്ചാൽ മീരയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു.
1: എന്താണ്?
0: നമുക്ക് രണ്ടു കൂട്ടർക്കും തല ചായ്ക്കാൻ ഒരിടം ആവശ്യമാണ്. പരസ്പരം എല്ലാം അറിയാവുന്ന നിലയ്ക്ക് നമുക്കൊരു പുതിയ തീരുമാനം എടുത്തൂടെ? എന്റെ അമ്മ അനിയത്തി, മീരയുടെ അമ്മ മോനു ദീപമോൾ, ഞാനും മീരയും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചൂടെ? ജീവിതം അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. വർഷങ്ങൾ എത്രയോ ബാക്കിയുണ്ട്. ഈ വീട് ഇനി എന്റേതോ മീരയുടേതോ അല്ല, നമ്മുടെ.

സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം. കഥാ സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം സിയാദ് കോക്കർ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജെറി അമൽദേവ്. അഭിനേതാക്കൾ മോഹൻലാൽ, ശ്രീനിവാസൻ, കാർത്തിക, കെ പി എസ് സി ലളിത, മാമുക്കോയ, തിലകൻ, ഇന്നസെന്റ്, ശങ്കരാടി, സുകുമാരി, യദുകൃഷ്ണൻ, എം ജി സോമൻ, തൊടുപുഴ വാസന്തി തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 11 അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനം, വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖലകളിലെ സഹകരണം എന്നിവ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, നൂതനാശയങ്ങൾ എന്നീ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. അംഗരാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ ഫണ്ട്, ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക് തുടങ്ങിയ സംരംഭങ്ങളും ചർച്ചയാക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷം, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ആഗോള വിഷയങ്ങളും പരിഗണിക്കും. നാളെ ന്യൂഡൽഹി പ്രഖ്യാപനത്തോടെ ഉച്ചകോടി സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് ന്യൂഡൽഹിയിലെത്തി. സഹമന്ത്രി ജിതിൻ പ്രസാദ് ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ വച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് ചൈനീസ് പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തും. 7 ശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യയിലെത്തുന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമമാർഗം മെച്ചപ്പെടുന്നു. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ സെപ്റ്റംബർ 21 മുതൽ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ് അറിയിച്ചു. 6 ശേഷമാണ് ഈ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. ഫെബ്രുവരിയിൽ ഡൽഹി ചൈന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം അവിടെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംഗമിക്കും. ഇത് 2 അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാവുന്നതിന് 1 മുൻപ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കാനാകില്ലെന്നാണ് സൂചന. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രികാലങ്ങളിൽ വീടുകളിൽ സംഭരിക്കുന്ന വൈദ്യുതി KSEBയ്ക്ക് തിരിച്ചു നൽകിയാൽ മികച്ച തുക നൽകുന്നത് സർക്കാർ ആലോചിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പുരപ്പുറ സോളാർ പദ്ധതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും ഉപഭോക്താക്കളുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ KSEB തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിക്കും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് മൂലം വരൾച്ച ഭീഷണി നേരിടുന്ന 1-ാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറക്കാൻ തീരുമാനം. ഈ മാസം 16-നാണ് ഡാം തുറന്ന് വെള്ളം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമായ മലമ്പുഴയും തുറക്കുന്നത്. അതിനു മുൻപായി കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. 2 ഘട്ടമായി 20 ദിവസം വെള്ളം നൽകാനാണ് തീരുമാനം. കൊടുവായൂർ പല്ലശന ചേരാമംഗലം ഭാഗത്തേക്കും കുഴൽബന്ധം കുത്തന്നൂർ മാത്തൂർ ഭാഗത്തേക്കുമാണ് വെള്ളം വിടുന്നത്. 1-ാം വിളയ്ക്ക് തന്നെ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമായതിനാൽ ജില്ലയിലെ 2-ാം വിള കൃഷിയിറക്കലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയുടെ 2-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കുന്നു. കാടുമൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സുരക്ഷാ വിലയിരുത്തലുകളും പരിശോധനകളും തുടങ്ങിയിട്ടും ആലപ്പുഴ ദേശീയപാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പരിമിതം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലായി 3 കർമ്മസേനകളുടെ നേതൃത്വത്തിലാണ് ദേശീയപാതയിൽ പരിശോധനകൾ നടക്കുന്നത്. ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗുകളും കയ്യേറ്റങ്ങളും ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ദിശാസൂചക ബോർഡുകളുടെ കുറവ് മൂലം അപകടങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന അരൂർ, തുറവൂർ, ചേർത്തല എക്സറേ, എസ് എൽ പുരം, കൊമ്മാടി, കൃപാസനം, കളർകോട് എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ആളില്ലാത്തതും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്.
0: പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പിതാവും LIC മുൻ ഉദ്യോഗസ്ഥനുമായ കോതമംഗലം മാതിരപ്പള്ളി അമ്പാട്ട് കുന്നയിൽ തറവാട് വി ശാന്തകുമാരൻ നായർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട്. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇടം പിടിച്ച US താരം ബെൻ ഷെൽട്ടൺ സെമിയിൽ മറ്റൊരു US താരം ഫ്രാൻസിസ് തിയോഫോയെ തോൽപ്പിച്ചാണ് ബെൻ ഷെൽട്ടൺ ഫൈനലിൽ ഉറപ്പിച്ചത്. നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ബെൻ ഷെൽട്ടന്റെ എതിരാളി. ഇന്ന് നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലങ്കയെയും കസാഖിസ്ഥാന്റെ എലേന റബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. അടിമാലി പഞ്ചായത്തിലെ ഒഴിവു തടത്ത് 1 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒഴിവുതടം വലിയ കാട്ടിൽ അഫ്സൽ, സാന്ദ്ര ദമ്പതികളുടെ മക്കളായ ഇഹാൻ, റിഹാൻ എന്നിവരാണ് മരിച്ചത്. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാണ് കുട്ടികളെ മരിച്ചതെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. സംഭവത്തിൽ പിതാവ് അഫ്സലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ 1-ാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയുടെ 2-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 12-ന്റെ തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1953 സെപ്റ്റംബർ 12. 1953 മാർച്ച് 5-ന് സ്റ്റാലിൻ അന്തരിച്ചു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരു യുഗം അവസാനിച്ചു. 3 പതിറ്റാണ്ടോളം കാലം സ്റ്റാലിൻ്റെ ഭീകര സ്വേച്ഛാധിപത്യത്തിൻ കീഴിൽ വീർപ്പുമുട്ടി നിന്നിരുന്ന സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അധികാര വടംവലികൾ ആരംഭിച്ചു. പാർട്ടി പ്രസീഡിയത്തിലും സെൻട്രൽ കമ്മിറ്റിയിലും അത്യുന്നത നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും അധികാര കസേരകൾക്ക് വേണ്ടി നടത്തിയ ചടുല നീക്കങ്ങളിൽ അന്തിമ വിജയം നേടിയത് നികിത ക്രുഷ്ചേവ് ആയിരുന്നു. പാർട്ടിയുടെ 1st സെക്രട്ടറി പദവിയിലേക്ക് അദ്ദേഹം ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് 1953 സെപ്റ്റംബർ 12. 1990 സെപ്റ്റംബർ 12. 1945 മുതൽ 4.5 ദശകം നീണ്ട വിഭജന ചരിത്രത്തിനു ശേഷം കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും ഏകീകരിക്കപ്പെട്ട 1990 സെപ്റ്റംബർ 12 രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ലോക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ദിനങ്ങളിൽ ഒന്നാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളും തകർന്നടിഞ്ഞ സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാലമത്രയും നിലനിന്നു പോന്ന ശീതയുദ്ധം ജർമ്മനിയുടെ ഏകീകരണത്തോടെ യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു പഴങ്കഥയായി മാറി.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ സെപ്റ്റംബർ 15-ന് പകൽ 11 മണിക്ക് ഫാം പരിസരത്തുവെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേല സമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരത ദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471273292 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 18-19 തീയതികളിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0479723473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487243139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 1st വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. തകഴി, അമ്പലപ്പുഴ നോർത്ത്, നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547865338, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474773178 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ തന്നെ അറിയിക്കേണ്ടതുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഒരു റിപ്പോർട്ട്.
1: സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമാകുക. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം വൈകിട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഇന്നും നാളെയുമായി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളി രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ 12 പ്രതിനിധികളും പങ്കെടുക്കും. ഞായറാഴ്ച ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെയും ക്ഷണിക്കപ്പെട്ടവരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യും. ഉച്ചകോടിയുടെ സമാപന ദിനമായ നാളെ ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉന്നതതല സമ്മേളനത്തിൽ ആഗോള ഭരണ നിർവഹണം, ബഹുപക്ഷവാദം, വ്യാപാര നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി, നിർണായക വിതരണ ശൃംഖലകൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് എത്തിച്ചേർന്നു. വിയറ്റ്നാം പ്രധാനമന്ത്രിയും ബെലറൂസ് വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് അബുദാബി കിരീടാവകാശി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തുടങ്ങിയവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഫിലിപ്പീൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യം, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ്, ഇറാൻ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനും ബിസിനസ് അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ഗ്ലോബൽ ട്രേഡ് തഭി ആകെ ബഡ് സക്താ ഹൈ ജബ് സീ ലേൻസ് സെക്യോർ ഹോ, സപ്ലൈ റൂട്ട് ഓപ്പൺ ഹോ ഓർ സീ ഫെറർ സേഫ് ഹോ. ഓർ ഇസ്ലിയെ ഭാരത് ഫ്രീഡം ഓഫ് നെവിഗേഷൻ ഓർ സീ ഫെറർസ് കി സേഫ്റ്റി കാ ദൃഢ സമർത്ഥക് ഹൈ.
0: ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായ ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോട് അടുക്കുകയാണ്. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്ത് 300 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ. 500 ബസുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂമും സ്ഥാപിക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം സെമിഫൈനലിലെ വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെയെ നേരിടും. വനിതാ ഡബിൾസിൽ കാറ്ററീന സിനിയാക്കോവ ടെയ്ലർ ടൌൺസനെ സഖ്യം നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ചതായി സൌദി ഊർജ്ജ മന്ത്രാലയം. മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സൌദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയിൽ ഈ പൈപ്പ് ലൈനിന് നിർണായക പങ്കുണ്ട്. ഇടുക്കി അടിമാലിയിൽ 1 വയസ്സ് പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിച്ചെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. പവന് 120 രൂപ വർദ്ധിച്ച് 1,13,360 രൂപയും ഗ്രാമിന് 14,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9-ാമത് യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം കമലദളം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം രവീന്ദ്രൻ, രചന കൈതപ്രം, ആലാപനം കെ.ജെ. യേശുദാസും കെ.എസ്.

മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി രഘുകുമാർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കെ ജെ യേശുദാസും ജാനകിയും.

കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. സംഗീതം ഔസേ പച്ചൻ, രചന ONV, ആലാപനം KJ യേശുദാസും സംഘവും.

അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും.

ബയോസ്കോപ്പിലിനി മഴ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. സംഗീതം ഔസേ പച്ചൻ, രചന ഷിബു ചക്രവർത്തി, ആലാപനം എം ജി ശ്രീകുമാർ.

ചിത്രം കാതോട് കാതോരം. സംഗീതം ഔസേ ബച്ചൻ. രചന ONV. ആലാപനം KJ യേശുദാസും ലതികയും.

ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും രാധിക തിലക്കും ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം ശരത്, രചന പി കെ ഗോപി.

ചിത്രം പരിണയം. സംഗീതം ബോംബെ രവി. രചന യൂസഫലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി തലയണ മന്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ലോക സാഹിത്യ നായകനായ കവളിയോ ടോൾസ്റ്റോയിയുടെ മനോഹരമായൊരു ലഘു നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണം സനാറ്റ. ക്രൂയിസ്റ്റർ സനാറ്റ. സനാറ്റ. ഞാനിരുന്ന കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെല്ലാം ആ സ്റ്റേഷനിൽ ഇറങ്ങി. തീവണ്ടി വീണ്ടും സ്റ്റേഷൻ വിട്ടു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ കമ്പാർട്ട്മെന്റിൽ. ഹായ്, രാജകീയമായ യാത്ര. എനിക്ക് വേണ്ടി മാത്രം ഒരു കമ്പാർട്ട്മെന്റ്. എന്ത് ബഹളമായിരുന്നതിനകത്ത്! ഇപ്പോൾ നിശബ്ദം. എനിക്ക് ഇപ്പോഴീ തീവണ്ടി മുറിക്കകത്ത് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, ഇരിക്കാം, കിടക്കാം. ഞാൻ എഴുന്നേറ്റു, നടന്നു മറ്റേ അറ്റം വരെ ചെന്നപ്പോ ആ ബെഞ്ചിൽ ഒരു യാത്രക്കാരന്റെ ബാഗും ഫ്ലാസ്കും മറ്റും മറന്നു വെച്ചു പോയതായിരിക്കാം. ഇല്ല, പെട്ടെന്നാണ് ബാത്റൂമിന്റെ വാതിൽ തുറക്കപ്പെട്ടത്. അയാൾ പുറത്തേക്ക് വന്നു. എന്റെ ധാരണ തെറ്റി, ഞാൻ ഒറ്റയ്ക്കല്ല. ആരോടും മിണ്ടാതിരുന്ന ആ യാത്രക്കാരൻ, അയാളെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ തിരികെ വന്ന് എന്റെ സീറ്റിലിരുന്നു, അയാൾ അയാളുടെ സീറ്റിലും.

യാത്രക്കാരൻ ഈ കമ്പാർട്ട്മെന്റിലെ സകല യാത്രക്കാരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു മനുഷ്യൻ. എന്തെല്ലാം വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ സ്റ്റേഷനിൽ എത്തും വരെ ഞാൻ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും അവരവരുടെ ലോകവിജ്ഞാനം എടുത്ത് വിളമ്പാൻ കിട്ടിയ ഒരവസരവും പാഴാക്കില്ല. തകർപ്പൻ വാചകമടിയായിരുന്നു എന്നിട്ട് ഈ മനുഷ്യൻ മാത്രം

നല്ലൊരാൾ യാത്രക്കാരൻ, കൂട്ടമുഖം നീക്ഷക്കാരൻ. അയാൾ ഫ്ലാസ്ക് തുറന്നു, തേയില വെള്ളം ഗ്ലാസിൽ പകർന്നു, ഒറ്റ വലിക്കകത്താക്കി, പിന്നൊരു സിഗരറ്റ് കത്തിച്ചു, കൂട്ടുകൂടാ പുക വിടുന്നു. അയാൾ ഒരു ചെറിയ തീവണ്ടി എഞ്ചിൻ തന്നെ. വീണ്ടും ഫ്ലാസ്ക് തുറക്കുന്നു. തെരുതരയാ തേയില വെള്ളം കിളയോട് പകർന്നു കുടിക്കും, തെരുതരയാ തേയില വെള്ളം കിളയോട് പകർന്നു കുടിക്കും. പുകവലി മധ്യവയസ്കന് മതിയായില്ലൊരു പുകവലി മധ്യവയസ്കന് മതിയായിട്ടില്ലൊരു നിമിഷം. ഇലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന ടൈകട്ടി കുള്ളനൊരാൾ യാത്രക്കാരൻ, കൂട്ടമുഖം നീക്ഷക്കാരൻ. ഇയാളോടും സംസാരിച്ചാലെന്താ? ഇയാളുടെ മൗനവ്രതത്തിന് വിരാമം ഇട്ടാലെന്താ? ഞാൻ എഴുന്നേറ്റ് അടുത്തിയെന്നു, അയാളുടെ സമീപത്തിരുന്നു. എന്നിട്ട് അയാളും തിരിഞ്ഞു നോക്കണമല്ലോ, പക്ഷെ ഞാൻ വിട്ടില്ല. എങ്ങോട്ട് പോവുകയാ? അയാൾ തിരിഞ്ഞു നോക്കി. മണിക്കൂറുകളായിട്ട് അങ്ങ് ആരോടും മിണ്ടാതിരിക്കുകയാണല്ലോ, നമുക്ക് സംസാരിക്കാം, യാത്ര മുഷിയണ്ട. അങ്ങ് എവിടേക്കാണ്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല, സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അയാൾ മൗനവ്രതം ലംഘിച്ചു. മണിക്കൂറുകളായി അയാൾ പാലിച്ച മൗനം ലംഘിച്ചു. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഏത് നാട്ടിൽ നിന്ന്? ഞാൻ നാട്ടിൽ നിന്നല്ല, ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത്. 7 വർഷത്തെ കഠിന തടവും കഴിഞ്ഞുള്ള വരവാണ്. ഞാനൊന്ന് ഞെട്ടി. ആരെങ്കിലും മരണമടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ മന്ത്രിമാരുടെ ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടലല്ല, യഥാർത്ഥ ഭയത്തിൽ നിന്ന് അമ്പരപ്പിൽ നിന്നുണ്ടായ ഞെട്ടൽ. അങ്ങ് എന്തിന് ജയിലിൽ പോയി? എന്തിനങ്ങേ ജയിലിൽ അടച്ചു? അത് പറഞ്ഞാൽ കേൾക്കാനുള്ള ക്ഷമയുണ്ടാകുമോ നിങ്ങൾക്ക്? അങ്ങ് പറയണം, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്.

കുടുംബ മഹിമയുടെ സ്വപ്പിയിൽ ഒരു തുവൽ കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ബിരുദമെടുത്തു. എന്റെ സ്നേഹിതന്മാരെല്ലാം സതീർത്ഥ്യന്മാരെല്ലാം വലിയ മുതലാളി കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ മദ്യപിച്ച് പോലും ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം പ്രൊഫസർ പിടികൂടി പുറത്താക്കി. കാരണം ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെക്കാൾ ഭയങ്കര തണിയായിരുന്നു. രണ്ടാഴ്ചക്ക് സസ്പെൻഡ് ചെയ്തു. അതൊക്കെ ഒരു രസം. പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം വായിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ബിരുദധാരിയെ. അതൊക്കെ ഒരു തിരിമറി ഏർപ്പാടാണ്. പരീക്ഷയ്ക്ക് ഞാൻ കൊണ്ടുവച്ചെഴുതി. സൂപ്പർവൈസ് ചെയ്ത ഒരു അധ്യാപകനും അത് കണ്ടതായി ഭാവിച്ചിട്ടില്ല. അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ആരുടെ മകനാണെന്നും ആരുടെ അനന്തേവനാണെന്നും അറിയാം. എന്റെ സാമ്പത്തിക ശേഷിയും എന്റെ ആൾശേഷിയും ഒക്കെ അവർക്ക് നല്ല നിശ്ചയമാണ്. പരീക്ഷ അവസാനിക്കുന്ന തലേന്നാൾ എന്റെ ഹാളിൽ സൂപ്പർവിഷൻ വന്ന ഒരു പുതിയ ആദ്യാരായിരുന്നു. അയാൾ പുതുതായിട്ട് സ്ഥലം മാറി വന്ന എല്ലാവരെയും ഒന്നും അയാൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നോട്ട്ബുക്ക് തുറന്നിട്ട് നിർബാധം കാപ്പി അടിക്കുകയാണ്. വെറുതെ ഒരു പേനാക്കത്ത് ഞാൻ നിവർത്തി ഡെസ്കിന് മേലിട്ടിരുന്നു. അതൊരു വിരട്ടുപണിയാ. ഒരുവിധപ്പെട്ട വാദ്യന്മാർ അടുക്കത്തില്ല. ഒരു പുതിയ മനുഷ്യൻ, ഈ പുതിയ ലെക്ചർ വന്ന് എന്റെ അടുത്ത് നിന്നു. ഞാൻ യാതൊരു പേടിയും കൂടാതെ കോപ്പി എടുത്ത് തുടർന്നു. പക്ഷെ ലെക്ചറർ ആദ്യം കത്തി എടുത്ത് മടക്കി അദ്ദേഹത്തിന്റെ പോക്കലിട്ടു. അപ്പോഴേ എന്റെ കാറ്റ് പകുതി പോയി. ലെക്ചറർ എന്റെ നോട്ട്ബുക്ക് കൈവശപ്പെടുത്തി. എന്റെ പേപ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ലെക്ചറർ എനിക്ക് ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഞാൻ അനുസരിച്ചില്ല. അദ്ദേഹം വെളിയിൽ പോയി ചീഫ് എക്സാമിനോട് പറഞ്ഞു. എന്നെ 6 വർഷത്തേക്ക് ഡിബാർ ചെയ്തു. ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം വൈകിട്ട് 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ പാവപ്പെട്ട ലെക്ചറർ കോളേജ് വിട്ട് താമസസ്ഥലത്തേക്ക് പോവുക. പൊടുന്നതിനെ പുള്ളിക്കാരനെ എന്റെ ആൾക്കാർ വളഞ്ഞു. പോതിരെ തല്ലി. പിന്നെ നാട്ടുകാർ ഓടിക്കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. 6 വർഷം ഡിബാർ ചെയ്യപ്പെട്ട ഞാൻ അടുത്ത വർഷം പരീക്ഷിക്കിരുന്നു. അതൊക്കെ ആ അനുവാദം ഞാൻ നേടി. പിന്നെ കാപ്പി അടിക്കാൻ ശ്രമിച്ചില്ല. പേപ്പർ വാല്യൂ ചെയ്യുന്നിടത്ത് പോയി. വേറെ ആൻസർ പേപ്പർ കൊടുത്തു. ഞാൻ ക്ലാസ്സോടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി.

ഇപ്പോഴങ്ങോട്ടാണ്, ഏതാണ്ടൊരു സന്യാസ ജീവിതത്തിന്റെ പ്രാരംഭമാണ്. അല്ല, 7 വർഷം അങ്ങയെ കഠിന തടവിന് ശിക്ഷിക്കത്തക്ക വിധം അങ്ങ് ചെയ്ത കുറ്റം പറയാം, പറയാം, എല്ലാം പറയാം. പ്രിയപ്പെട്ട സുഹൃത്തെ, സഹയാത്രിക, അങ്ങയുടെ പേര്? ഞാൻ എന്റെ പേര് പറഞ്ഞു കൊടുത്തു. സുഹൃത്തെ, വിവാഹത്തിന് മുമ്പ് ഞാൻ അല്പം പിഴയായിരുന്നു. അല്ല, നമ്മളെല്ലാം കുറെയൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഓഹോ, എങ്കിലത് നല്ല കാര്യം. ഞങ്ങൾ സൗകര്യക്കാരുടെ മക്കൾ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് ഉള്ളതുപോലെയാണല്ലോ. അന്നൊരു ദിവസം എൻ്റെ ഒരു ഉറ്റ തോഴൻ സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, ഡേയ്, നീ ഇങ്ങനെ വേഷവും കെട്ടി വലിയ ഭാവം ചമഞ്ഞ് നടന്നാ മതിയോടാ. പിന്നെന്ത് വേണം ആശാനെ, നീ ഇങ്ങനെ പച്ച കാണാതെ നടന്നാ മതിയോ എന്ന്. പച്ച കാണാതെ നീ വരൂ. ജീവിതത്തെ സംബന്ധിച്ച് സ്വല്പം പ്രായോഗിക വിജ്ഞാനം, ലേശം പ്രാക്ടിക്കൽ നോളജ് നേടണം. അങ്ങനെയാണ്.

നന്നായി ഫർണിഷ് ചെയ്ത ഒരു സ്വീകരണ മുറി, മോഡേൺ സ്റ്റൈലിലൂടെ സെറ്റുകളും ടീപ്പോയും മറ്റും ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയ ഒരു പ്രൗഢാംഗനെ ഇതാ മുറിയിലേക്ക് കടന്നു വരുന്നു. എന്റെ സുഹൃത്ത് ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി. ഞങ്ങൾ ഹസ്തദാനം ചെയ്തു. ആളാരാണെന്ന് അറിയണ്ടേ?

ആ അനുഭൂതി എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ആ അനുഭൂതി തികച്ചും അവിഹിതമായിരുന്നു എന്ന് പറയാൻ ഇന്ന് എനിക്ക് മടിയില്ല. പക്ഷെ അതിന്റെ ധീരകൃത്യങ്ങളിലൊന്നായി കുറെ നാൾ ഞാൻ പറഞ്ഞു നടന്നിരുന്നു. ഞാനത് കുറ്റക്കാരനല്ല എന്ന നാട്ടിത്തി. ഇങ്ങനെ കാലം കുറെ മുമ്പോട്ട് ഒഴുകിയപ്പോൾ സുഹൃത്തെ എന്റെ ജീവിതം ലേശം കുത്തഴിഞ്ഞു എന്നൊരു തോന്നൽ. എനിക്ക് മാത്രമല്ല എന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ. അവരെന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രഭുകുമാരന്മാർ ക്ലബുകളിൽ സമ്മേളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കോളായിട്ട് ഞങ്ങൾ ഡ്രസ് ചെയ്തിരിക്കും. എന്തിനാണെന്നറിയാവോ? ഞങ്ങളുടെ ഏഭ്യത്തരം മറച്ചു വയ്ക്കാൻ. ഞാൻ പെണ്ണ് കാണാൻ പോക്കു തുടങ്ങി. എന്നെപ്പോലൊരു

എന്റെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നാൽ ഞാൻ അവൻ രഹസ്യമായിട്ട് വിളിച്ച് മാറ്റി നിർത്തി പറയും, ഡേയ്, നിന്നെയും നിന്റെ സെറ്റിൽപ്പെട്ടവരെയും എനിക്കറിയാം. നിന്റെ കമ്പനിയും കൾച്ചറും എല്ലാം എനിക്കറിയാം. നീ തൽക്കാലം പോ, നീ വേറെ പോയി തിരക്ക്. പക്ഷേ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് ആരും എന്നോട് ഇത് പറഞ്ഞില്ല. പറയേണ്ടതായിരുന്നു, ഞാനതിന് അർഹനാണല്ലോ. കാരണം ഈ പെണ്ണ് കാണാൻ പോക്കിനിടയിലും എന്റെ അവിശുദ്ധ ജീവിതം ഞാൻ തുടരുന്നുണ്ടായിരുന്നു.

ഞാൻ എത്ര ചീത്തയായാലും എന്റെ ഭാര്യ നിഷ്കളങ്കയായിരിക്കണം, അതാണ് നിർബന്ധം. അതെന്റെ മാത്രം നിർബന്ധമാണോ മിസ്റ്റർ? പുരുഷവർഗത്തിന്റെ ആകെ ഒരു സ്വാർത്ഥതയല്ലേ അത്? എത്ര പെൺവീട്ടുകാർ എനിക്ക് വിരുന്നൊരുക്കി, പക്ഷെ ഒന്ന് രണ്ട് വീട്ടുകാർ ബുദ്ധിപൂർവം പെരുമാറി. അവർ പറഞ്ഞു, ചെറുക്കൻ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് പെണ്ണിന്റെ ഫോട്ടോ തന്നയക്കാം, ഇഷ്ടമായി എന്ന് അറിയിച്ചാൽ മതി, പിന്നെ മുന്നോട്ടുള്ള ആലോചന. അത് പറഞ്ഞവർ ബുദ്ധിമാന്മാർ. വിരുന്നൊരുക്കലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടല്ലോ. മാത്രമല്ല, ആവശ്യമില്ലാത്ത അല്ലാതെ എന്റെ മുമ്പിൽ നിന്ന് വാലാട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ ബുദ്ധിയില്ലാത്തവർ എനിക്ക് വിനയാന്യതരായി എന്റെ മുമ്പിൽ വന്ന് വിളമ്പി തന്നു. എത്ര പെൺകുട്ടികൾ ഉടുത്തൊരുങ്ങി എന്റെ മുമ്പിൽ കാപ്പിത്തട്ടം കൊണ്ടുവച്ച് കടക്കണ്ണുകൊണ്ട് എന്നെ ഒഴിഞ്ഞു നോക്കി പോയി.

ആ പെൺകുട്ടി എനിക്ക് നന്നായി പിടിച്ചു. ഞാനത് പിന്നെ പല സുഹൃത്തുക്കളോടും പറയുകയും ചെയ്തു. എന്താണ് അത്രത്തോളം പറഞ്ഞു നടക്കാൻ കാര്യം? പറയാം. അന്ന് രാത്രി അവളെക്കുറിച്ച് ഞാൻ വളരെ നേരം ചിന്തിച്ചിരുന്നു. അവസാനം അവളെക്കുറിച്ച് ഒരു കവിത വരെ ചമച്ചു. എനിക്ക് എഴുതാൻ കഴിവുള്ളവനല്ല, പക്ഷേ ഞാൻ എഴുതിപ്പോയി. കേൾക്കണോ നിങ്ങൾക്കത്? കേട്ടാ.

കട്ടിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞ് അങ്ങനെ കിടന്നു. അവൾ കാപ്പി കൊണ്ടുവച്ചിട്ട് അകത്ത് പോയി ഒന്ന് തിരിഞ്ഞു നോക്കി. അത് ഞാൻ ഓർക്കുന്നു. ഞാനൊന്ന് ചിരിച്ചു, അവളും ചിരിച്ചു. ഞാൻ മനസ്സിൽ പറഞ്ഞുപോയി, പ്രിയപ്പെട്ടവളെ,

അവരുടെ കുടുംബസ്ഥിതി എന്താ കേടില്ല. ഒരു വലിയ ഭൂവുടമയായിരുന്നു അവിടെ അച്ഛൻ. ഒരമ്മയ്ക്ക് അവർ മൂന്ന് മക്കൾ, അവൾക്കൊരു സഹോദരിയും ഒരു സഹോദരനും മാത്രം. ഈ ബന്ധം ഉറപ്പിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഒരു വ്യവസ്ഥ, തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് എനിക്ക് അവളോട് സംസാരിക്കണം ഒറ്റയ്ക്കിരുന്ന്. അവിടെ വീട്ടുകാരെ സമ്മതിച്ചു, ഞങ്ങൾക്കൊരു ബോട്ട് യാത്ര ഒരുക്കി തന്നു. ഞാനും അവളും മാത്രം ഒരു തുറന്ന ബോട്ടിൽ, നല്ല നിലാവുള്ള രാത്രി.

സുഹൃത്തെ, അവിവാഹിതയായ ഒരു യുവതി എന്തിനാണ് ഇത്ര ചേതോഹരമായി വേഷമണിയുന്നത്? പെട്ടെന്നാണ് ആ യാത്രക്കാരൻ എന്റെ നിർക്ക ചോദ്യം എടുത്തെറിഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് അവിടെ ഒരു സുഖത്തിന് വേണ്ടി. തെറ്റ തെറ്റ തെറ്റ് മറ്റുള്ളവർ സുഖത്തിന് വേണ്ടി ഇത് പറയൂ. കാറ്റിലാടുന്ന വല്ലികൾ പോലെയുള്ള ഭുജങ്ങൾ മുഴുനഗ്നമാക്കിക്കൊണ്ട് ഫ്രാക്ക് ധരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിതംബം ചലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാണ്? അന്യോന്യം ഉൽപീഡനം ചെയ്യുന്ന സ്ഥനദ്വയം പകുതി കാണത്തക്ക വിധത്തിൽ ബ്ലൗസിന്റെ കഴുത്ത് വെട്ടിയിറക്കി നടക്കുന്ന എന്തിനാണ്? എല്ലാം അന്യർക്കു വേണ്ടി. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മിസ്റ്റർ

0: അങ്ങനെ ആ ആഹ്വാനം ഞാൻ ചെവിക്കൊണ്ടു. അവളെ എൻ്റെ ജീവിത സഖിയായി തിരഞ്ഞെടുത്തു. എത്ര സുന്ദരിയാണ് എൻ്റെ ഭാര്യ. എനിക്ക് അഭിമാനം തോന്നി. എനിക്ക് അവളെ ലോകം മുഴുവൻ കൊണ്ടുവരണം എന്ന് പ്രദർശിപ്പിക്കണമെന്ന് തോന്നി. ഈ കാലഘട്ടത്തിൽ മോട്ടോർ സൈക്കിൾ വളരെ സഹായകമാണ്. പുറകിലിരിക്കുന്ന ഭാര്യയെ മാളവരെല്ലാം കണ്ടോളുമല്ലോ. ഭാര്യയ്ക്ക് മാളവരെല്ലാം കാണുകയും ചെയ്യാമല്ലോ. ഭർത്താവ് വണ്ടി ഓടിക്കുകയല്ലേ. ഞാൻ എൻ്റെ മെസ്സിയെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. പലരും പറഞ്ഞത്, ഇടയിൽ നീ ഭാഗ്യവാൻ, ഇടാ നീ കോളടിച്ചു, ഇടയിൽ എനിക്ക് അസൂയ തോന്നും, എൻ്റെ അഭിനന്ദനങ്ങൾ. വേറൊരു പറഞ്ഞു, ഭാര്യ രൂപവതി ശത്രു, എടാ ദ്രോഹി. അവൻ്റെ കമൻ്റ് അടി കേട്ട് ഞാൻ ബ്ലഷായിപ്പോയി. ഞങ്ങൾ പരിചയപ്പെട്ട നാളിലെ ആ ബോട്ട് യാത്രയില്ലേ, ആ യാത്രയിൽ ഞാൻ അനുഭവിച്ച മാനസോല്ലാസം പിന്നീട് ഒരിക്കലും എനിക്ക് ലഭിച്ചിട്ടില്ല, മധുവിധുരാത്രികളിൽ പോലും. കാരണം അവളാകെ അസ്വസ്ഥയായി കാണപ്പെടുന്നു, അസംതൃപ്തയായി കാണപ്പെടുന്നു, കാര്യമില്ലാതെ അവൾ കരയുന്നു. എനിക്കാണെങ്കിൽ ഈ കരച്ചിൽ വിശേഷിച്ചും പെണ്ണിന്റെ കരച്ചിലും പിഴിച്ചിലും അശേഷം ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, നീ എന്തിനു കരയുന്നു? മിണ്ടാട്ടമില്ല. നീ എന്തിനു കരയുന്നു പറയൂ.
1: ഒന്നുമില്ല, ഒന്നുമില്ല.
0: പറയൂ, കാര്യമെന്താന്ന് പറയൂ.
1: എനിക്ക് എന്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം. നേരം വെളുക്കട്ടെ, അമ്മയെ കാണാൻ കൊണ്ട് വിടാം.
0: നേരം വെളുത്തു, കരച്ചിലും തീർന്നു.
1: അമ്മയെ കാണണ്ടേ?
0: മറുപടിയില്ല.

ഇതിൽ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വഴക്ക് അവസാനിക്കുന്ന രീതി, പെട്ടെന്നുള്ള പുഞ്ചിരികളും ആശ്ലേഷങ്ങളും സ്ത്രീ ആസ്വാദനത്തിലുള്ള ഉപകരണമാണ്. അത് അവൾക്കും അറിയാം. അതുകൊണ്ടാണ് അവൾ എന്നും അധസ്ഥിതിയാണെന്ന് ഞാൻ പറയുന്നു. അവൾ പുരുഷന്റെ അടിമയാണ്, പുരുഷൻ ഉടമയും. അതുകൊണ്ട് സ്ത്രീ പുരുഷനെ വശീകരിക്കാൻ അവളെ തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നു. ഇണയത്ത്

ഞങ്ങളുടെ ദാമ്പത്യ വല്ലരി പുഷ്പിച്ചു. എന്റെ ആദ്യത്തെ കുട്ടി ജനിച്ചു. കുട്ടിക്ക് മുല കൊടുക്കുന്നത് ഫാഷനല്ലല്ലോ, പുതിയ ഫാഷൻ മുല കൊടുക്കാതിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് എന്റെ കുട്ടിക്ക് മുല കൊടുക്കാൻ ഞങ്ങളൊരു വെറ്റ് നേഴ്സിനെ നിയമിച്ചു. അവർക്ക് നല്ല ശമ്പളം നൽകിയതുകൊണ്ട് അവരുടെ കുട്ടി ഉപേക്ഷിച്ചിട്ട് വന്നാണ് എന്റെ കുട്ടിക്ക് മുല കൊടുത്തത്. ആ നേഴ്സിന് ഞങ്ങൾ നല്ല ശമ്പളം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ശിരോലങ്കാരം എല്ലാം നൽകി. എന്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായി, അതിനാണല്ലോ മുല കൊടുക്കാതിരുന്നത്. എന്റെ ഭാര്യ കൂടുതൽ വശ്യതയുള്ളവളായി. രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതിനിടയിലുള്ള ഇടവേളയിൽ അവൾ ഒരു ഉന്മത്ത മോഹിനിയായി മാറിയിരിക്കുന്നു. അത് കൂടുതൽ ദുസ്സംശയങ്ങൾ വളർത്താൻ കാരണമായി. ദിവസം കഴിയും തോറും ഈ അസുഖം, ദുസ്സംശയം എന്റെ മനസ്സിൽ വർദ്ധിച്ചു വന്നേ ഉള്ളൂ. കാരണം പറയണ്ടല്ലോ.

ശാരീരികമായി അവൾക്ക് വന്ന ഈ മാറ്റം കണ്ട് ഞാൻ ഭയന്നു പോയെങ്കിലും അവളെ ഞാൻ അസംതൃപ്തിയാക്കിയില്ല. അവൾ പിന്നെയും പ്രസവിച്ചു. രണ്ടു കുട്ടികളുടെ മാതാവ് ആകുന്നവരെ കാലം അങ്ങനെ നീങ്ങി. ഇണങ്ങിയും പിണങ്ങിയും ഒരു കിടക്കയിൽ ഉറങ്ങിയും രണ്ട് കിടക്കയിൽ ഉറങ്ങിയും ഒരു മുറിയിൽ ഉറങ്ങിയും രണ്ട് മുറിയിൽ ഉറങ്ങിയും പല വൈവിധ്യങ്ങളിലൂടെ പല വൈരുദ്ധ്യങ്ങളിലൂടെ. ഇപ്പോഴും അവൾക്ക് ദാമ്പത്യത്തിന്റെ നാലതിരികൾക്കുള്ളിൽ ഒതുങ്ങാൻ മനസ്സ് വന്നിട്ടില്ല. ഒരു സോയിരണിയുടെ ഇളക്കം പിടിച്ച കണ്ണുകളാണ് അവൾക്കിപ്പോൾ. അന്യർ അവളെ ശ്രദ്ധിക്കുന്നതിൽ അവൾക്ക് അഭിമാനം. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് അപ്രധാനമായ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായ മട്ടുണ്ട്. വീട്ടുകാര്യങ്ങളൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ അവൾക്ക് ഒരു കാര്യമല്ല.

കിട്ടുന്നില്ല പോലും. അവൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞാൻ പഴഞ്ചനാണത്രേ. മാത്രമല്ല ഈയിടെ അവൾക്ക് കുറേശ്ശെ കലാസ്വാദന തൃഷ്ണ വളരുന്നു. ആസ്വാദന തൃഷ്ണ മാത്രമല്ല കലോപാസനയും തുടങ്ങിയിരിക്കുന്നു. നോക്കണേ ഒരു പെണ്ണും പിള്ളയുടെ സൂക്കേട്. കുട്ടികൾക്ക് സമയത്തിന് വല്ലതും വാരിക്കൊടുത്ത് പാഠങ്ങളും പറഞ്ഞു കൊടുത്ത് വീട്ടിൽ കഴിയേണ്ടവൾ ഇതാ വയലിനുമായിട്ട് കഴിയുന്നു. പൊടി

അവൾ എന്നോട് മിണ്ടാട്ടമില്ലാതായി. ഞാൻ കുറെ കൂടി വാശിയിലാണ്, ഞാനും അങ്ങോട്ട് മിണ്ടാതായി. ഇനി ആദ്യം ആരാണ് മിണ്ടുന്നത് എന്നാണ് പ്രശ്നം. സാർ, വേലക്കാരി വന്ന് വിളിക്കുന്നു. സാർ, ആഹാരം കഴിക്കാം. ഞാൻ എഴുന്നേറ്റിരുന്നു. ഞാനും കുട്ടികളും ഒന്നിച്ച് ആഹാരം കഴിച്ചു. കുട്ടികൾ എന്നെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നു. എന്താ സംഭവം എന്ന് അവർക്കറിയില്ലല്ലോ. അമ്മയുടെ ഈ അകൽച്ചയ്ക്ക് കാരണം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ആഹാരം കഴിച്ച് തീരുന്നവരെ അവൾ എൻ്റെ അടുത്ത് വന്നില്ലെന്നേ. ആഹാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൽ വന്നു. എൻ്റെ മനസ്സിൽ ഒരു പ്രതികാരാഗ്നി ആളിപ്പടരുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് മിയാവാക്കി വനങ്ങളെക്കുറിച്ച് കേൾക്കാം. ജപ്പാനിലെ സസ്യശാസ്ത്രജ്ഞനായ അഖിര മിയാവാക്കി വികസിപ്പിച്ചെടുത്ത സവിശേഷമായ വനവൽക്കരണ രീതിയാണ് മിയാവാക്കി വനം. മിയാവാക്കി വനങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള മികച്ച ആയുധമായി മാറിക്കഴിഞ്ഞു. ചെറിയ സ്ഥലങ്ങളിൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ നിബിഡ വനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും എന്നതാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സാംസ്കാരിക ഇടങ്ങളിൽ പരിസ്ഥിതി ബോധം വളർത്താനും നഗരപ്രദേശങ്ങളിലെ പച്ചപ്പ് നിലനിർത്താനും ഈ വനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. 1970കളിൽ ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞനും പാരിസ്ഥിതിക വിദഗ്ധനുമായ ഡോക്ടർ അഖിര മിയാവാക്കിയാണ് ഈ രീതി ആവിഷ്കരിച്ചത്. പ്രകൃതിദത്തമായി ഒരു വനം രൂപപ്പെടാൻ ഏകദേശം 200 മുതൽ 300 വർഷം വരെ വേണ്ടിവരുമ്പോൾ മിയാവാക്കി രീതിയിലൂടെ വെറും 20-30 വർഷം കൊണ്ട് സമാനമായ വനം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ നാട്ടിൽ സ്വാഭാവികമായി വളരുന്ന സസ്യങ്ങളെ കണ്ടെത്തി അവയെ നിശ്ചിത അനുപാതത്തിൽ ഇടകലർത്തി നട്ടുപിടിപ്പിക്കുന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. സാധാരണ വനങ്ങളെ അപേക്ഷിച്ച് മിയാവാക്കി വനങ്ങൾ 10 മടങ്ങ് വേഗത്തിൽ വളരുകയും 30 മടങ്ങ് സാന്ദ്രത കൈവരിക്കുകയും ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യാനുള്ള ശേഷി സാധാരണ വനങ്ങളെക്കാൾ 30 മടങ്ങ് കൂടുതലാണ്. വെറും 10-20 സെന്റ് സ്ഥലത്ത് പോലും ഈ വനം നിർമ്മിക്കാൻ സാധിക്കും. ഇത് നഗരങ്ങളിലെ മൈക്രോ ഫോറസ്റ്റുകൾക്ക് അനുയോജ്യമാണ്. പക്ഷികൾക്കും ഷഡ്പദങ്ങൾക്കും മറ്റ് ചെറുകിട ജീവികൾക്കും അനുയോജ്യമായ ആവാസ വ്യവസ്ഥ നഗരത്തിനുള്ളിൽ തന്നെ ഒരുക്കാൻ ഇതിലൂടെ സാധിക്കും. ആദ്യത്തെ 3 വർഷത്തെ സംരക്ഷണത്തിന് ശേഷം ഈ വനങ്ങൾ സ്വയം നിലനിൽക്കുന്ന രീതിയിലേക്ക് മാറുന്നു. കേരളത്തിൽ മിയാവാക്കി വനവൽക്കരണം വലിയൊരു ഹരിത വിപ്ലവമായി പടരുകയാണ്. വിനോദസഞ്ചാര വകുപ്പും വനം വകുപ്പും സംയുക്തമായി നിരവധി പദ്ധതികളാണ് ഇതിനായി ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ പ്രധാന മിയാവാക്കി പ്രോജക്റ്റുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ കനകക്കുന്ന്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഏകദേശം 400ലധികം തൈകൾ നട്ടുപിടിച്ച് മികച്ചൊരു വനം സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിലെ 12 ജില്ലകളിലായി 22 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മിയാവാക്കി വനങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിനുള്ളിൽ മിയാവാക്കി വനം നടപ്പിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയായിട്ടുണ്ട്. അഴീക്കോട് മുണക്കൽ ബീച്ചിൽ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കുന്നതിനായി മിയാവാക്കി വനം വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണത്തുള്ള മിയാവാക്കി വനം കേരളത്തിലെ വനവൽക്കരണ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാതൃകയാണ്. പ്രകൃതി സ്നേഹിയായ എം ആർ ഹരിയുടെ നേതൃത്വത്തിൽ ഇൻവിസ് മൾട്ടിമീഡിയ എന്ന സ്ഥാപനത്തിന്റെ സ്ഥലത്താണ് ഈ വനം നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ സ്വകാര്യ മിയാവാക്കി വനമാണിത്. കേരളത്തിൽ സ്വകാര്യ വ്യക്തിയുടെ മുൻകൈയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മിയാവാക്കി വനങ്ങളിൽ ഒന്നാണിത്. കേവലം 3 സെന്റ് സ്ഥലത്താണ് ഇത് ആരംഭിച്ചത്. വെറും 2 വർഷം കൊണ്ട് 20-30 അടിയിലധികം ഉയരത്തിൽ മരങ്ങൾ വളർന്ന് പന്തലിച്ചു എന്നത് ഈ രീതിയുടെ വിജയത്തിന് വലിയ തെളിവായി മാറി. വിവിധ തരത്തിലുള്ള നാടൻ മരങ്ങൾ ഒരേ സ്ഥലത്ത് എങ്ങനെ വളരുന്നു എന്ന് പഠിക്കാനുള്ള ഒരു ഗവേഷണ കേന്ദ്രം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഏകദേശം 120ലധികം വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ ഇവിടെയുണ്ട്. ഈ ചെറിയ വനത്തിനുള്ളിൽ അനേകം പക്ഷികളും ശലഭങ്ങളും അപൂർവമായ ഷഡ്പദങ്ങളും ഇന്ന് വസിക്കുന്നുണ്ട്. നഗരത്തിന് തൊട്ടടുത്തുള്ള ഈ സ്ഥലം ഇന്ന് വായു ശുദ്ധീകരണത്തിനും താപനില കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ വനത്തിന്റെ വിജയം കണ്ടാണ് കേരള സർക്കാർ ടൂറിസം കേന്ദ്രങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മിയാവാക്കി വനങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പുളിയറക്കോണത്തെ ഈ പരീക്ഷണം കാണാനായി കൃഷി ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും നിരന്തരമായി ഇവിടെ എത്താറുണ്ട്. കൂടാതെ സൈക്കോ പാർക്ക്, ചാലെ എന്നിവിടങ്ങളിലും നിരവധി സ്വകാര്യ ഭൂമികളിലും ക്രൌഡ് ഫോറസ്റ്റിംഗ് രീതിയിലൂടെ ഇത്തരം വനങ്ങൾ കേരളത്തിൽ വ്യാപിക്കുന്നുമുണ്ട്. സാംസ്കാരികമായി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മലയാളികൾക്ക് പരിമിതമായ സ്ഥലത്ത് പ്രകൃതിയെ പുനഃസൃഷ്ടിക്കാനുള്ള മികച്ച മാർഗമാണ് മിയാവാക്കി വനങ്ങൾ. നഗരത്തിലെ ചൂട് കുറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും ഈ വനങ്ങൾ സഹായിക്കുന്നു. വരും തലമുറയ്ക്കായി നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സാംസ്കാരിക സമ്പത്ത് ഇത്തരം ഹരിതയിടങ്ങൾ തന്നെയായിരിക്കും.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പകൽ മുഴുവൻ ഓടിത്തളർന്ന തിരക്കുകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന് ഇത്തിരി നേരം മാറി നിൽക്കാൻ, മനസ്സിൽ ആരോടും പറയാതെ സൂക്ഷിച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ ഒരിടം, അതാണ് നമ്മുടെ ഈ ഒരു പോക്കുവയിൽ കൂട്ടായ്മ. മേഘങ്ങൾ ആകാശ ചെരുവിൽ ഓർമ്മകളുടെ ചിത്രം വരയ്ക്കുന്ന ഈ സമയത്ത് തനിച്ചല്ലെന്ന ബോധ്യത്തോടെ നമുക്കിവിടെ ഒത്തുകൂടാം. ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ഈണം, ചിലപ്പോൾ തമാശ നിറഞ്ഞൊരു അനുഭവം, ഓർമ്മ, അല്ലെങ്കിൽ ആരും കേൾക്കാതെ പോയൊരു കുഞ്ഞാഗ്രഹം, എന്തും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ പങ്കുവയ്ക്കാം. പോക്കുവെയിലിൻ്റെ ഈ ഒരു തണുപ്പിൽ നിങ്ങളുടെ വാക്കുകൾക്കായി, നിങ്ങളുടെ വർത്തമാനങ്ങൾക്കായി, നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: ഗുഡ് ആഫ്റ്റർനൂൺ. അനശ്വര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ.
1: പിന്നെ അമ്പലത്തിൻകാല ഹരിഹരൻ സാറിനും ശാന്തകുമാരിയും കവിയത്രി ശാന്തകുമാരി അമ്മയ്ക്കും വെള്ളനാട് കൊച്ചു കൃഷ്ണൻകുട്ടി സാറിനും കെഎൻടി കൊച്ചുനാരായണുള്ള സാറിനും നല്ല നമസ്കാരം.
0: അവരുടെയൊക്കെ പ്രോഗ്രാം കേട്ടിരുന്നോ?
1: കേട്ടിരുന്നു, എല്ലാം കേട്ടോണ്ടാണ് വിളിച്ചു പറഞ്ഞത്. ഇവിടെ വേറെ ഒരു ജോലി കുറവാണെങ്കിലും കറക്റ്റാ കേക്കും.
0: കടയിലെ ആൾക്കാർ കുറവാണെങ്കിൽ നമ്മൾ റേഡിയോ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്.
1: കൃത്യമായിട്ട് കേൾക്കും,
0: അതാണ് ഈ അപ്ഡേറ്റ്സ്. ഓരോ കാര്യങ്ങളിങ്ങനെ തിരിച്ച് പറയാൻ പറ്റുന്ന അതുകൊണ്ടാ. അങ്ങനല്ല, ശാന്തകുമാരിയുടെ ലൈവ് ഒക്കെ കേട്ടില്ലേ?
1: കേട്ടു, നന്നായിരുന്നു.
0: അന്ന് വിളിച്ചിരുന്നോ?
1: അന്ന് വിളിച്ചില്ല,
0: അന്ന് കേട്ടിട്ട് ഇന്ന് അതിന്റെ വിശേഷങ്ങൾ പറയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ കടയിൽ തിരക്കൊക്കെ ആയോ?
1: തിരക്കായില്ല, ആളുകൾ വരാൻ തുടങ്ങിയുള്ളൂ. മൂന്നര കഴിയുമ്പഴേ വന്നെത്തുള്ളൂ.
0: ചായ സമയം ആവണതല്ലേ ഉള്ളൂ.
1: അതെ,
0: ചോറൊക്കെ കഴിച്ച അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ചിലർക്ക് ചോറ് കഴിച്ചാ ഉടനെ ഒരു ചായ കുടിക്കാൻ തോന്നും, അങ്ങനെ ആൾക്കാരുണ്ട്. പിന്നെ കൂടുതൽ കൂടുതൽ ചായ കുടി, ഒരു ദിവസം കണക്കെടുത്താ 10-15 ചായ കുടിക്കുന്നവരുണ്ട്. ചിലരിങ്ങനെ ലിമിറ്റ് ചെയ്യും, ആഗ്രഹം ഉണ്ടെങ്കിൽ 1-2 ചായയിൽ ഒതുക്കും. പിന്നെ ചായക്ക് പല രൂപങ്ങളാണല്ലോ. ചിലർക്ക് ലൈറ്റ് മതി, ചിലർക്ക് അത് സ്ട്രോങ് വേണം, ചിലർക്ക് മീഡിയം വേണം, അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ?
1: അതെ അതെ, പല ഐറ്റത്തിൽ വായിക്കും. വെള്ളച്ചായ, ലൈറ്റ് ചായ, വിത്തൗട്ട് ചായ, സ്ട്രോങ് ചായ, മീഡിയം ചായ.
0: ആ, അതാണ് നമ്മുടെ നാട്ടിൽ ഈ വെള്ളച്ചായ നമ്മുടെ നാട്ടിലാണ്, മറ്റുള്ളത് പാലും വെള്ളം എന്നാ പറയണേ.
1: അതെ, പാലും
0: വെള്ളം. നമ്മള് പണ്ട് ചെറുതിലേക്ക് കടയിൽ പോകുമ്പോ അച്ഛൻ നമുക്ക് വെള്ളച്ചായ ആയിരിക്കും വാങ്ങിച്ചു തരണേ. കൊച്ചു പിള്ളേരല്ലേ, കരള് പാട്ടണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങി തരുന്നതാണ്. അതാണ് വെള്ളച്ചായ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഓർമ്മ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് മണിച്ചിത്താത്താഴിലെ ഒരു മുറയിൽ വന്ന് പാർത്തായ.
0: ഒരു മുറൈ വന്ന് പാർത്തായ, തോം തോം തോം.
1: അതെ,
0: ശരി. ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്താത്താഴ്,
1: മണിച്ചിത്താത്താഴ് കണ്ടിട്ടുണ്ട്.
0: എത്ര പ്രാവശ്യം കണ്ടു?
1: ഒരു പ്രാവശ്യം കണ്ടുള്ളൂ എങ്കിലും കാണണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹം തോന്നുന്നു. അത്
0: എന്നിട്ട് പിന്നെ കണ്ടതുമില്ല.
1: പിന്നെ കണ്ടതുമില്ല, വർഷങ്ങളോളമായി.
0: ശരി, ഇനി ടിവിയിലൊക്കെ വരുമ്പോ ഇരുന്ന് കാണണം. നമ്മള് മലയാളികളെ സംബന്ധിച്ച് കുറഞ്ഞതൊരു 5 പ്രാവശ്യമെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാവും. അല്ലെ, പ്രത്യേകിച്ച് ഈ സിനിമ മണിച്ചിത്രത്താഴ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പോ ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാ?
1: കുമരകം ശീബ, കണ്ണാമ്പള്ളി രവി, ആനന്ദൻ തില്ലാന,
0: തില്ലാനൂർ
1: വിജയകുമാരി,
0: ഇത്രയും പേർക്കാണ്.
1: എന്നിവർക്കും കേട്ടോണ്ടിരിക്കുന്നവർക്കും കർണാസായിലെ എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: അപ്പൊ MG രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് ബിച്ചു തിരുമല എഴുതിയ അതിമനോഹരമായ ഈ പാട്ട് KG യേശുദാസും KS ചിത്രയും കൂടെ ചേർന്ന് ആലപിച്ച ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, ശരി, വെൽക്കം. ഇപ്പോൾ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ അനശ്വര ക്ലബിൽ നിന്ന്, ആ ക്ലബിനടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ ചേട്ടനാണ് ഇപ്പോൾ സംസാരിച്ചത്. നമ്മുടെ റേഡിയോ ഒക്കെ വളരെ ഇങ്ങനെ സകൗതുകം കേട്ടിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ തിരിച്ച് നമ്മളോട് പറയാനായിട്ട് കഴിയുന്നത്. അപ്പം അതേ ആവശ്യപ്പെട്ട മണിച്ചിത്താഴ്ന്ന ചിത്രത്തിലെ ഒരു മുറൈ വന്ന് പാർത്തായ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891779912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഒരു നല്ല പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു കൂട്ടം ഓർമ്മകളാണ്. പണ്ടെപ്പോഴോ അനുഭവിച്ച പ്രണയം, എവിടെയോ വെച്ച് കേട്ട ഒരു ചിരി, അല്ലെങ്കിൽ വിട്ടുപോയ ചില സൗഹൃദങ്ങൾ. സംഗീതത്തിന് മാത്രമുള്ള പ്രത്യേകതയും അതാണ്. അത് നമ്മെ തിരികെ നടത്തും, നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ നടത്തും. പോക്കുവയിൽ നമുക്ക് ഇഷ്ടമുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നക്ഷത്ര.
0: നക്ഷത്ര, നക്ഷത്ര പറയൂ, ഇന്ന് സ്കൂളിലൊന്നും പോയില്ലല്ലോ. സുഖമാണ് നക്ഷത്രക്ക്? സുഖമാണോ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? എന്താ
1: പോകുന്നത്?
0: ആ, ഞാനിക്കറിയാം ഇന്ന് ശനിയാഴ്ചയാണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ നക്ഷത്ര പറഞ്ഞ് കേൾക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ വീട്ടില് എല്ലാരും ഉണ്ടോ ഇപ്പം? അപ്പൂപ്പനും അമ്മൂമ്മയും ചേച്ചിയും മുത്തശ്ശി എല്ലാരും ഉണ്ടല്ലോ. ആ, ഇന്നെന്തെങ്കിലും വിശേഷം പറയാൻ ഉണ്ടോ നമ്മളടുത്ത് നക്ഷത്രക്ക്? എന്താണ് പറയാനുള്ളത്?
1: സ്കൂളിലെ പങ്കെടുത്ത്, പിന്നെ അവധിക്ക് പാലത്തിലും പോയി, കടലിലും പോയി.
0: ഓ, അത് ശരി. സ്കൂളിൽ നിന്ന് ടൂർ പോയി?
1: സ്കൂളിൽ നിന്നല്ല,
0: പിന്നെ
1: സ്പോർട്സിന്.
0: സ്പോർട്സിനാ? സ്പോർട്സിന് പങ്കെടുത്തു. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയാ?
1: ഫസ്റ്റ് കിട്ടി.
0: ഏത്, ഓട്ടമായിരുന്നോ ചാട്ടമായിരുന്നോ എന്തായിരുന്നു?
1: ഓട്ടവും ചാട്ടം.
0: ഓട്ടവും ചാട്ടം, എനിക്ക് വയ്യ. ഭാവിയിലെ വല്ല പി ടി ഉഷയൊക്കെ ആവുമോ?
1: ഇല്ല.
0: ആവോ? അല്ല, ആവണം. ആയി ഒളിമ്പിക്സിലൊക്കെ ആയി ഒളിമ്പിക്സിലെ പോയി മെഡലൊക്കെ വാങ്ങിക്കണം.
1: ആ,
0: എന്നിട്ട് ഞാൻ പത്രത്തിൽ ഇങ്ങനെ അമ്മൂമ്മയായിട്ടിരുന്ന് പത്രത്തിൽ അത് ഞാൻ വായിക്കും. അപ്പൊ എന്റെ നക്ഷത്ര കുട്ടിയാണ്, ഞാൻ ഇങ്ങനെ മനസ്സിലായിരിക്കും എന്റെ അടുത്തൊന്ന് കുഞ്ഞായിട്ട് സംസാരിച്ച നക്ഷത്രമാണല്ലോ ഇത് എന്ന് ഞാൻ അന്ന് ഓർക്കും. അപ്പൊ എനിക്കൊരു സന്തോഷം വരൂലേ. സ്പോർട്സ് ഇഷ്ടമാണോ? സ്പോർട്സിൽ ഏത് ഐറ്റമാണ് ഇഷ്ടം? ഓട്ടം. അപ്പം എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം ഓടണം. ഓടി ഓടി ഓടി ഓടി മെഡലൊക്കെ വാങ്ങിക്കണം. മെഡൽ മാത്രമല്ല, സ്പോർട്സിലൊക്കെ പങ്കെടുത്ത പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടും. അപ്പൊ പിന്നെ കടലൊക്കെ കാണാൻ പോയെന്ന് പറഞ്ഞു. ഓണപരിപാടിയൊക്കെ സ്കൂളിലുണ്ടായിരുന്നോ? ആ, എന്തില് പങ്കെടുത്തു നക്ഷത്ര? എല്ലാ പ്രോഗ്രാമിനും, പാട്ട്, ഡാൻസ് അല്ലേ, അത്തപ്പൂക്കളം, പായസമൊക്കെ കുടിച്ചാ? ഏത് പായസം കുടിച്ചേ? പാൽപായസമാണോ ഇഷ്ടം? അതാ അടപ്പായസമാണോ? ബോളി ഇഷ്ടമുണ്ടോ? ബോളിയും കൂടെ, ബോളിയില് പാൽപ്പായസം ഒഴിച്ചിങ്ങനെ കുഴച്ച് കുഴച്ച് തിന്ന്. ശരി, ഓണക്കോടിയൊക്കെ വാങ്ങിച്ചു തന്നാ വീട്ടിൽ
1: നിന്ന്?
0: ഏത് കളർ ഉടുപ്പാണ് ഇപ്രാവശ്യം വാങ്ങിച്ചേ?
1: പിങ്ക് കളർ.
0: സ്കിൻ കളർ, എനിക്ക് വയ്യ. അങ്ങനെയൊക്കെ കളറുണ്ടല്ലേ, എനിക്കതൊന്നും അറിയാനും വയ്യ. സ്കിൻ കളർ. മൂന്ന് ജോഡിയാ? പാവ, എനിക്ക് ഒരു ജോഡി പോലും കിട്ടിയില്ല. അത് ശരി, മാമച്ചി, അമ്മ, സോന ആന്റി, നമുക്ക് ആരും ഒന്നും വാങ്ങിച്ചു തന്നൂല്ല. എനിക്കൊരു ചെറിയ അസൂയ ഉണ്ട് കേട്ടാ. അസൂയപ്പെടട്ടാ. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം? കരളിന്റെ കരളെ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പാട്ട് പാടിത്തരും?

0: കഴിഞ്ഞ ഓക്കെ അടിപൊളി. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ ഇപ്പം? ഇല്ല. അപ്പൊ ഈ കരളെ കരളിന്റെ കരളെ എന്നുള്ള പാട്ട് നമുക്ക് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം? ആർക്ക് അപ്പാപ്പനും
1: അമ്മാമ്മയ്ക്കും
0: എല്ലാവർക്കും. അപ്പൊ ജയരാജ് അപ്പൂപ്പനോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ എന്തായാലും ഭയങ്കര അച്ചാച്ചനും അച്ചാമ്മയ്ക്കും അവർക്ക് വിഷമമുണ്ടാവണ്ട അല്ലേ? അതെ തന്നെ. നമ്മൾ ആരെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല, എല്ലാരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഒരു ചക്കര ഉമ്മ നക്ഷത്ര കുട്ടിക്ക്. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാമോ? ഓക്കെ ബൈ. അപ്പോൾ പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളുടെ പ്രിയ ശ്രോതാവ് നമ്മുടെ നക്ഷത്രക്കുട്ടിയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഭയങ്കര സ്മാർട്ടായിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പം അടിപൊളിയായിട്ടാണ്. ഒരു അല്പം പോലും ലാഗ് അടിക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് പാട്ടൊക്കെ പാടിത്തന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഡാൻസ് കളിക്കാൻ പറ്റിയൊരു പാട്ടാണ് കരളേ കരളിൻ്റെ കരളേന്ന് തുടങ്ങുന്ന ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ പാട്ടാണ് നക്ഷത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട്. അപ്പോൾ നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പൂക്കോയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനവും കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സമയമാണിത്. വഴിയിലെ തിരക്കുകളിലും ജോലികളുടെ ആകുലതകളിലും പെട്ട് ഉഴലുമ്പോഴും മനസ്സിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കാത്തു സൂക്ഷിക്കാൻ മറക്കരുത്. ഈ സായന്ന വെയിലിനൊരു പ്രത്യേക ചന്തമുണ്ട്, എല്ലാ സങ്കടങ്ങളെയും മെല്ലെ തഴുകി മായ്ക്കുന്ന ഒരു ചന്തം. നിങ്ങൾ പോകുന്ന വഴികളിൽ സന്തോഷം തന്നെ നിറഞ്ഞു നിൽക്കട്ടെ. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും പറയാൻ നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, സ്ഥലത്തില്ല ആള്. ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണ സായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം, മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാം. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ആരും കാണാത്ത ചില സങ്കടങ്ങളുണ്ടാവും, ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സുഹൃത്തായി കേട്ടിരിക്കാനൊരു മനസ്സുമായി ഞങ്ങളിവിടെയുണ്ട്. വാക്കുകൾക്ക് വലിയ ശക്തിയാണുള്ളത്. പങ്കുവയ്ക്കുമ്പോൾ പകുതിയായി കുറയുന്ന ഒരു ഭാരമാണ് പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങൾക്കുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? വയസ്സനായ നടരാജൻ കാച്ചാണിയാണ്. ശരി, ആ വയസ്സനാണെന്ന് പറയരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷേ റേഡിയോയുടെ ശബ്ദം കുറച്ച് കൂടുതലാണല്ലോ, അപ്പൊ എങ്കിൽ കുറച്ച് കുറച്ചോളൂ. ആ അപ്പൊ കുറച്ചിട്ട് ഇനിയിപ്പൊ എന്താ പറയാനുള്ളേ? ഇങ്ങോട്ട്
1: പറയാം.
0: അതാണ് ചേട്ടന്റെ തമാശയായിട്ട് എനിക്കൊന്ന് ചിരിക്കാലോ, ഒപ്പം ശ്രോതാക്കൾക്കും ഒന്ന് ചിരിക്കാം. ആ സിനിമ പാട്ട് പാടണ്ട, ഇഷ്ടമുള്ളത് പാടിയാ. അപ്പൊ തമാശയുടെ കെട്ടഴിച്ചോളൂ, തുടങ്ങിക്കോളൂ, പിന്നെന്താ.
1: സാധു യുവാവിനെ കുറ്റം പറയല്ല, സാധാരണയാളിതു പ്രേമജാലം. സാധു യുവാവിനെ കുറ്റം പറയല്ല, സാധാരണയാളിതു പ്രേമജാലം. പൊന്നിൽ വരതകം വൈഡൂര്യമെന്നത് സർവത കാണുന്ന പാഴ്ചുടങ്ങി. നാലു മാസകാലമായിയോ അവ ഗർഭം ധരിച്ചിട്ട് നരിമണി മാർവതിച്ചുങ്ങേ. നാലു മാസക്കാലമായിയോ അവ ഗർഭം ധരിച്ചിട്ട് നരിമണി മാർവതിച്ചുങ്ങേ. നാലണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിന് നാണിവിച്ചതാണ് ഇന്നലെ. നാലണയ്ക്ക് ഇനി നമ്മളെ കുഞ്ഞിനെ ആരു വാങ്ങും ചന്തയിൽ? ഓക്കെ
0: ഓക്കെ, അങ്ങനെ ആര് വാങ്ങുമെന്ന് ചന്തയിൽ അല്ലേ?
1: അത് കഴിഞ്ഞിട്ട് ആദിവാസികളെല്ലാം പണ്ട് കല്യാണത്തിൽ വിളിക്കും, കല്യാണം.
0: ആ
1: അതെങ്ങനെയാ വിളിക്കുന്നത്?
0: ഇല്ല, അറിഞ്ഞൂടാ, പറഞ്ഞോളൂ.
1: ശരി, അച്ചമ്പിയും അച്ചമ്പി മച്ചമ്പിരി മച്ചമ്പിര മച്ചമ്പിയും അവന്റെ മച്ചമ്പിയും അക്കച്ചി അക്കച്ചി അക്കച്ചി അവളെ അക്കച്ചിയും കല്യാണത്തിന് വന്നില്ലെങ്കിൽ കുശുവാണ് എന്ന് പറഞ്ഞ വൈരാഗ്യം എന്നാണ് പറയണ. ഇപ്പഴല്ല, പഴയ കാലത്താണ്.
0: ഇപ്പൊ പിന്നെ അങ്ങനെ വൈരാഗ്യം
1: മറക്കരുത്. മരമ്പം 101 കീച്ചലയും കൊണ്ട്
0: കീറ്റലയും കൊണ്ട് വരണം. എന്തിനാണ് ചോറ?
1: കല്യാണത്തിന്
0: എല്ലാം കൊണ്ട് പോണോ?
1: ഓ പിന്നെ കല്യാണത്തിന് ബന്ധുക്കളെ വിളിക്കണത്, ഇതെല്ലാം കൂടെ കൊണ്ട് വരണോ?
0: ഓ അങ്ങനെയൊക്കെ ഉണ്ട്.
1: ഓ പിന്നെ
0: ഇപ്പൊ പിന്നെ നമ്മളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
1: പിന്നെ പിന്നെ അതും പോരാ, തൂക്കിയടിക്കുന്ന ദോശക്കല്ല് അത് ചേങ്ങലയാണ്. ചേങ്ങലേ ചെണ്ട അടിക്കുന്ന ചെണ്ട അതിന്റെ കമ്പും.
0: ഓക്കെ ഓക്കെ ഓക്കെ,
1: പിന്നെ ഇതെല്ലാം കൂടെ കൊണ്ടുവരണം. പിന്നെ ഇത്രയും ജനങ്ങള് കിടക്കല്ലേ വച്ചി, കല്യാണം തന്നെ പൊടി പൊടിക്കൂല്ലേ? ഇങ്ങനെയൊക്കെയാണ്
0: പണ്ട് കല്യാണം വിളിച്ചിരുന്നത്,
1: കാക്കേരളിൽ പറഞ്ഞതാണ്.
0: ആ ശരി ശരി ശരി, ഇപ്പൊ കല്യാണം വിളിയുടെ രീതിയൊക്കെ മാറിയില്ലേ?
1: എല്ലാം മാറി, ഇപ്പൊ അവര് സന്തോഷമായിട്ടാണ് കാക്കേരളിൽ ജീവിക്കുന്നത്.
0: ഓ, വാട്സപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കും, വരാൻ പറ്റുമെങ്കിൽ വരണം. കാലം മാറി, കഥ മാറി, നടരാജുള്ള ചേട്ടൻ
1: വന്നിട്ടുണ്ട്.
0: അതാണ് നമുക്കൊരു സന്തോഷം അല്ലേ. ശരി, ഇന്ന് ഏത് പാട്ട് കേക്കണം?
1: ഞാൻ ചോദിച്ച പാട്ട് പച്ചൈ മരം ഉണ്ട് ഇച്ചു രണ്ട്.
0: പട്ടിനെ നീ ചൊല്ലി ചൊല്ലി ആരീരാരോ. ഒരു നല്ല പഴയ ഒരു തമിഴ് സിനിമയാണ്.
1: ഓ, പഴയ പാട്ട്, നല്ല പാട്ടാണ് കേട്ടാൻ.
0: ആ, അതാണ് എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന പാട്ടാണ്.
1: പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാണ്?
1: കാറ്റാണി നടനും.
0: ആ, അതാരെ
1: ചോദിക്കുന്ന ആത്മാവിന്?
0: അതാ, കാച്ചാണി നടരാജനും, പിന്നെ ഇത് ചോദിച്ച ആളിനും. ചോദിച്ച ആത്മാവിന്, ഇപ്പൊ ഇപ്പൊ ഇല്ല, ഇവിടെ ഇല്ല, നാട്ടിലില്ല. ഇപ്പൊ പരലോകത്താണ്. എന്നെ ഇവിടെ കൺഫ്യൂഷൻ ആക്കുമല്ലോ. ചുരുക്കത്തിൽ ഈ പാട്ട് കാച്ചാണി നടരാജ പിള്ള എന്ന് പറയുന്ന ആളിന് വേണ്ടി മാത്രം. അത് മതി, അത് മതി. നമ്മളെ നമുക്ക് ഇഷ്ടത്തിന് കേൾക്കാനാണ് നമ്മള് പാട്ട് വായിക്കണം. വേറുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ചെവിയില് പഞ്ഞു
1: വയ്ക്കാം.
0: ഈശ്വര സമയ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു. ഓക്കെ, നമ്മൾക്ക് നമുക്ക് എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അപ്പൊ രാമു എന്ന ചിത്രത്തിലെ ഈ ഒരു മനോഹരമായ തമിഴ് പാട്ട് നമുക്ക് കാച്ചാണിയിലെ നടരാജപിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി മാത്രം കേൾക്കാം. ഓക്കെ ബൈ. ശരി, ഓക്കെ. ശരി. അപ്പൊ പോക്കുകൾ തത്സമയ പരിപാടിയിൽ നടരാജയുടെ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ഒരു പഴയ തമിഴ് ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും വിളിക്കുമ്പോൾ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കാറുണ്ട് നടരാജപിള്ള ചേട്ടൻ. അതുപോലെ ആ ആത്മാവിന് വേണ്ടി മാത്രമാണ് ഈ പാട്ട്. നമുക്കത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്വയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, ഓർമ്മകൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറേ, ഞാൻ ശങ്കരൻ നായർ.
0: ആ ശങ്കരൻ ചേട്ടാ, പറയൂ.
1: സെപ്റ്റംബർ 12 ഞങ്ങൾ, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്
0: സെപ്റ്റംബർ 12.
1: അതെ,
0: എന്താണ് വിശേഷം?
1: ഞങ്ങള് ഒരു 46 വർഷം പിന്നിട്ട് 47 നാളെ കാലെടുത്ത് വെക്കുക.
0: അടിപൊളി. ആ 47 വർഷമൊക്കെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ.
1: ഓ, ചെറിയ ചെറിയ പരിഭവങ്ങളും
0: അതൊക്കെ ഉണ്ടാവല്ലോ.
1: ദാരിദ്ര്യങ്ങളും ദുഃഖവും കഷ്ടപ്പാടും എല്ലാം നിറഞ്ഞ ഒരു
0: ജീവിത സബരിയായിരുന്നു
1: ജീവിതം. അങ്ങനെ നമ്മള് അങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ പോയി, 47-ാമത്തെ വർഷത്തിലേക്ക് നാളെ
0: 47-ാം വർഷത്തിലേക്ക് ഇങ്ങനെ വലത് കാലെടുത്ത് വയ്ക്കുകയാണ്.
1: അപ്പൊ അതുകൊണ്ട്
0: ഇതിനിടയിൽ എന്താണ് ഈ ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത്?
1: ജീവിതത്തെ കുറിച്ച് അത് ഞാൻ പറഞ്ഞില്ലേ, കുറെയൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു, കുറെ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, പരിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. വേറെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും പറയാനില്ല. ആ ഒരു പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, എന്റെ കല്യാണം എന്ന് പറയുന്നത് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു സമയത്തായിരുന്നു എന്റെ കല്യാണം. കാരണം പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ല, വട്ടപ്പൂച്ചി ജനിച്ചത് കഷമയമാണ്.
0: മുന്നോട്ട് നോക്കിയാലും ഒന്നുമില്ല,
1: മുന്നോട്ട്
0: നോക്കിയാലും
1: എന്തോ വരട്ട് എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവളുടെ വീട്ടുകാരും മറ്റൊന്നും നോക്കിയില്ല, കുഴപ്പമില്ല, വലിയത് കൊടുക്കും എന്നുള്ള ഒരു
0: വേറെ നോക്കില്ല, പയ്യൻ കൊള്ളാം
1: ആ എന്നാൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നോക്കില്ല. അങ്ങനെ അവരും അതായത് ഇപ്പഴും ഞാൻ അത് ഞാൻ പലപ്പോഴും ഞാൻ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇവർക്ക് എങ്ങനെ ഇത്രയും ധൈര്യം തോന്നിയുണ്ട്.
0: ആ ധൈര്യത്തിലാണ് ശങ്കരൻ ചേട്ടന്റെ കൂടെ കെട്ടിച്ച് ഇങ്ങ് വിട്ടത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എവിടെ ജനിച്ചത് ചിലപ്പോ എനിക്ക് വേണ്ടി മാത്രമായിരിക്കും.
0: അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ. കാരണം ഈ പാർവതീദേവി പല ജന്മം കൊള്ളത് മഹാദേവന് വേണ്ടിയാണെന്ന് പറഞ്ഞതുപോലെ
0: ചില ആൾക്കാർ എന്റെ അമ്മയെ എനിക്ക് വേണ്ടിയാണല്ലോ ഇതിനെ വച്ചിരുന്നെന്നാണ്.
1: അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അവർക്ക് എങ്ങനെ തോന്നിയത്. കാരണം സത്യമാണ് പറഞ്ഞ ടീച്ചറെ, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, സാമ്പത്തികം ഒന്നുമില്ല. കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ആളുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം, അല്ലാതെ ഒന്നിനും ഒരു സഹായത്തിനോ ഒരു ഒരു രീതിയിലോ ഒരാളും ആരുമില്ല.
0: ഒരു ആരോഗ്യമുള്ള ഒരു പുരുഷനായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി.
1: അതെ, ആരെയും ഒന്നിനും മൈൻഡ് ചെയ്യാൻ പോയില്ല, എന്റെ ജീവിതം എനിക്ക്. അപ്പൊ എന്റെ കൂടെ വന്നയാളും അതേപോലെ എന്റെ, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വേണ്ടി തന്നെ ജനിച്ചതാണ്.
0: ജീവിതത്തിന്റെ എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളും ഒരുമിച്ച്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. എന്ന് വെച്ചാൽ ഭക്ഷണിയൊന്നും കളഞ്ഞിട്ടില്ല, എങ്കിലും കുറെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഞങ്ങൾ തരണം ചെയ്തതാ. ഇപ്പം ഇങ്ങനെ ഈ ലെവലിൽ വന്നിട്ടില്ല,
0: പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കിയും അങ്ങനെ ജീവിതം 46-ാമത്തെ വർഷം കടന്ന് 47-ലേക്ക് എത്തി നിൽക്കുന്നു.
1: 47-ലേക്ക് ഇത് ഞങ്ങൾ അങ്ങനെ പോവാം, നാളെ നാളെ 47-ലേക്ക് ഇറങ്ങാൻ പോവാണ്.
0: അത് എന്തായിരുന്നു ചേച്ചിയുടെ പേരെന്തായിരുന്നു പറഞ്ഞേ?
1: വിജയകുമാരി.
0: വിജയകുമാരി, ഓക്കെ. അപ്പൊ വിജയകുമാരിയും ശങ്കരൻ ചേട്ടനുമായിട്ടുള്ള ജീവിതത്തിന്റെ വിജയകരമായ ചൈത്രയാത്ര ഇനി മുന്നോട്ട് കുതിക്കട്ടെ.
1: അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ടും അങ്ങനെയാണ്, എന്തിനു വേറൊരു സൂര്യോദയം, എനിക്ക് വേറെ എന്തിനാണ് ഒരു സൂര്യോദയം?
0: എന്റെ വിജയകുമാരി അടുത്തില്ലേ,
1: പിന്നെ സൂര്യനും ചന്ദ്രനും എല്ലാം അത് തന്നെ. അപ്പൊ പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടുമായിരുന്നു.
0: ഇതെല്ലാം അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ?
1: ഓ, പിന്നെ അടുത്ത് തന്നെ ഉണ്ട്.
0: ഇതൊക്കെ കേട്ട് പുളകം കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഹസ്ബൻഡിന്റെ വായിൽ നിന്ന് ഇങ്ങനെ എന്നെ കുറിച്ച് കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു സന്തോഷമല്ലേ?
1: അല്ല, ഞങ്ങളുടെ ജീവിതമേ അതാണല്ലോ ടീച്ചറേ. ഞങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രയാസം, നമ്മളെ കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു പ്രയാസത്തിനുള്ള ഒരു വഴി കൊടുക്കാതെ ആ രീതിയിലുള്ള ജീവിതമാണല്ലോ.
0: അപ്പൊ ഇനി അതുകൊണ്ട് അപ്പൊ ഇനി 50-ഉം 55-ഉം വർഷവും ഒക്കെ ഇങ്ങനെ രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റട്ടെ.
1: എല്ലാ കാര്യങ്ങളിലും ഞാനും കൂടെ നിന്ന് എല്ലാത്തിനും, എല്ലാ എന്ത് ദുഃഖമായിരുന്നാലും സന്തോഷമായിരുന്നാലും നമ്മൾ ഇപ്പൊ എല്ലാത്തിനും നമ്മൾ ഇപ്പം കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അത് പിന്നെ എനിക്ക് വേറൊരു സന്തോഷം കൂടെ
0: പറയാം.
1: കഴിഞ്ഞ നമ്മളെ ഈ 2-ാം തീയതി ഉള്ള പോക്കുവയില് അയ്യോ, അത് ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഭവമായി പറ്റിച്ചേ. കാരണം എനിക്ക് ഞാൻ വിളിക്കുന്നില്ല, അത് ഞാൻ വിളിക്കാൻ ആദ്യം തോന്നിയില്ല, പിന്നെ സംസാരം കേട്ടപ്പോഴും പതുക്കെ ഒരു വയസ്സായ ഒരാളെ വിളിച്ച് നമ്മള്, പക്ഷേ വെള്ളനാട്ടുകാരനെന്ന് അറിഞ്ഞപ്പോ ഞാൻ 2-ാമത് എനിക്ക് വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. സത്യം പറഞ്ഞ ടീച്ചറെ, എനിക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് എന്റെ അങ്ങ് എന്റെ മനസ്സൊക്കെ അങ്ങ് ഇളറിപ്പോയി. എനിക്ക് തൊണ്ട എനിക്ക് സംസാരിക്കാൻ വയ്യ. ഇത്രയും പ്രായമുള്ള ഒരാള് നമ്മുടെ മുമ്പ് വന്നിരുന്നിട്ട് ഇങ്ങനെ അത് ഒരു കവിത എത്ര പാട്ടെന്ന് കേൾപ്പിച്ചോ അത്രയും കവിത അദ്ദേഹം പാടി. അത്രയും കവിതയും പാടി. അത് സാധാരണ മറ്റുള്ളവർ വന്നിരുന്ന് പാടി ആരെയും കുറ്റം പറയല്ല, പക്ഷെ ഒരു വരി രണ്ടു വരിയൊന്നുമല്ല, അങ്ങനെ ഓരോ കവിതയും അദ്ദേഹം
0: അദ്ദേഹത്തിന്റെ സ്വന്തം കവിതകളാണ് അവതരിപ്പിച്ചത്.
1: അത് തന്നെ അതിൽ വേറൊരു നമുക്ക് അഭിമാനിക്കാൻ കൂടെയുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചൊല്ലിയ കവിതകളില് ഈ വയനാടിനെ കുറിച്ചുള്ളത് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം വെള്ളനാടിന്റെ മണ്ണിന്റെ മണമാണ്.
0: അതെ അതെ, വെള്ളനാടിന്റെ വ്യക്തികളും വെള്ളനാടിന്റെ മണവും രുചിയും ഒക്കെ ഉള്ള
1: തീർച്ചയായിട്ടും കരുണാസായിയെ കുറിച്ചും എനിക്ക് വേണ്ടി പാടിയ കവിത തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ സുഹൃത്ത് ഒരു തങ്കപ്പ സാറ് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് എനിക്ക് വേണ്ടി
0: പറയുന്നത്.
1: അദ്ദേഹം 92 വയസ്സായി എന്ന് പറഞ്ഞു, പക്ഷെ കരുണാസായി ഇറങ്ങിപ്പോകുമ്പോ അദ്ദേഹത്തിന് ഒരു 70 വയസ്സേ ഉള്ളൂ.
0: സാർ നമ്മളെ കാലൊക്കെ ഭയങ്കര ആരോഗ്യവാനാണ്.
1: അതല്ല, അദ്ദേഹം കയറി വന്നപ്പോഴാണ് 92, ഇറങ്ങിപ്പോയപ്പോ ഒരു 70 ഉള്ളൂ. കാരണം ആൾക്കാർ വിളിച്ചിത്തരം ഓരോരുത്തർ അപ്പച്ചാന്ന് വിളിക്കുന്നുണ്ട്, ഓരോരുത്തർ മുത്തച്ഛാന്ന് വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാന് മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ കാൽക്കൽ ഞാൻ നമസ്കരിച്ചു. അത്രയും വിശാലമായ സംസാരവും ആ ഒരു ഇനിയും എത്രയോ കാലം വെള്ളനാടിന്റെ പ്രിയപ്പെട്ട ആളായി വെള്ളനാട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാൻ, വെള്ളനാട്ടം അനുഗ്രഹിക്കട്ടെ.
0: അതിനുള്ള ആയിരാരോഗ്യ സൗഖ്യമൊക്കെ നമുക്ക് നേരാം.
1: അതെ അതെ അതെ അതെ, ഇനി ഒരുപാട് കവിതകൾ എഴുതി ആൾക്കാരെ കൂടെ ഇതുപോലെ ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു.
0: ഓക്കെ, അപ്പം സാറും എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സാറിന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇത് കേട്ട് സാറിനോട് പറയും.
1: തീർച്ചയായിട്ടും, സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കാണണം എന്ന് തന്നെ ഒരു നമ്മളിപ്പോ ഈ ഇത്രയും ഇതായിട്ട് സംസാരിക്കുമ്പോ നമ്മൾ കണ്ടതുപോലെ തന്നെ.
0: അപ്പൊ KNP എന്ന അപരനാമത്തിലിരുന്ന കൊച്ചുനാടിനുള്ള സാറിന് എന്തായാലും ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും.
1: അയ്യോ, സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും, ഞാൻ പറയാം, ഇത്രയും വാക്കുകളിൽ കേട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു എന്തോ എന്ത് പറയുന്നു അറിഞ്ഞൂട, അത്ര ഒരു ഇതായി പോയത് അന്നത്തെ ഒരു ഇതായി.
0: ഓക്കെ ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ട് വേണം രണ്ടുപേർക്കും കൂടെ ചോദിച്ചാൽ
1: പറഞ്ഞല്ലോ. എന്തിനു വേറൊരു
0: മഴയത്ത് മുമ്പ് എന്ന ചിത്രത്തിലെ വിജയകുമാരി, നീ എന്നോടൊപ്പം ഉള്ളപ്പോൾ എനിക്ക് എന്തിന് വേറൊരു സൂര്യോദയം. അപ്പൊ ഒരുപാട് സൂര്യോദയങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഇതുപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ വിവാഹ വാർഷിക ദിന ആശംസകൾ നേരുന്നു. ശരി, അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി. അപ്പോൾ പോക്കുവിൽ തത്സമ പരിപാടിയിൽ നമ്മളോടിപ്പോൾ സംസാരിച്ചത് ശങ്കരൻ ചേട്ടനാണ്. ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഒരുമിച്ച് രണ്ടുപേരും കൂടെ മുന്നോട്ട് പോകുന്ന ഒരു എന്താണ് ഒരു സ്നേഹനദി ഇങ്ങനെ ഒഴുകി തുടങ്ങിയിട്ട് 47 വർഷങ്ങളാകുന്നു. പരസ്പരം സ്നേഹിച്ചും കലകിച്ചും പരസ്പരം മനസ്സിലാക്കിയും ഒക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതേ ചോദിച്ച പാട്ടും വളരെ അർത്ഥവത്താണ്. എന്തിന് വേറെ ഒരു സൂര്യോദയം നീ എന്നെ അരികിലുണ്ടെങ്കിൽ എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞത്. അപ്പോൾ രണ്ടുപേർക്കും ആയിരാരോഗ്യ സൗഖ്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരുപാട് വർഷങ്ങൾ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറേ, കുറലിയോട്ട് നിർമ്മല.
0: ആ പറഞ്ഞോളൂ, കുറലിയോട്ട് നിർമ്മല ചേച്ചി, എന്താ പറയാനുള്ളേ?
1: ഓണമൊക്കെ അടിച്ച് പൊളിച്ചല്ലേ?
0: ഓണം കുഴപ്പമില്ല, അങ്ങനെ പോയി.
1: ഈ വർഷം ചാക്കൊന്നും നിറഞ്ഞില്ല.
0: ആ ചാക്ക് നിറഞ്ഞില്ല സത്യം പറഞ്ഞ, കാരണം നമ്മള് ശരിക്കും ഓഗസ്റ്റിൽ തുടങ്ങി സെപ്റ്റംബർ പകുതി ആകുമ്പോഴൊക്കെയല്ലേ നിറയണേ. സെപ്റ്റംബറിൽ നിറയ്ക്കേണ്ടി വന്നു, അതുകൊണ്ട് പക്ഷെ പറ്റി
1: അടുത്ത വർഷം
0: ഒക്കെ നിറയ്ക്കാനൊക്കെ നമുക്ക് ആവട്ടെ അല്ലേ.
1: നിറയും
0: നിറയണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഇന്ന് വർക്കിനൊന്നും പോയില്ല?
1: വർക്ക് ഓണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തെ പണി കിട്ടി ടീച്ചറെ.
0: ഇനിയിപ്പം ഈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോ പണിയുടെ കൊയ്ത്തായിരിക്കും.
1: അതെ, അത് ഇപ്പൊ മഴ ഇപ്പൊ തുടങ്ങിയ പിന്നെ തുടങ്ങിയില്ല.
0: ആ അതാണ്. അല്ല ഈ ഇപ്പം സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ മഴ ഉണ്ടാവോ?
1: ഉണ്ടാവും.
0: പിന്നെ ചില ആൾക്കാർ എന്തിന് പോയാലും മഴയായിരിക്കും. എന്ത് തൊട്ടാലും മഴ പെയ്യും, അങ്ങനെ ചില ആൾക്കാരുണ്ട്. നമ്മളിവിടെ ചില പ്രോഗ്രാമൊക്കെ ഓപ്പൺ എയറിൽ വെക്കും, അടിപൊളിയായിട്ട് ഓപ്പൺ എയറിൽ വെക്കാം. അപ്പൊ ഒരുപാട് പേർക്ക് ഇരിക്കാലോ, നല്ല രസമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിടുന്നതും എങ്ങു നിന്നെന്ന് അറിയാത്ത ഒരു മഴ
1: വരും.
0: ആ നമ്മൾ എടുത്തോണ്ട് ഓടണം പിന്നെ. ഒന്നും കാലാവസ്ഥയുടെ കാര്യം നമുക്ക് ഒന്നും പ്രവചിക്കാൻ
1: പറ്റും.
0: അത് നല്ല ഉപമ.
1: ആൾക്കാർ കേക്കട്ടെ ഉള്ളതാണ് പറയണത്.
0: ഇപ്പൊ കാണുന്ന സ്വഭാവം എല്ലാം അടുത്ത് കാണുമ്പോ
1: അടുത്ത് കാണണം. ഇപ്പൊ പറയണതല്ല, ഇത്തിരി കഴിയുമ്പോഴേ അവരത് മറന്നുപോകും.
0: ആ അതാണ്, പക്ഷെ കേക്കണ നമ്മള് മറക്കൂല.
1: നമ്മള് മറക്കൂല,
0: പക്ഷെ മറന്ന മറക്കാതെ ഓർത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും കൊറച്ച് ജോലിയൊക്കെ കിട്ടണ്ടേ അടുത്ത മാസം?
1: കിട്ടും, ജോലി കാണും.
0: ഈ മാസം ഒക്കെ കാണും. ഈ മാസം ഇവിടെ പകുതിയല്ലേ ആയുള്ളൂ.
1: തിങ്കളാഴ്ച തൊട്ടൊക്കെ മിക്കവാറൊക്കെ തുടങ്ങും.
0: ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചോ?
1: ഓ ചോറ് കഴിച്ചു. ഞാൻ മോന്റെ വീട്ടിലോട്ട് പോവാൻ പോണേ, നാളെ അവന് വീട്ടിൽ കുറ്റിയിടും.
0: ഓ ശരി, അപ്പൊ അതിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ്.
1: രാവിലെ 7 മണിക്കാണ്.
0: അപ്പൊ
1: പിന്നെ ഇന്ന് പോയില്ല,
0: ശരിയാവൂല. അപ്പൊ ഏത് പാട്ട് വേണം?
1: ഇന്ന് എനിക്ക് എന്ന സ്വന്തം ജാനകി കുട്ടി എന്ന ചിത്രത്തില് പാർവണപ്പാൽമഴ പെയ്തൊഴിയും. ആ പാട്ട്,
0: പാർവണപ്പാൽമഴ പെയ്തൊഴിയും. എന്തു വേണം സഖി, എന്തു വേണം?
1: എന്ത് വേണം സഖിക്ക്? എന്താണ് വേണ്ടത്?
0: സഖിക്ക് ഒന്നും വേണ്ട, സങ്കട സഹിക്കുക, അത് തന്നെയാണ്. അല്ല ഇതൊക്കെ അങ്ങോട്ട് സഹിക്കുക, അത് മാത്രം മതി.
1: സഹനമേ ഉള്ളൂ ടീച്ചറെ, ജീവിതത്തില് സഹനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
0: അതെ, സഹനം ഉണ്ടെങ്കില് ജീവിതം ഇങ്ങനെ അങ്ങ് ഒഴുകി
1: പോകും, മുന്നോട്ട് പോണത്. അതെ,
0: പ്രതികരിക്കരുത് ഒന്നിനും.
1: പ്രതികരിക്കില്ലെന്ന് പറഞ്ഞ പ്രതികരിച്ചു പോവും ചില അവസരത്തിൽ, മനുഷ്യരല്ലേ.
0: അതെ അതെ അതെ, അതുപോട്ടെ. നമുക്ക് ഇപ്പോ ഇത് പാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം.
1: എല്ലാ നമ്മളൊക്കെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പൊ വിളിച്ച ശങ്കരൻ ചേട്ടനും നാരായണുള്ള ചേട്ടനും
0: നടരാജുള്ള ചേട്ടൻ,
1: നടരാജുള്ള ചേട്ടന്, ആ ചേട്ടന്റെ സംസാരമൊക്കെ അറിയാതെ തിരിച്ചു പോവും.
0: കൊറേ കഥകളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്.
1: കഥകള് പാവം.
0: അപ്പൊ ഈ പാവമായ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: പിന്നെ നമ്മളെ കരുണാഫ്ലൈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, രവിചേട്ടനും കൂടെ ഇരിക്കട്ടെ. രവിചേട്ടന്,
0: ആ രവിചേട്ടനെ നമ്മൾ ഒഴിവാക്കുന്നില്ല.
1: അതെ അതെ, രവിചേട്ടനെ ഒഴിവാക്കാൻ പറ്റൂല.
0: ശരി ശരി, അപ്പൊ എല്ലാവർക്കും ഓക്കെ. അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി. അപ്പോ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ കുറലോട് നിർമ്മല ചേച്ചിയാണ് വിളിച്ചത്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ പാട്ടാണ് പാർവണ പാൽമഴ പൂവിരിഞ്ഞു എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി പ്രത്യേകിച്ച് നടരാജുള്ള ചേട്ടനും ശങ്കരൻ ചേട്ടനും രവിചേട്ടനുമായിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മറ്റെല്ലാവർക്കും ഈ പാട്ട് ആസ്വദിക്കാം. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ആ നമസ്കാരം ലേഖ, ഞാൻ ശശികല.
0: പറഞ്ഞോളൂ.
1: കുറേ ദിവസമായി വിളിച്ചിട്ട്, ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് തവണ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല.
0: ഇന്നലെ വിളിച്ചിരുന്നില്ലേ?
1: ഇല്ല, ഇന്നലെ വിളിച്ചില്ല.
0: ഇന്നലെയൊക്കെ
1: ഇന്നലെ മോനെയും കൊണ്ട് ആശുപത്രി പോയിരുന്ന്, കാരണം സെപ്റ്റംബർ ആഗസ്റ്റ് മാസം ഫുള്ള് അമ്മായിയെ കൊണ്ട് 15 ദിവസം ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോയ് മുണ്ടേറെ വഴി ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു പട്ടി കുറുകെ ചാടിയ പള്ളിയുടെ അടുത്ത്, അങ്ങനെ ഇടത് കാലുമുട്ടിടിച്ച് വീണ്. നെടുമ്പങ്കാട് പോയപ്പോ എടുത്തില്ല. പിന്നെ SP ഹോട്ടൽ അഡ്മിറ്റ് ആയി. അത് ഓപ്പറേഷനും കഴിഞ്ഞ് 28-ാം തീയതി വീട്ടിൽ എത്തി.
0: പിന്നെ ഇന്നാള് കാലു വയ്യാതെ.

0: ഇളയമോനാണോ?
1: അല്ല, അത് ഇളയമോനാണ്. ആ രണ്ട് ആക്സിഡന്റ് കഴിഞ്ഞത് ഇളയമോനെ.
0: ഓ,
1: ഇത് മൂത്ത ആള്.
0: ഓ, അത് ശരി.
1: ഇങ്ങനെ ഒരു ചെയിൻ സർവീസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കയാണ്
0: ഓരോരുത്തർക്കായിട്ട്.
1: ഓരോരുത്തർക്കായിട്ട് അങ്ങനെ അവരിപ്പോ കാട്ടാക്കടയാണ് താമസിക്കുന്നത്. അവിടെ ഒരു സ്കൂളിലാണ് അവള് ടീച്ചർ, മരുമോള്. എല്ലാ അവിടെ പോയമ്മ കൊച്ചുമോനെ സ്കൂളിലാക്കാം, മൂത്ത മോനെ അവിടെ സ്കൂളിലാക്കാം, അവക്കും ജോലിക്ക് പോവാം. അങ്ങനെ സൗകര്യത്തിൽ അവിടെയാണ് ഇപ്പൊ താമസിക്കണേ.
0: ഓ, ശരി.
1: അപ്പൊ ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോ എനിക്കിപ്പോ റെഗുലർ ആയിട്ട് നമ്മുടെ ഈ പരിപാടികളൊന്നും കേൾക്കാൻ സമയം കിട്ടണില്ല. മോന് ഇന്നലെയും കൊണ്ട് റിവ്യൂവിന് പോയിരുന്നു, ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോണം. കാലിന് മുട്ടിടിച്ച് പ്ലേറ്റ് ഇട്ടേക്കണ് സർജറി കഴിഞ്ഞ്.
0: അത്രയും ഒരു സമയം വേണമല്ലോ എന്തായാലും.
1: ഓ, അത്രയും 3 മാസം വേണം. 3 മാസത്തേക്ക് ഓഫീസിൽ ലീവ്, ഇന്നലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച്.
0: എന്താണ് പറയാ.
1: അങ്ങനെ പിന്നെ സഹോദരന് അവിടെ റാന്നിയിലാണ് ഇവരെല്ലാരും കുടുംബത്തോടെ അങ്ങ് പോയത്. അവിടെ ഇപ്പൊ ഈ 3 മുക്ക് അവിടെ റാന്നിയിൽ വെള്ളം കയറിയത് എല്ലാം ഇവരുടെ കടയുടെ സ്ഥലത്താണ്.
0: ഓ,
1: അങ്ങനെ ഇവർക്ക് എല്ലാം വെള്ളം കയറി എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇവൻ ഒഴുക്കിപ്പെട്ടു പോയി. പിന്നെ ഇവൻ ആരൊക്കെയോ ആണ് രക്ഷപ്പെടുത്തിയത്.
0: ഓ, അത് ശരി.
1: അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പം കടയിലുള്ള എല്ലാം നശിച്ചു പോയി. അങ്ങനെ ഇരിക്കുക, അവിടുന്ന് ഇപ്പൊ ശ്വാസം മുട്ടൽ കൂടി അവിടുന്ന് വീണ്ടും മെഡി ഹോട്ടലിൽ വന്ന് അഡ്മിറ്റായി. 5 ഗ്രാം കഴിഞ്ഞു, 5 പ്ലാസ് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ ലാൻഡ് ചെയ്തതേ ഉള്ളൂ.
0: ഓ, അത് ശരി.
1: ഓ, അങ്ങനെ മൊത്തം കുടുംബത്തോടെ ആശുപത്രി വാസം തന്നെ.
0: പിന്നെ
1: കൊച്ചുമോൻ ഇടയ്ക്ക് സ്കൂളിൽ ഫുട്ബോൾ കളിക്കാൻ പോയി, അവിടെ വന്ന് കാലും മുട്ട് മടങ്ങിപ്പോയി, പാദം മടങ്ങിപ്പോയി. അതും പിന്നെ എസ് സി ടി കൊണ്ടുപോയി. അതും 1 ആഴ്ച വരെ അതിന്റെ റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങി.
0: ആശുപത്രി കേസുകളാണ്.
1: ആശുപത്രി കേസായിട്ട് എനിക്ക് ഇങ്ങോട്ട് ഈ പരിപാടി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തിരി എന്തെങ്കിലും കേൾക്കും, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ വീട്ടിൽ വരുമ്പോ തന്നെ നല്ല സമയമാവും, വന്നായിട്ടും കേൾക്കും, അത്രേ ഉള്ളതേ ഉള്ളൂ.
0: പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം തന്നെ,
1: അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം തന്നെ.
0: ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് ഞാൻ വെള്ളനാട് നാരായണ സാറിന്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട്. കുറെ ദിവസമായി അവരുടെ ഒക്കെ പാട്ടുകൾ കേട്ടിട്ട്, പൂജൽ ഖാദറിന്റെ ഒക്കെ കേൾക്കും ഇടയ്ക്ക്. ഇതിൽ ഇത് സന്ധ്യാരാഗത്തിലൊക്കെ കേൾക്കും, എങ്കിലും ഞാൻ ആവശ്യപ്പെട്ടിട്ട് കേട്ടിട്ട് കുറെ ദിവസമായിട്ട്.
0: ആവശ്യപ്പെട്ട് കേൾക്കുക എന്ന് പറഞ്ഞ ഒരു സന്തോഷമല്ലേ? അല്ലേ,
1: സന്തോഷമില്ല. ഇല്ല, സന്തോഷമില്ല. ഒരു 2 മാസം കൊണ്ട് ഇങ്ങനെ ആശുപത്രി ഓട്ടം ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം. പിന്നെ നമ്മള് എല്ലാം കർമ്മഫലം അനുഭവിക്കണല്ലേ, അങ്ങനെ അങ്ങ് ചിന്തിച്ച് അങ്ങ് പോവും.
0: എല്ലാവർക്കും വളരെ പെട്ടെന്ന് എല്ലാം റിക്കവർ ആയി വരട്ടെ, എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ.
1: മോനൊക്കെ ഇങ്ങനെ ആയപ്പോ ഒരു വിഷമം, ഭയങ്കര വിഷമം. രാവിലെ എണീറ്റ് അവരൊക്കെ അവരവരെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോണതല്ലേ, ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമം.
0: അതെ അതെ അതെ.
1: ഇപ്പൊ എന്താ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ.
0: അതെ അതെ. അപ്പോ നമുക്ക് ഇപ്പൊ ഒരു പാട്ട് കേൾക്കാം.
1: ഇത് ഈ കരുണാസായി കേൾക്കണ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: ശരി ശരി. ഓക്കെ. അപ്പോക്കൽ തത്സമയ പരിപാടിയിൽ സൈമൺ റോഡിൽ നിന്ന് ശശീല ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇങ്ങനെ ആകെ ഒരു വിഷമഘട്ടത്തിലിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വെള്ളനാട് നാരായണ സാറിൻ്റെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവേലിലൂടെ നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: വിജയകുമാരിയാണ്, ഗംബന്നൂർ വികാസ് നഗറിൽ നിന്ന്.
0: ആ, പറഞ്ഞോളൂ വിജയകുമാരി.
1: കുറേ ദിവസമായി ടീച്ചറിനോട് സംസാരിച്ചിട്ട്.
0: ആ,
1: വിളിക്കുമ്പം കിട്ടാറില്ല. അപ്പൊ പിന്നെ എന്തോ മനസ്സിനൊരു വിഷമം. ഞാൻ സാറിനോട് കഴിഞ്ഞ ആഴ്ച അനുഭവം പറഞ്ഞു. സാറേ, എന്തോ വിളിക്കാതിരിക്കാനും പറ്റുന്നില്ല, വിളിച്ചാലും കിട്ടുന്നില്ല.
0: പരിഭവം മാറിയല്ലോ.
1: പരിഭവം മാറി. അങ്ങനെ തുടങ്ങിയപ്പം തൊട്ടേ ട്രൈ ചെയ്യണം ടീച്ചറെ.
0: അങ്ങനെ ലാസ്റ്റ് ഗോളായപ്പോ കിട്ടി.
1: ലാസ്റ്റ് ഗോളാണ് ടീച്ചറെ.
0: അതായത് ലാസ്റ്റ് ഗോളാണ്.
1: അതാണ് ഭാഗ്യമല്ലേ ടീച്ചറെ കിട്ടിയത്. എനിക്ക് ടീച്ചറിനോട് ഒരു ഭയങ്കരമായ ഒരു സന്തോഷം അറിയിക്കാനുണ്ട്. ഞങ്ങളുടെ
0: സ്കൂൾ
1: ജീവിതത്തിലെ കുട്ടികളെല്ലാരുമായിട്ട് ഞങ്ങൾ ആഗസ്റ്റ് 15-ാം തീയതി ഒത്തുകൂടി. ഞങ്ങളുടെ പഴയ ബാച്ച്,
0: ഏത് വർഷത്തെ ബാച്ച്?
1: 44-45 അങ്ങനെ ഒത്തുകൂടി എല്ലാരുമായിട്ടൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവര് കഴിഞ്ഞ ആഴ്ച ഇവിടെ വീട്ടിലെല്ലാരുമായിട്ടൊക്കെ വന്നിരുന്നു. അങ്ങനെ നല്ലൊരു സന്തോഷം എനിക്ക് ടീച്ചറിനോട് അറിയിക്കണമെന്നുണ്ടായിരുന്നു.
0: ഓ, അങ്ങനെ എത്ര പേരൊക്കെ ഒരുമിച്ച് കൂടി?
1: ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു 8-10 പേര് മരണപ്പെട്ടു പോയി ടീച്ചറേ. ബാക്കി ഒരു 10-25 പേരുണ്ട് എങ്കിലും 20 പേര് വന്നിരുന്നു. എല്ലാവരും ജോലിയുള്ളതൊക്കെ ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അവധി ദിവസം അല്ലേ, ഇറങ്ങാൻ പറ്റൂ ഞായറാഴ്ച. അങ്ങനെ ഞങ്ങളൊക്കെ ഒത്തുകൂടി ടീച്ചറെ. അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു.
0: ഒത്തുകൂടി എങ്ങനെയൊക്കെ സന്തോഷം പങ്കുവച്ചു, പാട്ടൊക്കെ പാടിയ
1: സന്തോഷം പാട്ടൊക്കെ. അത് ഞങ്ങൾ അവിടെ 15-ാം തീയതി കരകുളത്തൊരു പഠന കേന്ദ്രമുണ്ട്. അവിടെയാണ് ഞങ്ങൾ കൂടി എല്ലാരുമായിട്ട് അവരവരുടെ ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. പിന്നെ അവസാനം ഞാനൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തു. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി, ഇനി നമുക്കിതുപോലെ കൊടുത്തുകൂടണം. അങ്ങനെ കണ്ട എല്ലാവരെയും ഒന്നിച്ചാ ആരെയും കണ്ടിട്ട് ശരിക്കും നമുക്ക് ആള് ഇന്നാരാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഓരോ മുഖങ്ങളാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ 10-40 വർഷമായില്ലേ അവരെയൊക്കെ കണ്ടിട്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് പേരെയൊക്കെ കാണുമെന്നല്ലാതെ എല്ലാരും പട്ടാളത്തിലും അങ്ങോട്ടൊക്കെ ദൂരെയൊക്കെ ജോലി സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്.
0: 40-45 വർഷത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്.
1: 38 വർഷമായി.
0: 38 വർഷത്തിന് ശേഷം കണ്ടപ്പോ എന്തെല്ലാം മാറ്റങ്ങൾ.
1: എന്തോ മാറ്റം എന്ന് പറഞ്ഞാ അവര് പറയുന്ന നമുക്കൊക്കെ മാറ്റമില്ല, കൊറേ വണ്ണമൊക്കെ വെച്ചതേ ഉള്ളു. പക്ഷെ അവരൊക്കെ ഒരുപാട് ഫേസുകളൊക്കെ മാറി,
0: ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് പാവത്തുകളുടെ മുഖമൊക്കെ മാറിപ്പോയി.
1: മാറി. ഗൾഫിലും മിലിട്ടറിയിലും ഒക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ 10 ദിവസത്തെ ലീവിനൊക്കെ വന്നപ്പോ എല്ലാരുമായിട്ട് കഴിഞ്ഞ ആഴ്ച അവിടെ ഒത്തുകൂടി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എനിക്ക് ടീച്ചറിനോട് ആ സന്തോഷം അറിയിക്കണം,
0: സന്തോഷം പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ, ഫുഡൊക്കെ ഉണ്ടായിരുന്നു.
1: ഭക്ഷണമൊക്കെ കൊടുത്തു ടീച്ചറെ. എല്ലാവർക്കും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു.
0: അത് ശരി. എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു?
1: വിഭവങ്ങൾ അവർക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് ചായക്കടയായിരുന്നു. അപ്പൊ നമ്മള് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ യോമാര് ഉച്ചക്കൊക്കെ എടുത്ത് കഴിക്കുമ്പോ എന്നിട്ട് പാത്രത്തിനകത്ത് വെള്ളം നിറച്ച് വെക്കും,
0: അടിച്ചു മാറ്റിക്കൊണ്ട് പോകും.
1: അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അപ്പൊ ഞങ്ങൾ ഒത്തുകൂടിയ സമയത്ത് പറഞ്ഞു, വിജയമാരി നിന്റെ ദോശ തിന്നാ എന്തോന്ന് വഴിയുണ്ടെന്ന് ചോദിച്ചു. പഴയ ദോശയും ചമ്മന്തിയും തിന്നാനാണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെന്ത് ദോശയൊക്കെ ഉണ്ടാക്കി തരാം, നിങ്ങൾ എല്ലാരും വാ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും വന്ന് ടീച്ചറെ വന്ന് ദോശയും ചമ്മന്തി സാമ്പാറ് രസവട പപ്പടം പഴം ചായ
0: നമ്മുടെ പഴയ തട്ടുകട വിഭവങ്ങൾ.
1: നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ കട.
0: പിന്നല്ലാതെ പ്രത്യേകിച്ചും നമുക്ക് ഈ തട്ടുദോശയും ചമ്മന്തിയും രസവടയും നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ആത്മാവാണ്.
1: അതാണ് ടീച്ചറെ, എല്ലാരും ഭയങ്കര സന്തോഷമായി കഴിച്ചു. അങ്ങനെ അവര് 3 മണിക്ക് വന്നു, വന്നിട്ട് 5 മണിക്ക് ഇവിടെ നമ്മളെ കൂടെ ഉള്ള ഒരു കൊച്ചിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി. അങ്ങനെ അതിന്റെ അവിടെ പോണമായിരുന്നു. അങ്ങനെ ഓണത്തിന് എനിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പിയായി.
0: അങ്ങനെ ഈ വർഷം വളരെ മനോഹരമായി.
1: എന്താ ടീച്ചറെ, ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു. കാരണം നമ്മുടെ കൂടെയുള്ള കുറെ പേരൊക്കെ വിട്ടു പിരിഞ്ഞ അതിന്റെ ഒരു വിഷമങ്ങളും ബാക്കിയുള്ളവരെല്ലാരും ഒത്തുകൂടിയപ്പോ അതിനെ പറ്റിയൊക്കെ നിന്ന് സംസാരിച്ചും എല്ലാവർക്കും ഒരു ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളല്ലേ ജീവിതത്തിലെ. അങ്ങനെ എല്ലാരുമായിട്ട് കണ്ടു, വീണ്ടും കണ്ടുമുട്ടി.
0: അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി സന്തോഷം പങ്കുവച്ചു.
1: അവർക്കും ഭയങ്കര ഹാപ്പിയായി ഇവിടെ വന്നപ്പോ. ഇനി ഇതുപോലെയൊക്കെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒത്തുകൂടണം എന്നൊക്കെ പറഞ്ഞു. ഒക്കെ പറഞ്ഞു.
0: പിന്നെ ഇനിയും ഒത്തുകൂടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക,
1: അതാണ്
0: അതിനൊക്കെയുള്ള മുൻകൈ എടുക്കണം.
1: പിന്നെ
0: എന്നിട്ട് അവർക്ക് ഇതുപോലെ വീണ്ടും തട്ടുദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം.
1: അതൊക്കെ ഒരു നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്നുള്ള ആ ഒരു സ്വപ്രാള വരുന്നു എനിക്ക്. അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ദോശയും ചമ്മന്തിയും മതിയടിക്കും പറഞ്ഞു.
0: പണ്ട് പാത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റി തിന്നതിന്റെ ഒരു ഓർമ്മ.
1: അതാണ് ടീച്ചറേ, അത് പെൺകുട്ടികളല്ല, നമ്മുടെ കമ്പൈൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ യൗമാര് ഉച്ചയ്ക്ക് പുറത്തു പോകുന്ന സമയത്തൊക്കെ നമ്മളെ പാത്രത്തിൽ ഇങ്ങനെ ദോശയൊക്കെ എടുത്ത് നിന്നിട്ട് വെള്ളം നിറച്ചു
0: വെക്കും.
1: നമ്മള് പാത്രം നിറഞ്ഞു നോക്കുമ്പോ ഒന്നും കാണൂല.
0: അപ്പൊ സങ്കടം വരൂലേ, ഉച്ചയ്ക്ക് കഴിക്കാനില്ലാത്തതുകൊണ്ട്
1: വരൂല.
0: അല്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് വിഷമാവില്ലേ?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാരും കൂടെ നമ്മള് ഇരുന്ന് വളഞ്ഞൂടിയൊക്കെ ഇരുന്ന് കഴിക്കും. അന്നൊക്കെ ചോറൊക്കെ കൊണ്ടുപോകണ അപൂർവമാണ് ചോറൊക്കെ കഴിക്കണത്.
0: അതെ അതെ അതെ. അങ്ങനെ ഒരു നല്ല ദിനങ്ങൾ പങ്കിടാൻ പറ്റി, പഴയ ഓർമ്മകൾ.
1: പഴയ ഓർമ്മകൾ സത്യം ടീച്ചറേ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്ന് ഞാൻ താണ്ഡവത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു രണ്ടുവരി, എനിക്ക് ജലദോഷമാണെങ്കിൽ ഞാൻ ടീച്ചറിന് എന്നും ഒരു രണ്ടുവരിയെങ്കിലും പാടിത്തരണേ.
0: പാടിക്കോളൂ.

0: സങ്കൽപ്പത്തിൻ വിരുന്നുവം ഞാൻ സഖി സഖി വിരുന്നുവം ഞാൻ.
1: ഓക്കെ ഓക്കെ, അപ്പോ അങ്ങനെ ഒരുപാട്

ഒരു ഒത്തുചേരലിൻ്റെ ഒരു സന്തോഷവും ഒക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഈ തട്ടുദോശയും ചമ്മന്തിയും രസവടയെന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലൊരു കപ്പലോടുന്ന ഒരു നാവിൽ കപ്പലോടുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അതൊന്നുകൂടെയൊക്കെ ഓർമ്മിപ്പിച്ചു നമ്മളോട്. അപ്പോൾ താണ്ഡവം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയിലെ ലാസ്റ്റ് കോളറായിരുന്നു വിജയകുമാരി. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുന്നു. മനസ്സ് തുറന്നുള്ള വർത്തമാനങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച മനോഹരങ്ങളായ പാട്ടുകളും കൊണ്ട് ഈ സായനത്തെ സുന്ദരമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും പോക്കുവേലുമായി നമുക്ക് ഒന്നിച്ചു ചേരാം. ഇന്ന് കൈമാറിയ കൊച്ചു വർത്തമാനങ്ങളും ഹൃദയം തൊട്ട പാട്ടുകളും ഈ സായനത്തിൽ ഈണങ്ങളുടെ ഒരു മനോഹരമായ ഓർമ്മച്ചെപ്പ് തന്നെ തീർത്തു. മാഞ്ഞു പോകുന്ന ഈ പൊൻവേൽ നാളങ്ങൾക്കൊപ്പം ഇന്നത്തെ നമ്മുടെ കൂട്ടും ഇവിടെ പൂർണ്ണമാവുന്നു. എങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈണങ്ങളുമായി നമുക്ക് രാത്രിയിലേക്ക് വീണ്ടും 7 മണി മുതൽ 8:30 വരെ പോക്കുവേലിലെ നമുക്ക് കേൾക്കാം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളും പുതിയ വർത്തമാനങ്ങളും ഒക്കെയായി നമുക്ക് സന്തോഷം പങ്കിടാം. അപ്പോൾ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും വിഷ്ണുവുമാണ്.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. മൃഗ സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ സെപ്റ്റംബർ 15 പകൽ 11 മണിക്ക് ഫാം പരിസരത്ത് വെച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേല സമയത്തിന് മുൻപായി പശുവിന് 10,000 രൂപ നിരത ദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471273292 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 18-19 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0479723473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487243139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. തകഴി, അമ്പലപ്പുഴ നോർത്ത്, നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633815621, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 85478653338, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9474773783 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ തന്നെ അറിയിക്കേണ്ടതുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: പരിസ്ഥിതി വിശേഷങ്ങൾ.
3: ആധുനിക കാലഘട്ടത്തിലെ ആഘോഷങ്ങൾ പലപ്പോഴും പണക്കൊഴുപ്പിന്റെയും ആഡംബരങ്ങളുടെയും പ്രദർശനവേദിയായി മാറാറുണ്ട്. എന്നാൽ ഇത്തരം രീതികളിൽ നിന്ന് മാറി നടന്ന് പ്രകൃതിയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപിച്ച ഒരു നവദമ്പതികളുടെ വേറിട്ട ചിന്ത ഇന്ന് വലിയ ചർച്ചയാകുകയാണ്. വിവാഹ സൽക്കാരത്തിനെത്തിയ അതിഥികൾക്ക് ചോക്ലേറ്റുകളോ മറ്റുപഹാരങ്ങളോ നൽകുന്നതിന് പകരം വൃക്ഷത്തൈകൾ സമ്മാനമായി നൽകിയ ആ തീരുമാനം കേവലമൊരു കൗതുകമല്ല, മറിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയുള്ള വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കുന്ന സുന്ദരമായ നിമിഷമാണ്. ആ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തുന്നവർക്ക് മധുര പലഹാരങ്ങൾ നൽകുന്നത് കാലങ്ങളായുള്ള രീതിയാണ്. എന്നാൽ മധുരം നൽകുന്ന താൽക്കാലിക സന്തോഷത്തെക്കാൾ ഒരായുസ് മുഴുവൻ തണലും പ്രാണവായും നൽകുന്ന ഒരു വൃക്ഷത്തൈ കൈമാറുന്നതിലൂടെ ആ വിവാഹത്തിന്റെ ഓർമ്മകൾ എന്നും പച്ചപ്പോടെ നിലനിൽക്കും. അതിഥികളുടെ വീട്ടുപറമ്പുകളിൽ ആ തൈകൾ വളർന്നു വലുതാകുമ്പോൾ അത് ആ ദമ്പതികളുടെ സ്നേഹത്തിന്റെ പ്രതീകമായി മാറും. വസ്ത്രങ്ങൾക്കും സ്വർണത്തിനും ഭക്ഷണത്തിനും ലക്ഷങ്ങൾ ചിലവാക്കുന്നവർക്കിടയിൽ ഏതാനും രൂപ മാത്രം വിലയുള്ള എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള പ്രകൃതി വിഭവങ്ങൾ നൽകുന്ന ഈ മനസ്സ് നാം കാണാതെ പോകരുത്. ഈ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്ന പരിസ്ഥിതി സന്ദേശം അതീവ ഗൗരവമുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും നമ്മുടെ നാടിനെ ചുട്ടുപൊള്ളിക്കുമ്പോൾ ഓരോ വിവാഹവും നൂറുകണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള അവസരമായി മാറുകയാണെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാകും. 500 ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിവാഹത്തിൽ അത്രയും തൈകൾ വിതരണം ചെയ്യപ്പെട്ടാൽ ഒരു ചെറിയ വനം തന്നെ ആ പ്രദേശത്ത് രൂപപ്പെടാൻ അത് കാരണമാകും. പ്ലാസ്റ്റിക് കവറുകളിലും തിളങ്ങുന്ന പേപ്പറുകളിലും പൊതിഞ്ഞ ചോക്ലേറ്റുകൾ ആത്യന്തികമായി പരിസ്ഥിതിക്ക് മാലിന്യമാണ് നൽകുന്നത്. എന്നാൽ ഒരു തൈ നൽകുന്നതിലൂടെ ആ മാലിന്യ പ്രശ്നത്തിന് നാം വിട നൽകുകയാണ്. നവതലമുറയിലെ വധൂവരന്മാർക്ക് ഇത്തരം മാതൃകകൾ വലിയ പ്രചോദനമാണ് നൽകുന്നത്. ആഘോഷങ്ങൾ എന്നാൽ അനാവശ്യമായ ധൂർത്തല്ലെന്നും അവ അർത്ഥവത്തായ സാമൂഹിക പ്രവർത്തനങ്ങളാക്കി മാറ്റാമെന്നും അവർ തെളിയിക്കുന്നു. ഒരു മരത്തൈ നട്ടുപിടിപ്പിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നത് സ്നേഹത്തിന്റെയും കരുതലുകളുടെയും പാഠമാണ്. വിവാഹത്തിന് സമ്മാനമായി ലഭിക്കുന്ന ആ തൈ ഓരോ അതിഥിയും തങ്ങളുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ ഒരു വലിയ പരിസ്ഥിതി ദൌത്യത്തിന്റെ ഭാഗമാവുകയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ അഥവാ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് വിവാഹങ്ങൾ നടത്തണം എന്ന സർക്കാർ ആഹ്വാനത്തിന് ഇതിലും വലിയൊരു പിന്തുണ നൽകാനില്ല. ചോക്ലേറ്റിന് പകരം വൃക്ഷത്തൈകൾ നൽകിയ ആ ദമ്പതികൾ വരും തലമുറയ്ക്കായി കരുതി വയ്ക്കുന്നത് ശുദ്ധവായുവും തണലുമാണ്. ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടാണ് എന്ന ഉറച്ച സന്ദേശമാണത്. ഇത്തരം ഹരിത വിവാഹങ്ങൾ നാടിനാണ് എന്ന ഉറച്ച സന്ദേശമാണത്. ഇത്തരം ഹരിത വിവാഹങ്ങൾ നാടിന്റെ സംസ്കാരമായി മാറേണ്ടതുണ്ട്. ഓരോ ആഘോഷവും ഭൂമിയുടെ മുറിവുകൾ ഉണക്കാനുള്ള അവസരമാക്കാൻ നമുക്ക് കഴിയണം. പണക്കൊഴുപ്പിനേക്കാൾ പ്രകൃതിയുടെ സമ്പത്തിന് വില നൽകുന്ന ഈ പുതിയ കാലത്തിന്റെ വധൂവരന്മാരെ നമുക്ക് ഹൃദയപൂർവ്വം അഭിനന്ദിക്കാം. ഈ പച്ചപ്പ് ഓരോ വീടുകളിലേക്കും പടരട്ടെ. നമ്മുടെ ഭൂമി കൂടുതൽ സുന്ദരമാകട്ടെ. വരും കാലത്തെ ഓരോ മംഗളകർമ്മങ്ങളും ഇത്തരത്തിൽ ഹരിതാഭമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
2: പരിസ്ഥിതി വിശേഷങ്ങൾ.

കരുണാസൈ റേഡിയോയിൽ ഇനി കരുണാസൈ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ സെപ്റ്റംബർ 13 ഞായറാഴ്ച വൈകുന്നേരം കവി സമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, TJOS, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 695543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ കരുണാസായി @gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസികാരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട് 695543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 906-1155-919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദി ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള
ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 dpi ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി .tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: പടച്ചോനെ ഇങ്ങള് കാത്തോളി ഈ ചിത്രത്തിലെ പാട്ടാണ് ഇന്ന് ശ്രുതി സ്മൃതികളിൽ ആദ്യം. ഷാൻ റഹ്മാന്റെ സംഗീതമാണ്, ഗാനരചന നിധീഷ് നഥേരി, ആലപിച്ചത് സൻ.

ചിത്രം കൊട്ടാരം വിൽക്കാനുണ്ട്. സംഗീത സംവിധാനം ജി ദേവരാജൻ, ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, ആലാപനം കെ ജെ യേശുദാസ്.

അച്ചാണി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. സംഗീത സംവിധാനം ജി ദേവരാജൻ, ഗാനരചന പി ഭാസ്കരൻ, ആലപിച്ചത് പി മാധുരിയും പി ജയചന്ദ്രനും.

പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമത മഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമളവി

ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: തലയിവിടെ ഇരിക്കുമ്പോ വാലിൽ തനങ്ങല്ലടാ.
1: മടികൂടെ തടി കിട്ടാൻ ഒരു മിനിറ്റ് നടക്കല്ലടാ.
2: ഒരു കൈ ഒരുതാം കരവീർ അറിയാം, തുണയോട് ഇതിലെ എതിരെ ഇടയാം, തടിയാ മടയാ വാടാ കുഴിമടിയാ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഇരുളറിവും പൊരുളറിവും. ഇരുൾ അപൂർണതയാണ്, വെളിച്ചമറിവും. വെളിച്ചത്തിലേക്ക് നീങ്ങുക, ഇരുളറിവ് കടന്ന് പൊരുളറിവിന്റെ പ്രഭാമണ്ഡലത്തിൽ വിരാജിക്കുക. തമസോമ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥനയും ഇതുതന്നെ. മനസ്സിൽ നന്നായി അപഗ്രഥിച്ച് യഥാർത്ഥമായ ഉന്മ എന്തെന്ന് സുവ്യക്തമാം വിധം ഒരുവൻ കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ അവന് മറുപിറവിയില്ല. എല്ലാ ജന്മവും ഉണ്ടാകുന്നത് ജ്ഞാനദർശനത്തിന് വേണ്ടിയാകുന്നു. അത് പൂർണ്ണമാകാത്ത പക്ഷം വീണ്ടും ജനനമെടുക്കേണ്ടി വരുന്നു. ഏതു ജന്മത്തിലാണോ സമ്പൂർണമായ ജ്ഞാനദർശനം സാധ്യമാകുന്നത്, അവിടെ ജന്മവും പൂർത്തിയാകുന്നു. ഉന്മയായ തത്വദർശനം ആരൊരാൾക്ക് സാധ്യമാകുന്നുവോ അവൻ പുനർജന്മമെന്നല്ല ഏതൊരു മഹാദുഃഖത്തിൽ നിന്നും പരിപൂർണമായി മുക്തനാകുന്നു. കാമം, ക്രോധം, അജ്ഞാനം എന്നിവയാണല്ലോ ദുഃഖകാരണങ്ങൾ. ജ്ഞാനമാർഗത്തിൽ ചിരിക്കുന്നവരുടെ കാര്യത്തിൽ ഇവയുടെ നാമം പോലും സ്മരിക്കപ്പെടുന്നില്ല. ശുദ്ധരിൽ ശുദ്ധരത്രേ ആ മഹാത്മാക്കൾ. സാധാരണക്കാരിൽ ധനത്തിനുള്ള ആർത്തി എത്ര തീവ്രമാണോ അതിനേക്കാൾ തീവ്രമായി വളരേണ്ടതാണ് വിജ്ഞന്മാരിൽ ജ്ഞാനത്തിനുള്ള ആർത്തി. എത്ര കണ്ട് ചെലവ് ചെയ്താലും തീരാത്ത ധനമാണ് ജ്ഞാനം. ജ്ഞാനികൾ മാത്രമാണ് സ്വതന്ത്ര. ജീവിതം വളരെ പെട്ടെന്ന് അവസാനിക്കും. അതിനു മുമ്പ് ദുർബലമായ ശാഖയിലിരിക്കുന്ന പക്ഷിയെ നോക്കുക. പരിസരഭീതിയില്ലാതെ അത് മധുരമായി പാടിക്കൊണ്ടിരിക്കുന്നു. അതിനറിയാം അതിന് രണ്ട് ചിറകുകളുള്ള കാര്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 12 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1953 സെപ്റ്റംബർ 12. 1953 മാർച്ച് 5 സ്റ്റാലിൻ അന്തരിച്ചു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരു യുഗം അവസാനിച്ചു. 3 പതിറ്റാണ്ടോളം കാലം സ്റ്റാലിൻ്റെ ഭീകര സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ വീർപ്പ് പൊട്ടി നിന്നിരുന്ന സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ അധികാര വടംവലികൾ ആരംഭിച്ചു. പാർട്ടി പ്രസിഡിയത്തിലും സെൻട്രൽ കമ്മിറ്റിയിലും അത്യുന്നത നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും അധികാര കസേരകൾക്ക് വേണ്ടി നടത്തിയ ചടുല നീക്കങ്ങളിൽ അന്തിമ വിജയം നേടിയത് നികിത ക്രുഷ്ചേവ് ആയിരുന്നു. പാർട്ടിയുടെ 1st സെക്രട്ടറി പദവിയിലേക്ക് അദ്ദേഹം ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസമാണ് 1953 സെപ്റ്റംബർ 12. 1990 സെപ്റ്റംബർ 12. 1945 മുതൽ 4.5 ദശകം നീണ്ട വിഭജന ചരിത്രത്തിനു ശേഷം കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും ഏകീകരിക്കപ്പെട്ട

0: 1990 സെപ്റ്റംബർ 12 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ദിനങ്ങളിൽ ഒന്നാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളും തകർന്നടിഞ്ഞ സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാലമത്രയും നിലനിന്നു പോന്ന ശീതയുദ്ധം ജർമ്മനിയുടെ ഏകീകരണത്തോടെ യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു പഴംകഥയായി മാറി.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം

0: ിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകര പ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18th ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത് ഹൈ റിജിലിയൻസ്, ഇന്നോവേഷൻ, കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയെ രഹി. ഇൻ പ്രാഥമികതകളുടെ സാഥ് ഹമനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജനസെ ജോഡ്നെ കാ വിശേഷ ബൽ ദിയ ഹൈ.
0: ബ്രിക്സ് കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ഇന മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മണി മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാ മ്യൂസിയമായ കലാങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനം ആരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൌകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽ തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ചാർവാകനെ കുറിച്ച് കേൾക്കാം. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം പലപ്പോഴും ആത്മീയതയിലും പരലോക വിശ്വാസങ്ങളിലും ഊന്നിയുള്ള ചർച്ചകളിലാണ് എത്തിച്ചേരാറുള്ളത്. എന്നാൽ യുക്തിക്കും തെളിവുകൾക്കും പ്രാധാന്യം നൽകിയ, ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസങ്ങളെ വെല്ലുവിളിച്ച ഒരു മഹത്തായ ദർശനം നമ്മുടെ മണ്ണിൽ നിലനിന്നിരുന്നു. അതാണ് ചാർവാക ദർശനം അഥവാ ലോകായതം. ക്രിസ്തുവിന് മുൻപ് 2441 ഇന്ദുകാന്തന്റെയും സഗ്മിനിയുടെയും മകനായി ജനിച്ച ചാർവാകൻ ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. എന്നാൽ അറിവ് വർദ്ധിച്ചപ്പോൾ യുക്തിക്ക് നിരക്കാത്ത ആചാരങ്ങളെയും ചൂഷണങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു. യുക്തിക്ക് നിരക്കാത്ത ഒന്നിനെയും അനുസരിക്കേണ്ടതില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന പ്രമാണം. ഭാരതീയ ചരിത്രത്തിൽ ബ്രാഹ്മണ മതത്തിന്റെ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ആദ്യത്തെ രക്തസാക്ഷിയായ സ്വതന്ത്ര ചിന്തകനായിരുന്നു ചാർവാകൻ. ചാർവാക ദർശനം കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് അറിവിലും അധ്വാനത്തിലും വിശ്വസിക്കുന്ന ഭൗതികവാദമാണ്. മൂന്ന് വേദങ്ങളുടെ കർത്താക്കൾ വഞ്ചകരും കോമാളികളുമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അശ്വമേധയജ്ഞങ്ങളിലെ അശ്ലീലതകളെയും മൃഗബലികളെയും അദ്ദേഹം ശക്തമായി എതിർത്തു. ബലി നൽകുന്ന മൃഗം സ്വർഗത്തിൽ പോകുമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം പിതാവിനെ ബലി നൽകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം അന്നത്തെ പുരോഹിതവർഗത്തെ പിടിച്ചുലച്ചു. സ്വർഗമോ മോക്ഷമോ പരലോകമോ ഇല്ലെന്ന് ചാർവാകൻ സമർത്ഥിച്ചു. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധമുട്ടുകൾ നിഷ്ഫലമാണ്. ഒരിക്കൽ ചാമ്പലായ ശരീരം മടങ്ങിവരില്ലെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം മനുഷ്യൻ സന്തോഷത്തോടെ കഴിയണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ചൂഷണ തന്ത്രങ്ങളാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അത്ഭുതങ്ങളിലല്ല, മറിച്ച് മനുഷ്യന്റെ അറിവിലാണ് ലോകത്തിന്റെ പുരോഗതി കുടികൊള്ളുന്നത്. ആസ്തിക നാസ്തിക ദർശനങ്ങളെ ഒരുപോലെ ആദരിച്ചിരുന്ന പാരമ്പര്യമാണ് ഭാരതത്തിന്റേത് എന്ന് ഇന്നത്തെ വാദങ്ങൾ ചരിത്രപരമായി ശരിയല്ല. ചാർവാകന്റെ ആശയങ്ങളിൽ ജനങ്ങൾ ആകൃഷ്ടരാവുകയും ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ജീവനോടെ ചുട്ടരിക്കുകയായിരുന്നു അന്നത്തെ അധികാരികൾ ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ആ വിപ്ലവകരമായ ആശയങ്ങളും നശിപ്പിക്കപ്പെട്ടു. ദേവിപ്രസാദ ചതുപാധിയുടെ ലോകായതം പോലുള്ള സ്വതന്ത്ര പഠനങ്ങളാണ് ചാർവാക ദർശനങ്ങളെക്കുറിച്ച് പിന്നീട് വെളിച്ചം വീശിയത്. കുട്ടികൾക്ക് നാം നൽകേണ്ടത് അന്ധമായ ഭയമല്ല, മറിച്ച് എല്ലാം ചോദ്യം ചെയ്യാനുള്ള ശാസ്ത്രബോധമാണ്. ദൈവമില്ലാത്തൊരു ലോകത്ത് എങ്ങനെ ധാർമ്മികമായി ജീവിക്കാമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ സ്നേഹിക്കുകയും യുക്തിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്ന ചാർവാക ദർശനം തന്നെയാണ് ഇന്നും പ്രസക്തം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ ആ അത്ഭുതങ്ങൾക്ക് പിന്നിലെ സത്യം കണ്ടെത്താൻ നമുക്ക് വേണ്ടത് അന്ധമായ ഭയമല്ല, മറിച്ച് എല്ലാം ചോദ്യം ചെയ്യാനുള്ള ശാസ്ത്രബോധമാണ്. ഭാരതീയ ചിന്തകനായ ചാർവാകൻ നമ്മെ പഠിപ്പിച്ചത് മറ്റാരുമല്ല, സ്വന്തം യുക്തിയാണ് നമ്മുടെ വഴികാട്ടിയാകേണ്ടത് എന്നാണ്. മുതിർന്നവർ പറയുന്നതായാലും പുസ്തകങ്ങളിൽ വായിക്കുന്നതായാലും അത് ശരിയാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അന്ധവിശ്വാസങ്ങൾ വെറുമൊരു വിശ്വാസമല്ല, അവ നമ്മുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന ചൂഷണ തന്ത്രങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. അത്ഭുതങ്ങളിലല്ല, മറിച്ച് നമ്മുടെ അറിവിലും അധ്വാനത്തിലുമാണ് ലോകത്തിന്റെ പുരോഗതി കുടികൊള്ളുന്നത്. ദൈവമില്ലാത്തൊരു ലോകത്ത് എങ്ങനെ ജീവിക്കാമെന്ന് ചോദിച്ചാൽ ഈ ലോകത്തെയും സഹജീവികളെയും സ്നേഹിക്കുക എന്ന ചാർവാക ദർശനം പിന്തുടരുക. BC 2441 ജനിച്ച ചാർവാകൻ വേദങ്ങളിലും ഉപനിഷത്തുകളിലും അഗാധ പാണ്ഡിത്യം നേടിയിട്ടും തന്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളെ അദ്ദേഹം ധീരമായി എതിർത്തു. യാഗങ്ങളിലെ മൃഗബലിയെയും അന്ധമായ ആചാരങ്ങളെയും ചോദ്യം ചെയ്ത അദ്ദേഹത്തെ അന്നത്തെ അധികാരികൾ ദ്രോഹിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും നമുക്ക് വെളിച്ചം നൽകുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള ചടങ്ങുകൾ നിഷ്ഫലമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയുകയെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞൊരാൾ ചാർവാകൻ. ഇന്നലെ എന്തെന്നറിഞ്ഞാലേ നാളെയും നമുക്ക് ശരിയായി തിരിച്ചറിയാനാവൂ. അതുകൊണ്ട് എന്തിനേയും ശാസ്ത്രീയമായി നോക്കിക്കാണാൻ ശീലിക്കുക.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. പകൽ മുഴുവൻ ഓടിത്തളർന്ന തിരക്കുകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന് ഇത്തിരി നേരം മാറി നിൽക്കാൻ, മനസ്സിൽ ആരോടും പറയാതെ സൂക്ഷിച്ച കൊച്ചുകൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ ഒരിടം, അതാണ് നമ്മുടെ ഈ ഒരു പോക്കുവയിൽ കൂട്ടായ്മ. മേഘങ്ങൾ ആകാശ ചെരുവിൽ ഓർമ്മകളുടെ ചിത്രം വരയ്ക്കുന്ന ഈ സമയത്ത് തനിച്ചല്ലെന്ന ബോധ്യത്തോടെ നമുക്കിവിടെ ഒത്തുകൂടാം. ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ ഈണം, ചിലപ്പോൾ തമാശ നിറഞ്ഞൊരു അനുഭവം, ഓർമ്മ, അല്ലെങ്കിൽ ആരും കേൾക്കാതെ പോയ ഒരു കുഞ്ഞാഗ്രഹം, എന്തും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ പങ്കുവയ്ക്കാം. പോക്കുവെയിലിൻ്റെ ഈ ഒരു തണുപ്പിൽ നിങ്ങളുടെ വാക്കുകൾക്കായി, നിങ്ങളുടെ വർത്തമാനങ്ങൾക്കായി, നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ഗുഡ് ആഫ്റ്റർനൂൺ, അനശ്വര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞോളൂ.
2: പിന്നെ അമ്പലത്തിൻകാല ഹരിഹരൻ സാറിനും ശാന്തകുമാരിയും കവിയത്രി ശാന്തകുമാരി അമ്മയ്ക്കും വെള്ളനാട് കൊച്ചു കൃഷ്ണൻകുട്ടി സാറിനും കെഎൻഡി കൊച്ചുനാരായണുള്ള സാർ, നല്ല നമസ്കാരം.
1: അവരുടെയൊക്കെ പ്രോഗ്രാം കേട്ടിരുന്നോ?
2: കേട്ടിരുന്നു, എല്ലാം കേട്ടോണ്ടാണ് വിളിച്ചു പറഞ്ഞത്. ഇവിടെ വേറെ ഒരു ജോലി കുറവാണെങ്കിലും കറക്റ്റാ കേക്കും.
1: കടയിലെ ആൾക്കാർ കുറവാണെങ്കിൽ നമ്മൾ റേഡിയോ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്.
2: കൃത്യമായിട്ട് കേൾക്കും,
1: അതാണ് ഈ അപ്ഡേറ്റ്സ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ തിരിച്ച് പറയാൻ പറ്റുന്ന അതുകൊണ്ടാ. അങ്ങനല്ല, ശാന്തകുമാരിയുടെ ലൈവ് ഒക്കെ കേട്ടില്ലേ?
2: കേട്ടു, നന്നായിരുന്നു.
1: അന്ന് വിളിച്ചിരുന്നോ?
2: അന്ന് വിളിച്ചില്ല,
1: അന്ന് കേട്ടിട്ട് ഇന്ന് എന്റെ വിശേഷങ്ങൾ പറയാലോ എന്ന് വിചാരിച്ചു. അപ്പൊ കടയിൽ തിരക്കൊക്കെയോ?
2: തിരക്കായില്ല, ആളുകൾ വരാൻ തുടങ്ങിയുള്ളൂ. മൂന്നര കഴിയുമ്പോഴേ വന്നെത്തുള്ളൂ.
1: ചായ സമയം ആവണതല്ലേ ഉള്ളൂ.
2: അതെ,
1: ചോറൊക്കെ കഴിച്ച അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ചിലർക്ക് ചോറ് കഴിച്ചാ ഉടനെ ഒരു ചായ കുടിക്കാൻ തോന്നും, അങ്ങനെ ആൾക്കാരുണ്ട്. പിന്നെ കൂടുതൽ കൂടുതൽ ചായ കുടി, ഒരു ദിവസം കണക്കെടുത്താൽ 10-15 ചായ കുടിക്കുന്നവരുണ്ട്. ചിലരിങ്ങനെ ലിമിറ്റ് ചെയ്യും, ആഗ്രഹം ഉണ്ടെങ്കിൽ 1-2 ചായയിൽ ഒതുക്കും. പിന്നെ ചായക്ക് പല രൂപങ്ങളാണല്ലോ. ചിലർക്ക് ലൈറ്റ് മതി, ചിലർക്ക് അത് സ്ട്രോങ് വേണം, ചിലർക്ക് മീഡിയം വേണം, അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ?
2: അതെ അതെ, പല ഐറ്റത്തിൽ വൈകും. വെള്ളച്ചായ, ലൈറ്റ് ചായ, വിത്തൗട്ട് ചായ, സ്ട്രോങ് ചായ, മീഡിയം ചായ.
1: അതാണ് നമ്മുടെ നാട്ടിൽ ഈ വെള്ളച്ചായ നമ്മുടെ നാട്ടിലാണ്, മറ്റുള്ളത് പാലും വെള്ളം എന്നാ പറയണേ.
2: അതെ, പാലും
1: വെള്ളം. നമ്മള് പണ്ട് ചെറുതിലേക്ക് കടയിൽ പോകുമ്പോ അച്ഛൻ നമുക്ക് വെള്ളച്ചായ ആയിരിക്കും വാങ്ങിച്ചു തരണേ. കൊച്ചു പിള്ളേരല്ലേ, കരള് പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങി തരുന്നതാണ്. അതാണ് വെള്ളച്ചായ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഓർമ്മ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
2: ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് മണിച്ചിത്രത്താഴിലെ ഒരു മുറയിൽ വന്ന് പാർത്തായ.
1: ഒരു മുറൈ വന്ന് പാർത്തായ, തോം തോം തോം.
2: അതെ,
1: ശരി. ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴ്,
2: മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ട്.
1: എത്ര പ്രാവശ്യം കണ്ടു?
2: ഒരു പ്രാവശ്യം കണ്ടുള്ളൂ എങ്കിലും കാണണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹം തോന്നുന്നു. അത്
1: എന്നിട്ട് പിന്നെ കണ്ടതുമില്ല,
2: പിന്നെ കണ്ടതുമില്ല, വർഷങ്ങളോളമായി.
1: ശരി, ഇനി ടിവിയിലൊക്കെ വരുമ്പോ ഇരുന്ന് കാണണം. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കുറഞ്ഞത് 5 പ്രാവശ്യമെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഈ സിനിമ മണിച്ചിത്രത്താഴ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പോ ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ?
2: ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാ?
2: കുമരകം ശിവ, കണ്ണാമ്പള്ളി രവി, ആനന്ദൻ തില്ലാന,
1: തില്ലാനൂർ
2: വിജയകുമാരി,
1: ഇത്രയും പേർക്കാണ്.
2: എന്നിവർക്കും കേട്ടോണ്ടിരിക്കുന്നവർക്കും കർണാസായിലെ എല്ലാ സ്റ്റാഫുകൾക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
1: അപ്പൊ MG രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് ബിച്ചു തിരുമല എഴുതിയ അതിമനോഹരമായ ഈ പാട്ട് KJ യേശുദാസും KS ചിത്രയോട് ചേർന്ന് ആലപിച്ച ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ,
2: ഓക്കെ, താങ്ക് യു.
1: ശരി, വെൽക്കം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഒരു നല്ല പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു കൂട്ടം ഓർമ്മകളാണ്. പണ്ടെപ്പോഴോ അനുഭവിച്ച പ്രണയം, എവിടെയോ വെച്ച് കേട്ട ഒരു ചിരി, അല്ലെങ്കിൽ വിട്ടുപോയ ചില സൗഹൃദങ്ങൾ. സംഗീതത്തിന് മാത്രമുള്ള പ്രത്യേകതയും അതാണ്, അത് നമ്മെ തിരികെ നടത്തും, നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് നമ്മളെ നടത്തും. പോക്കുവെയിൽ നമുക്ക് ഇഷ്ടമുള്ള ഓർമ്മകൾ പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: നക്ഷത്ര.
1: നക്ഷത്ര, നക്ഷത്ര പറയൂ, ഇന്ന് സ്കൂളിലൊന്നും പോയില്ലല്ലോ. സുഖമാണ് നക്ഷത്രക്ക്? സുഖമാണോ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? എന്താ
2: പോവാ?
1: ഞാൻ, എനിക്കറിയാം ഇന്ന് ശനിയാഴ്ച ആണെന്നൊക്കെ എനിക്കറിയാം. പിന്നെ നക്ഷത്ര പറഞ്ഞ് കേക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ വീട്ടില് എല്ലാരും ഉണ്ടോ ഇപ്പം? അപ്പൂപ്പനും അമ്മൂമ്മയും ചേച്ചിയും മുത്തശ്ശി എല്ലാരും ഉണ്ടല്ലോ. ആ, ഇന്ന് എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ നമ്മളടുത്ത് നക്ഷത്രക്ക്? എന്താണ് പറയാനുള്ളത്?
2: സ്കൂളിൽ പങ്കെടുത്ത്

0: പിന്നെ അവധിക്ക് പാലത്തിലും പോയി കടലിലും പോയി.
1: ഓ അത് ശരി. സ്കൂളിൽ നിന്ന് ടൂറ് പോയി.
0: സ്കൂളിൽ നിന്നല്ല,
1: പിന്നെ
0: സ്പോർട്സിന്.
1: സ്പോർട്സിനാ? സ്പോർട്സിന് പങ്കെടുത്തു. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയാ?
0: ഫസ്റ്റ് കിട്ടി.
1: ഏത്? ഓട്ടമായിരുന്നോ ചാട്ടമായിരുന്നോ എന്തായിരുന്നു?
0: ഓട്ടവും ചാട്ടം.
1: ഓട്ടവും ചാട്ടം. എനിക്ക് വയ്യ, ഭാവിയിലെ വല്ല പി ടി ഉഷയൊക്കെ ആവുമോ? എന്തോ
0: ഇല്ല.
1: ആവോ?
0: ഇല്ല.
1: അല്ല ആവണം. ആയി ഒളിമ്പിക്സിലൊക്കെ ആയി ഒളിമ്പിക്സിലെ പോയി മെഡലൊക്കെ വാങ്ങിക്കണം. ആ എന്നിട്ട് ഞാൻ പത്രത്തിൽ ഇങ്ങനെ അമ്മുമ്മയായിട്ടിരുന്ന് പത്രത്തിൽ അത് ഞാൻ വായിക്കും. അപ്പൊ എന്റെ നക്ഷത്ര കുട്ടിയാണ് ഞാൻ ഇങ്ങനെ മനസ്സിലായിരിക്കും. എന്റെ അടുത്തൊന്ന് കുഞ്ഞായിട്ട് സംസാരിച്ച നക്ഷത്രമാണല്ലോ ഇത് എന്ന് ഞാൻ അന്ന് ഓർക്കും. അപ്പൊ എനിക്കൊരു സന്തോഷം വരൂലേ. സ്പോർട്സ് ഇഷ്ടമാണോ? സ്പോർട്സിൽ ഏത് ഐറ്റമാണ് ഇഷ്ടം? ഓട്ടം. അപ്പം എല്ലാ ദിവസവും രാവിലെ കുറച്ച് സമയം ഓടണം. ഓടി ഓടി ഓടി ഓടി മെഡലൊക്കെ വാങ്ങിക്കണം. മെഡൽ മാത്രമല്ല, സ്പോർട്സിലൊക്കെ പങ്കെടുത്താൽ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടും. അപ്പൊ പിന്നെ കടലൊക്കെ കാണാൻ പോയെന്ന് പറഞ്ഞു. ഓണപരിപാടിയൊക്കെ സ്കൂളിലുണ്ടായിരുന്നോ?
0: ആ
1: എന്തിൽ പങ്കെടുത്തു നക്ഷത്ര? എല്ലാ പ്രോഗ്രാമിനും, പാട്ട്, ഡാൻസ് അല്ലേ, അത്തപ്പൂക്കളം, പായസമൊക്കെ കുടിച്ചാ? ഏത് പായസം കുടിച്ചേ? പാൽപായസമാണോ ഇഷ്ടം? അതാ അടപ്പായസമാണോ? ബോളി ഇഷ്ടമുണ്ടോ? ബോളിയും കൂടെ. ബോളിയില് പാൽപായസം ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കുഴച്ച് തിന്ന്. ശരി, ഓണക്കോടിയൊക്കെ വാങ്ങിച്ച് തന്നാ വീട്ടിൽ
0: നിന്ന്?
1: ഏത് കളർ ഉടുപ്പാണ് ഇപ്രാവശ്യം വാങ്ങിച്ചേ? പിങ്ക് കളർ. സ്കിൻ കളർ. എനിക്ക് വയ്യ, അങ്ങനെയൊക്കെ കളർ ഉണ്ടല്ലേ, എനിക്കതൊന്നും അറിയാനും വയ്യ. സ്കിൻ കളർ. മൂന്ന് ജോഡിയാ? പാവ, എനിക്ക് ഒരു ജോഡി പോലും കിട്ടിയില്ല. അത് ശരി. മാമച്ചി, അമ്മ, സോന ആന്റി, നമുക്ക് ആരും ഒന്നും വാങ്ങിച്ചു തന്നൂല്ല. എനിക്കൊരു ചെറിയ അസൂയ ഉണ്ട് കേട്ടാ. അസൂയപ്പെടട്ടാ. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം? കരളേ കരളിന്റെ കരളേ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പാട്ട് പാടിത്തരും?

0: വരും.
1: കഴിഞ്ഞ ഓക്കെ, അടിപൊളി. പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ ഇപ്പം? ഇല്ല. അപ്പൊ ഈ കരളെ കരളിന്റെ കരളെ എന്നുള്ള പാട്ട് നമുക്ക് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം? ആർക്ക്? അപ്പാപ്പനും
0: അമ്മാമ്മയ്ക്കും
1: എല്ലാവർക്കും. അപ്പൊ ജയരാജ് അപ്പൂപ്പനോ? അപ്പൂപ്പനും
0: അമ്മാമ്മയ്ക്കും ജയരാജയ്ക്കും അമ്മയ്ക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ എന്തായാലും ഭയങ്കര അച്ഛാച്ഛനും അച്ഛാമ്മയ്ക്കും അവർക്ക് വിഷമം ഉണ്ടാവണ്ട അല്ലേ? അതെ തന്നെ. നമ്മൾ ആരെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല, എല്ലാരും നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഒരു ചക്കര ഉമ്മ നക്ഷത്ര കുട്ടിക്ക്. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാമോ?
0: ഓക്കെ,
1: ബൈ
0: ബൈ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനവും കഴിഞ്ഞ് നമ്മൾ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സമയമാണിത്. വഴിയിലെ തിരക്കുകളിലും ജോലികളുടെ ആകുലതകളിലും പെട്ട് ഉഴലുമ്പോഴും മനസ്സിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കാത്തു സൂക്ഷിക്കാൻ മറക്കരുത്. ഈ സായാഹ്ന വേലിനൊരു പ്രത്യേക ചന്തമുണ്ട്, എല്ലാ സങ്കടങ്ങളെയും മെല്ലെ തഴുകി മായ്ക്കുന്ന ഒരു ചന്തം. നിങ്ങൾ പോകുന്ന വഴികളിൽ സന്തോഷം തന്നെ നിറഞ്ഞു നിൽക്കട്ടെ. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും പറയാൻ നമുക്ക് നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, സ്ഥലത്തില്ലേ ആള്? ഹലോ, കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വരുന്ന രണ്ട് പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ഉറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സമാധാനത്തിനായും ഭീകരവാദത്തിനെതിരായും ശക്തമായ ആഹ്വാനവുമായാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ലോകത്ത് തുടരുന്ന സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലെ ധ്രുവീകരണത്തിലും സംഘടന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. പരമാവധി സംയമനം പാലിക്കാൻ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണ സുരക്ഷാ നിരീക്ഷണത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ബോധപൂർവമായ ആക്രമണങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ ഗൌരവമായ ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് സമാധാനപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നേരിടാൻ

0: നിരവധി ആഗോള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള ഭരണപരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരണം ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ ആഗോള സാമ്പത്തിക ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അതിവേഗം വളരുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകണമെന്നും നിർദ്ദേശിച്ചു.
1: हमारी एकता और सहमति को वैश्विक मंच पर ठोस परिणामों में बदले. अगले 20 वर्षों के लिए हमें एक नए और एम्बिशियस एजेंडा पर काम करना होगा. इसकी शुरुआत हमें अपने खुद के वर्किंग सिस्टम से करनी होगी.
0: അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കുള്ളിലെ വോട്ടിംഗ് അവകാശം, നേതൃസ്ഥാനങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവ ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണാ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ടുവച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി.
1: कि क्या हम सी फेरर्स इमरजेंसी सपोर्ट नेटवर्क बना सकते हैं. इसके माध्यम से संबंधित देशों की मैरिटाइम अथॉरिटी.
2: ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി 2 പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി പുറത്തിറക്കി. തുടർന്ന് പ്രധാനമന്ത്രിയും ബ്രിക്സ് നേതാക്കളും ഭാരത് മണ്ഡപത്തിന്റെ പുൽത്തകിടിയിൽ തൈച്ചെടികൾ നട്ടു. ഇന്ത്യ ഇന്നോവേറ്റ്സ് പ്രദർശനവും നേതാക്കൾ സന്ദർശിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരുമായാണ് ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഡിപി വേൾഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡ്രൈ ഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും യുഎഇ വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയുടെയും സാന്നിധ്യത്തിൽ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: ഇന്നലെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. യമനിലെ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലുള്ള മോഖാ തുറമുഖവും ബാബൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാന ദ്വീപായ പെരിമും പിടിച്ചെടുത്തതോടെയാണ് താൽക്കാലികമായി പൈപ്പ് ലൈൻ അടച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സൌദിയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നടത്തിയതിൽ സുപ്രധാന പങ്കുവഹിച്ചത് കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ എണ്ണ പൈപ്പ് ലൈനാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. യുഎസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്കെ എലീന റൈബാക്കിനെയും നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും.

0: ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്വാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21-നാണ് സർവീസ്. 2020-ൽ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പങ്കെടുത്തു. രാജ്യത്ത് 23 കേന്ദ്രങ്ങളിലായാണ് പരിപാടി നടന്നത്. പുതുതായി യോഗ്യത നേടിയ ചാർട്ടേഡ് അക്കൌണ്ടന്റുകൾക്ക് കേന്ദ്രമന്ത്രി അംഗത്വ സാക്ഷ്യപത്രം വിതരണം ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി രാജ്യത്തുടനീളം 1.25 ലക്ഷത്തിലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിൽ 10 ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകളുടെയും 12 പൊതുജനാരോഗ്യ ലബോറട്ടറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാനുറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
1: പ്രക്ഷേപണ പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം.
2: ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം, മനസ്സിന്റെ ഭാരം കുറയ്ക്കാം. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ആരും കാണാത്ത ചില സങ്കടങ്ങൾ ഉണ്ടാവും, ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സുഹൃത്തായി കേട്ടിരിക്കാനൊരു മനസ്സുമായി ഞങ്ങളിവിടെ ഉണ്ട്. വാക്കുകൾക്ക് വലിയ ശക്തിയാണുള്ളത്. പങ്കുവയ്ക്കുമ്പോൾ പകുതിയായി കുറയുന്ന ഒരു ഭാരമാണ് പലപ്പോഴും നമ്മുടെ പ്രയാസങ്ങൾക്കുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ്? വയസ്സനായ നടരാജൻ കാച്ചാണിയാണ്. ശരി, ആ വയസ്സനാണ്. വയസ്സനാണെന്ന് പറയരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷെ റേഡിയോയുടെ ശബ്ദം കുറച്ച് കൂടുതലാണല്ലോ. അപ്പൊ എങ്കിൽ കുറച്ച് കുറച്ചോളൂ. ആ അപ്പൊ കുറച്ചിട്ട് ഇനിയിപ്പൊ എന്താ പറയാനുള്ളേ? ഇങ്ങോട്ട് പറയാ. അതാണ് ചേട്ടന്റെ തമാശയായിട്ട് എനിക്കൊന്ന് ചിരിക്കാലോ. ഒപ്പം ശ്രോതാക്കൾക്ക് ഒന്ന് ചിരിക്കാം. ആ സിനിമ പാട്ട് പാടണ്ട, ഇഷ്ടമുള്ളത് പാടിയാതെ. അപ്പൊ തമാശയുടെ
3: കെട്ടഴിച്ചോളൂ,
2: തുടങ്ങിക്കോളൂ. പിന്നെന്താ?
3: സാധു യുവാവിനെ കുറ്റം പറയല്ലേ, സാധാരണയാളിതു പ്രേമജാലം. സാധു യുവാവിനെ കുറ്റം പറയല്ലേ, സാധാരണയാളിതു പ്രേമജാലം. പൊന്നിൽ വരതകം വൈഡൂര്യമെന്നത് സർവതാ കാണുന്ന പാചുഴഞ്ഞ് നാലു മാസകാലമായിയോ അവർ ഗർഭം ധരിച്ചിട്ട് നരിമണി മാർവതിക്കുന്നേ. നാലു മാസക്കാലമായിയോ അവർ ഗർഭം ധരിച്ചിട്ട് നരിമണി മാർവതിക്കുന്നേ. നാലണയ്ക്കൊരു പിഞ്ചു കുഞ്ഞിന് നാണി വിറ്റതാ നിന്നല്ലെ. നാലണയ്ക്ക് ഇനി നമ്മളെ കുഞ്ഞിനെ ആരും വാങ്ങും ചന്തയിൽ. ഓക്കെ
2: ഓക്കെ, അങ്ങനെ ആര് വാങ്ങുമെന്ന് ചന്തയിൽ അല്ലേ?
3: അത് കഴിഞ്ഞിട്ട് ആദിവാസികളെല്ലാം പണ്ട് കല്യാണത്തിൽ വിളിക്കും, കല്യാണം.
2: ആ
3: അതെങ്ങനെയാ വിളിക്കുന്നത്?
2: ഇല്ല, അറിഞ്ഞൂടാ, പറഞ്ഞോളൂ.
3: ശരി, അച്ചമ്പിയും അച്ചമ്പി മച്ചമ്പിരി മച്ചമ്പിര മച്ചമ്പിയും അവന്റെ മച്ചമ്പിയും അക്കച്ചി അക്കച്ചി അക്കച്ചി അവളെ അക്കച്ചിയും കല്യാണത്തിന് വന്നില്ലെങ്കിൽ കുശുവാണ് എന്ന് പറഞ്ഞ വൈരാഗ്യം എന്നാണ് പറയണ. ഇപ്പഴല്ല, പഴയ കാലത്താണ്.
2: ഇപ്പൊ പിന്നെ അങ്ങനെ വൈരാഗ്യം
3: മറക്കരുത്. വരമ്പം 101 കീച്ചലയും കൊണ്ട്
2: കീറ്റലയും കൊണ്ട് വരണം. എന്തിനാണ്? ചോറ് തന്നെയാണ്. കല്യാണത്തിന് എല്ലാം കൊണ്ട് പോണോ? ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഇപ്പൊ പിന്നെ നമ്മളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല.
3: തൂക്കിയടിക്കുന്ന ദോശക്കല്ല് അത് തേങ്ങലെയാണ്. തേങ്ങലേ ചെണ്ടയടിക്കുന്ന ചെണ്ട അതിന്റെ കമ്പും.
2: ഓക്കെ ഓക്കെ ഓക്കെ. ആ
3: പിന്നെ ഇതെന്നെ കൂടെ കൊണ്ടുവരണം. പിന്നെ ഇത്രയും ജനങ്ങൾ കിടക്കല്ലേ വെച്ചാ മതി. കല്യാണം തന്നെ പൊടി പൊടിക്കൂല്ലേ? ഇങ്ങനെയൊക്കെയാണ്
2: പണ്ട് കല്യാണം വിളിച്ചിരുന്നത്.
3: കാർഗേരിയില് പറഞ്ഞതാണ്.
2: ആ ശരി ശരി ശരി. ഇപ്പൊ കല്യാണം വിളിയുടെ രീതിയൊക്കെ മാറിയില്ലേ? ഓ, വാട്സപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കും. വരാൻ പറ്റുമെങ്കിൽ വരണം. കാലം മാറി, കഥ മാറി. നടരാജുള്ള ചേട്ടാ
3: പിന്നെ കുറച്ച് തമ്പൂരാട്ടിമാരും വന്നിട്ടുണ്ട്.
2: അതാണ് നമുക്കൊരു സന്തോഷം അല്ലേ. ശരി, ഇന്ന് ഏത് പാട്ട് കേക്കണം?
3: ഞാൻ ചോദിച്ച പാട്ട് പച്ചൽ മരം ഉണ്ട്,
2: പട്ടിനെ നീ ചൊല്ലി ചൊല്ലി ആരീരാരോ. നല്ല പഴയ ഒരു തമിഴ് സിനിമയാണ്.
3: ഓ, പഴയ പാട്ട്, നല്ല പാട്ടാണ് കേട്ടാൽ.
2: ആ, അതാണ് എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്ന പാട്ടാണ്.
3: പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട്.
2: ആർക്കാണ്?
3: കാറ്റാണി നടനും.
2: ആ, അതാര്
3: ചോദിക്കുന്ന ആത്മാവിനും.
2: അതാര് കാറ്റാണി നടരാജനും, പിന്നെ ഇത് ചോദിച്ച ആളിനും.
3: ചോദിച്ച ആത്മാവിന്,
2: ചോദിച്ച ആത്മാവിന്. അപ്പൊ ഇപ്പൊ ഇല്ല, ഇവിടെ ഇല്ല, നാട്ടിലില്ല.
3: ഇപ്പൊ
2: പരലോകത്താണ്. എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കുമല്ലോ. ചുരുക്കത്തിൽ ഈ പാട്ട് കാറ്റാണി നടരാജ പിള്ള എന്ന് പറയുന്ന ആളിന് വേണ്ടി മാത്രം. അത് മതി, അത് മതി. നമ്മളെ നമ്മക്ക് ഇഷ്ടത്തിന് കേൾക്കാനാണ് നമ്മളെ പാട്ട് വായിക്കണേ. വേറുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ചെവിയിൽ പഞ്ഞു വയ്ക്കാം.
3: നേരം മാത്രം എന്റെ യാത്ര
2: തിരുവാതിരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു. ഓക്കെ, നമ്മൾക്ക് നമുക്ക് എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അപ്പൊ രാമു എന്ന ചിത്രത്തിലെ ഈ ഒരു മനോഹരമായ തമിഴ് പാട്ട് നമുക്ക് കാച്ചാണിയിലെ നടരാജ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി മാത്രം കേൾക്കാം.
3: ഓക്കെ
2: ബൈ. ശരി, ഓക്കെ. ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഇഷ്ടഗാനങ്ങളും കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവെക്കാം, ഓർമ്മകൾ പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം ടീച്ചറെ, ഞാൻ ശങ്കരൻ നായർ.
1: ആ ശങ്കരൻ ചേട്ടാ പറയൂ.
2: സെപ്റ്റംബർ 12 ഞങ്ങൾ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്.
1: സെപ്റ്റംബർ 12 എന്താണ് വിശേഷം?
2: ഞങ്ങള് ഒരു 46 വർഷം പിന്നിട്ട് 47 നാളെ കാലെടുത്ത് വെക്കുക.
1: അടിപൊളി. ആ 47 വർഷമൊക്കെ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ.
2: ഓ, ചെറിയ ചെറിയ പരിഭവങ്ങളും
1: അതൊക്കെ ഉണ്ടാവുമല്ലോ.
2: ദാരിദ്ര്യങ്ങളും ദുഃഖവും കഷ്ടപ്പാടും എല്ലാം നിറഞ്ഞ ഒരു
1: ജീവിത സബരിയായിരുന്നു
2: ജീവിതം. അങ്ങനെ നമ്മള് അങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ പോയി 47 വർഷത്തിലേക്ക് നാളെ
1: 47 വർഷത്തിലേക്ക് ഇങ്ങനെ വലത് കാലെടുത്ത് വയ്ക്കുകയാണ്.
2: അപ്പൊ അതുകൊണ്ട്
1: ഇതിനിടയിൽ എന്താണ് ഈ ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത്?
2: ജീവിതത്തെ കുറിച്ച് അത് ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ, കുറെയൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു, കുറെ സന്തോഷങ്ങൾ ഉണ്ടായിരുന്നു, പരിഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. വേറെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും പറയാനില്ല. ആ ഒരു പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, എന്റെ കല്യാണം എന്ന് പറയുന്നത് ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു സമയത്തായിരുന്നു എന്റെ കല്യാണം. കാരണം പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ല,
1: മുന്നോട്ട് നോക്കിയാലും ഒന്നുമില്ല,
2: മുന്നോട്ട്
1: നോക്കിയാലും
2: എന്തോ വരട്ട് എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവളുടെ വീട്ടുകാരും മറ്റൊന്നും നോക്കിയില്ല, കുഴപ്പമില്ല, കാര്യം ഇത് കൊടുക്കും എന്നുള്ള ഒരു
1: വേറൊന്നും നോക്കില്ല, പയ്യൻ കൊള്ളാം
2: എന്നാൽ മാത്രമേ ഉള്ളൂ, വേറൊന്നും നോക്കില്ല. അങ്ങനെ അവരും അതായത് ഇപ്പഴും ഞാൻ അത് ഞാൻ പലപ്പോഴും ഞാൻ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇവർക്ക് എങ്ങനെ ഇത്രയും ധൈര്യം തോന്നിയിട്ടുണ്ട്.
1: ആ ധൈര്യത്തിലാണ് ശങ്കരൻ ചേട്ടന്റെ കൂടെ കെട്ടിച്ച് ഇങ്ങ് വിട്ടത്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എവിടെ ജനിച്ചത് ചിലപ്പോ എനിക്ക് വേണ്ടി മാത്രമായിരിക്കും.
1: അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
2: തീർച്ചയായിട്ടും അങ്ങനെ. കാരണം ഈ പാർവതി ദേവി പല ജന്മം കൊള്ളുന്നത് മഹാദേവന് വേണ്ടിയാണെന്ന് പറഞ്ഞതുപോലെ
1: ചില ആൾക്കാർ പറയുന്നത് എന്റെ അമ്മയെ എനിക്ക് വേണ്ടിയാണല്ലോ ഇതിനെ വച്ചിരുന്നെന്നാണ്.
2: തീർച്ചയായിട്ടും അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, അവർക്ക് എങ്ങനെ തോന്നിയത്. കാരണം സത്യമാണ് പറഞ്ഞ ടീച്ചറെ, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, സാമ്പത്തികം ഒന്നുമില്ല. കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ആളുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം, അല്ലാതെ ഒന്നിനും ഒരു സഹായത്തിനോ ഒരു ഒരു രീതിയിലോ ഒരാളും ആരുമില്ല.
1: ആരോഗ്യമുള്ള ഒരു പുരുഷനായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി.
2: അതെ, ആരെയും ഒന്നിനും മൈൻഡ് ചെയ്യാൻ പോയില്ല എന്റെ ജീവിതം എനിക്ക്. അപ്പൊ എന്റെ കൂടെ വന്നയാളും അതേപോലെ എന്റെ, അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടി തന്നെ ജനിച്ചതാണ്.
1: ജീവിതത്തിന്റെ എല്ലാ ഇല്ലായ്മകളും വല്ലായ്മകളും ഒരുമിച്ച്.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. എന്ന് വെച്ചാൽ ഭക്ഷണിയൊന്നും കളഞ്ഞിട്ടില്ല എങ്കിലും കുറെ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഞങ്ങൾ തരണം ചെയ്തതാ. ഇപ്പം ഇങ്ങനെ ഈ ലെവലിൽ വന്നിട്ടില്ല,
1: പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കിയും അങ്ങനെ ജീവിതം 46-ാമത്തെ വർഷം കടന്ന് 47 എത്തി നിൽക്കുന്നു.
2: 47 ഇത് ഞങ്ങൾ അങ്ങനെ പോവാം, നാളെ നാളെ 47 ഇറങ്ങാൻ പോവാണ്.
1: അത് എന്തായിരുന്നു ചേച്ചിയുടെ പേരെന്തായിരുന്നു പറഞ്ഞേ?
2: വിജയകുമാരി.
1: വിജയകുമാരി, ഓക്കെ. അപ്പൊ വിജയകുമാരിയും ശങ്കരൻ ചേട്ടനുമായിട്ടുള്ള ജീവിതത്തിന്റെ വിജയകരമായ ചൈത്രയാത്ര ഇനി മുന്നോട്ട് കുതിക്കട്ടെ.
2: അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ ചോദിച്ചിരിക്കുന്ന പാട്ടും അങ്ങനെയാണ്, എന്തിനു വേറൊരു സൂര്യോദയം, എനിക്ക് വേറെ എന്തിനാണ് ഒരു സൂര്യോദയം
1: എന്റെ വിജയകുമാരി അടുത്തില്ലേ,
2: പിന്നെ സൂര്യനും ചന്ദ്രനും എല്ലാം അത് തന്നെ. അപ്പൊ പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടുമായിരുന്നു
1: കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
2: ഓ, പിന്നെ അടുത്ത് തന്നെ ഉണ്ട്,
1: ഇതൊക്കെ കേട്ട് പുളകം കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഹസ്ബൻഡിന്റെ വായിൽ നിന്ന് ഇങ്ങനെ എന്നെ കുറിച്ച് കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞൊരു സന്തോഷമല്ലേ.
2: അല്ല, ഞങ്ങളുടെ ജീവിതമേ അതാണല്ലോ ടീച്ചറെ, ഞങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രയാസമാണ്, നമ്മളെ കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു പ്രയാസത്തിനുള്ള ഒരു വഴി കൊടുക്കാതെ ആ രീതിയിലുള്ള ജീവിതമാണല്ലോ.
1: അപ്പൊ ഇനി അതുകൊണ്ട് ഇനി 50-ഉം 55-ഉം വർഷവും ഒക്കെ ഇങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റട്ടെ.
2: എല്ലാ കാര്യങ്ങളിലും ഞാനും കൂടെ നിന്ന് എല്ലാത്തിനും, എല്ലാ എന്ത് ദുഃഖമായിരുന്നാലും സന്തോഷമായിരുന്നാലും നമ്മൾ ഇപ്പൊ എല്ലാത്തിനും നമ്മൾ ഇപ്പം കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അത് പിന്നെ എനിക്ക് വേറൊരു സന്തോഷം കൂടെ
1: പറയാം.
2: കഴിഞ്ഞ നമ്മളെ ഈ 2-ാം തീയതി ഉള്ള പോക്കുവെയില് അയ്യോ, അത് ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഭവമായി പറ്റിച്ചേ. കാരണം എനിക്ക് ഞാൻ വിളിക്കുന്നില്ല, അത് ഞാൻ വിളിക്കാൻ ആദ്യം തോന്നിയില്ല, പിന്നെ സംസാരം കേട്ടപ്പോഴും പതുക്കെ ഒരു വയസ്സായ ഒരാളെ വിളിച്ച് നമ്മള്, പക്ഷേ വെള്ളനാട്ടുകാരനെന്ന് അറിഞ്ഞപ്പോ ഞാൻ 2-ാമത് എനിക്ക് വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. സത്യം പറഞ്ഞ ടീച്ചറെ, എനിക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് എന്റെ അങ്ങ് എന്റെ മനസ്സൊക്കെ അങ്ങ് ഇളതിപ്പോയി. എനിക്ക് തൊണ്ട എനിക്ക് സംസാരിക്കാൻ വയ്യ. ഇത്രയും പ്രായമുള്ള ഒരാള് നമ്മുടെ മുമ്പെ വന്നിരുന്നിട്ട് ഇങ്ങനെ അത് ഒരു കവിത എത്ര പാട്ടെന്ന് കേൾപ്പിച്ചോ അത്രയും കവിത അദ്ദേഹം പാടി. അത്രയും കവിതയും പാടി. അത് സാധാരണ മറ്റുള്ളവർ വന്നിരുന്ന് പാടി ആരെയും കുറ്റം പറയല്ല, പക്ഷെ ഒരു വരി രണ്ടു വരിയൊന്നുമല്ല, അങ്ങനെ ഓരോ കവിതയും അദ്ദേഹം മൊത്തം
1: അദ്ദേഹത്തിന്റെ സ്വന്തം കവിതകളാണ് അവതരിപ്പിച്ചത്.
2: അത് തന്നെ അതിൽ വേറൊരു നമുക്ക് അഭിമാനിക്കാൻ കൂടെ ഉള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ചൊല്ലിയ കവിതകളില് ഈ വയനാടിനെ കുറിച്ചുള്ളത് പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം വെള്ളനാടിന്റെ മണ്ണിന്റെ മണമാണ്.
1: അതെ അതെ, വെള്ളനാടിന്റെ വ്യക്തികളും വെള്ളനാടിന്റെ മണവും രുചിയും ഒക്കെ ഉള്ള
2: തീർച്ചയായിട്ടും കരുണാസായിയെ കുറിച്ചും എനിക്ക് വേണ്ടി പാടിയ കവിത എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വലിയ സുഹൃത്ത് ഒരു തങ്കപ്പ സാറ് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് എനിക്ക് വേണ്ടി
1: പാടിയത്.
2: അദ്ദേഹം 92 വയസ്സായി എന്ന് പറഞ്ഞു, പക്ഷെ കരുണാസായി ഇറങ്ങിപ്പോകുമ്പോ അദ്ദേഹത്തിന് ഒരു 70 വയസ്സേ ഉള്ളൂ.
1: നമ്മളെ കാലൊക്കെ ഭയങ്കര ആരോഗ്യവാനാണ്.
2: അതല്ല, അദ്ദേഹം കയറി വന്നപ്പോഴാണ് 92, ഇറങ്ങിപ്പോയപ്പോ ഒരു 70 ഉള്ളൂ. കാരണം ആൾക്കാർ വിളിച്ചിത്തിര് ഓരോരുത്തർ അപ്പച്ചാന്ന് വിളിക്കുന്നുണ്ട്, ഓരോരുത്തർ മുത്തച്ഛാന്ന് വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാന് മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ കാൽക്കൽ ഞാൻ നമസ്കരിച്ചു. അത്രയും വിശാലമായ സംസാരവും ആ ഒരു ഇനിയും എത്രയോ കാലം വെള്ളനാടിന്റെ പ്രിയപ്പെട്ട ആളായി വെള്ളനാട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാൻ, വെള്ളനാട്ടം അനുഗ്രഹിക്കട്ടെ,
1: അതിനുള്ള ആയിരാരോഗ്യ സൗഖ്യമൊക്കെ നമുക്ക് നേരാം.
2: അതെ അതെ അതെ അതെ, ഇനി ഒരുപാട് കവിതകൾ എഴുതി ആൾക്കാരെ കൂടെ ഇതുപോലെ ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു.
1: ഓക്കെ, അപ്പം സാറും എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സാറിന്റെ റിലേറ്റീവ്സ് ഒക്കെ ഇത് കേട്ട് സാറിനോട് പറയും.
2: തീർച്ചയായിട്ടും, സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കാണണം എന്ന് തന്നെ ഒരു നമ്മളിപ്പോ ഈ ഇത്രയും ഇതായിട്ട് സംസാരിക്കുമ്പോ നമ്മൾ കണ്ടതുപോലെ തന്നെ.
1: അപ്പൊ KNB എന്ന അപരനാമത്തിലിരുന്ന കൊച്ചുനാടിനുള്ള സാറിന് എന്തായാലും ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും.
2: അയ്യോ, സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പറയാം, ഇത്രയും കേട്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു എന്തോ എന്ത് പറയുന്നതെന്ന് അറിഞ്ഞൂടെ, അത്ര ഒരു ഇതായി പോയത് അന്നത്തെ ഒരു ഇതായി.
1: ഓക്കെ ഓക്കെ, അപ്പോ ഇന്ന് ഏത് പാട്ട് വേണം രണ്ടുപേർക്കും കൂടെ ചോദിച്ചാൽ
2: പറഞ്ഞല്ലോ. എന്തിനു വേറൊരു
1: മഴയത്ത് മുമ്പ് എന്ന ചിത്രത്തിലെ വിജയകുമാരി, നീ എന്നോടൊപ്പം ഉള്ളപ്പോൾ എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയം. അപ്പൊ ഒരുപാട് സൂര്യോദയങ്ങൾ രണ്ടുപേർ കൂടെ ഒരുമിച്ച് ഇതുപോലെ വർത്തമാനമൊക്കെ പറഞ്ഞ് സ്നേഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയട്ടെ. കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ വിവാഹ വാർഷിക ദിന ആശംസകൾ നേരുന്നു. ശരി, അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവേലിലൂടെ പങ്കുവെക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ടീച്ചറേ, കുറലിയോട്ടുന്ന് നിർമ്മല.
1: ആ പറഞ്ഞോളൂ കുറലിയോട്ടുന്ന് നിർമ്മല ചേച്ചി, എന്താ പറയാനുള്ളേ?
2: ഓണമൊക്കെ അടിച്ചു പൊളിച്ചല്ലേ?
1: ഓണം കുഴപ്പമില്ല, അങ്ങനെ പോയി.
2: ഈ വർഷം ചാക്കൊന്നും നിറഞ്ഞില്ല.
1: ആ ചാക്ക് നിറഞ്ഞില്ല സത്യം പറഞ്ഞ, കാരണം നമ്മള് ശരിക്കും ഓഗസ്റ്റിൽ തുടങ്ങി സെപ്റ്റംബർ പകുതി ആകുമ്പോഴൊക്കെയല്ലേ നിറയണേ. സെപ്റ്റംബറിൽ നിറയ്ക്കേണ്ടി വന്നു, അതുകൊണ്ട് പക്ഷെ പറ്റി
2: അടുത്ത വർഷം നിറയ്ക്കാം.
1: ഒക്കെ നിറയ്ക്കാനൊക്കെ നമുക്ക് ആവട്ടെ അല്ലേ?
2: അതെ അതെ, നിറയും നിറയും
1: നിറയും. നിറയണമെന്നാണ് ആഗ്രഹം. അങ്ങോട്ട് വിചാരിക്കാം. അപ്പൊ ഇന്ന് വർക്കിനൊന്നും പോയില്ല?
2: വർക്ക് ഓണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തെ പണി കിട്ടി
1: തന്നെ. ഇനിയിപ്പം ഈ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോ പണിയുടെ കൊയ്ത്തായിരിക്കും.
2: അതെ, അത് ഇപ്പൊ മഴ ഇപ്പൊ തുടങ്ങിയ പിന്നെ തുടങ്ങിയില്ല.
1: ആ അതാണ്. അല്ല ഈ ഇപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറിലൊക്കെ മഴ ഉണ്ടാവോ?
2: ഉണ്ടാവും ഉണ്ടാവും.
1: പിന്നെ ചില ആൾക്കാർ എന്തിനു പോയാലും മഴയായിരിക്കും. എന്ത് തൊട്ടാവാലും മഴ പെയ്യും, അങ്ങനെ ചില ആൾക്കാരുണ്ട്. നമ്മളിവിടെ ചില പ്രോഗ്രാമൊക്കെ ഓപ്പൺ എയറിൽ വെക്കും, അടിപൊളിയായിട്ട് ഓപ്പൺ എയറിൽ വെക്കാം. അപ്പൊ ഒരുപാട് പേർക്ക് ഇരിക്കാലോ, നല്ല രസമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിടുന്നതും എങ്ങു നിന്നെന്ന് അറിയാത്ത ഒരു മഴ വരും. നമ്മളെടുത്തോണ്ട് ഓടണം പിന്നെ. അതുകൊണ്ട് ഒന്നും കാലാവസ്ഥയുടെ കാര്യം നമുക്ക് ഒന്നും പ്രവചിക്കാൻ
2: പറ്റും.
1: നല്ല ഉപമ.
2: ആൾക്കാര് കേക്കട്ടെ ഉള്ളത് പറയണത്.
1: ഇപ്പൊ കാണുന്ന സ്വഭാവം എല്ലാം അടുത്ത് കാണുമ്പോ
2: അടുത്ത് കാണണം. ഇപ്പൊ പറയണതല്ല, ഇത്തിരി കഴിയുമ്പോഴേ അവരത് മറന്നുപോകും.
1: ആ അതാണ്, പക്ഷെ കേക്കണം. നമ്മള് മറക്കൂല, പക്ഷെ മറന്നൊക്കെ മറക്കാതെ ഓർത്തിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും കുറച്ച് ജോലിയൊക്കെ കിട്ടണ്ടേ അടുത്ത മാസം?
2: കിട്ടും കിട്ടും, ജോലി കാണും.
1: ഈ മാസമൊക്കെ കാണും. ഈ മാസം ഇവിടെ പകുതിയല്ലേ ആയുള്ളൂ.
2: കാണും, തിങ്കളാഴ്ച തൊട്ടൊക്കെ മിക്കവാറൊക്കെ തുടങ്ങും.
1: ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ഓ ചോറ് കഴിച്ചു. ഞാൻ മോന്റെ വീട്ടിലോട്ട് പോവാൻ പോണ, നാളെ അവന് വീട്ടിൽ കുറ്റിയിടും.
1: ഓ ശരി, അപ്പൊ അതിൽ പങ്കെടുക്കാനായിട്ട് എങ്ങനെ പോവുകയാണ്?
2: രാവിലെ 7 മണിക്കാണ്, അപ്പൊ പിന്നെ ഇന്ന് പോയില്ല,
1: ശരിയാവൂല. അല്ലെങ്കിൽ രാവിലെ സമയത്തിനോടെ എത്തൂല,
2: എത്താൻ പറ്റൂല.
1: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
2: ഇന്ന് എനിക്ക് എന്ന സ്വന്തം ജാനകി കുട്ടി എന്ന ചിത്രത്തില് പാർവണപ്പാൽ മഴ പെയ്തൊഴിയും ആ പാട്ട്.
1: പാർവണപ്പാൽ മഴ പെയ്തൊഴിയും. എന്ത് വേണം സഖി, എന്ത് വേണം?
2: എന്ത് വേണം സഖിക്ക്? എന്താണ് വേണ്ടത്?
1: സഹിക്ക ഒന്നും വേണ്ട, സങ്കട സഹിക്കുക അത് തന്നെയാണ്. അല്ല ഇതൊക്കെ അങ്ങോട്ട് സഹിക്കുക, അത് മാത്രം മതി.
2: സഹനമേ ഉള്ളൂ ടീച്ചറേ, ജീവിതത്തില് സഹനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
1: അതെ, സഹനം ഉണ്ടെങ്കില് ജീവിതം ഇങ്ങനെ അങ്ങ് ഒഴുകി
2: പോകും, മുന്നോട്ട് പോണത്. അതെ,
1: പ്രതികരിക്കരുത് ഒന്നിനും.
2: പ്രതികരിക്കില്ലെന്ന് പറഞ്ഞ പ്രതികരിച്ചു പോവും ചില അവസരത്തിൽ, മനുഷ്യരല്ലേ.
1: അതെ അതെ അതെ, അതുപോട്ടെ. നമുക്ക് ഇപ്പോ ഇത് പാർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം.
2: എല്ലാ നമ്മളൊക്കെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പൊ വിളിച്ച ശങ്കരം ചേട്ടനും നാരായണുള്ള ചേട്ടനും
1: നടരാജപിള്ളച്ചേട്ടൻ
2: ചേട്ടന്റെ സംസാരം അറിയാതെ തിരിച്ചു പോവും.
1: കൊറേ കഥകളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്.
2: കഥകളും പാവം.
1: അപ്പൊ ഈ പാവമായ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: പിന്നെ നമ്മളെ കരുണാഫ്ലൈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി, രവിചേട്ടനും കൂടെ ഇരിക്കട്ടെ. രവിചേട്ടന്,
1: ആ രവിചേട്ടനെ നമ്മൾ ഒഴിവാക്കുന്നില്ല.
2: അതെ അതെ, രവിചേട്ടനെ ഒഴിവാക്കാൻ പറ്റൂല.
1: ശരി ശരി, അപ്പൊ എല്ലാവർക്കും ഓക്കെ. അപ്പൊ എല്ലാവർക്കുമായിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ആ നമസ്കാരം ലേഖ, ഞാൻ ശശികല.
1: പറഞ്ഞോളൂ.
2: കുറെ ദിവസമായി വിളിച്ചിട്ട്, ഇടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് തവണ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല.
1: ഇന്നലെ വിളിച്ചിരുന്നില്ലേ?
2: ഇല്ല, ഇന്നലെ വിളിച്ചില്ല.
1: ഇന്നലെയൊക്കെ
2: ഇന്നലെ മോനെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരുന്ന്, കാരണം സെപ്റ്റംബർ ആഗസ്റ്റ് മാസം ഫുള്ള് അമ്മായിയും കൊണ്ട് 15 ദിവസം ആശുപത്രിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോയി മുണ്ടേറെ വഴി ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഒരു പട്ടി കുറുകെ ചാടിയ പള്ളിയുടെ അടുത്ത്, അങ്ങനെ ഇടത് കാലുമുട്ടിടിച്ച് വീണ്. നെടുമങ്ങാട് പോയപ്പോ എടുത്തില്ല. പിന്നെ എസ് പി ഹോട്ടലിൽ അഡ്മിറ്റ് ആയി. അത് ഓപ്പറേഷനും കഴിഞ്ഞ് 28-ാം തീയതി വീട്ടിൽ എത്തി.
1: ഇന്നാള് കാല് വയ്യാതായ മോനാണോ?
2: അല്ല, അത് ഇളയ മോനാണ്. ആ രണ്ട് ആക്സിഡന്റ് കഴിഞ്ഞത് ഇളയ മോനെ.
1: ഓ,
2: ഇത് മൂത്ത ആള്.
1: ഓ, അത് ശരി.
2: ഓ, ഇങ്ങനെ ഒരു ചെയിൻ സർവീസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കയാണ്
1: ഓരോരുത്തർക്കായിട്ട്.
2: ഓരോരുത്തർക്കായിട്ട് അങ്ങനെ അവരിപ്പൊ കാട്ടാക്കടയാണ് താമസിക്കുന്നത്. അവിടെ ഒരു സ്കൂളിലാണ് അവള് ടീച്ചർ, മരുമോള്.
1: ഓ,
2: എല്ലാ അവിടെ പോയമ്പോ കൊച്ചുമോനെ സ്കൂളിലാക്കാം, മൂത്ത മോനെ അവിടെ സ്കൂളിലാക്കാം, അവക്കും ജോലിക്ക് പോവാം. അങ്ങനെ സൗകര്യത്തിൽ അവിടെയാണ് ഇപ്പൊ താമസിക്കണേ.
1: ഓ, ശരി.
2: അപ്പൊ ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോ എനിക്കിപ്പോ റെഗുലർ ആയിട്ട് നമ്മുടെ ഈ പരിപാടികളൊന്നും കേൾക്കാൻ സമയം കിട്ടണില്ല. മോനെ ഇന്നലെയും കൊണ്ട് റിവ്യൂവിന് പോയിരുന്നു, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് പോണം. കാലില് മുട്ടിടിച്ച് പ്ലേറ്റ് ഇട്ടേക്കണ് സർജറി കഴിഞ്ഞ്.
1: അത്രയും ഒരു സമയം വേണമല്ലോ എന്തായാലും.
2: ഓ, അത്രയും 3 മാസം വേണം. 3 മാസത്തേക്ക് ആ ഓഫീസിൽ ലീവ്, ഇന്നലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു.
1: എന്താണ് പറയാ.
2: അങ്ങനെ പിന്നെ സഹോദരന് അവിടെ റാന്നിയിലാണ് ഇവരെല്ലാരും കുടുംബത്തോടെ അങ്ങ് പോയത്. അവിടെ ഇപ്പൊ ഈ 3-ാം മുക്ക് അവിടെ റാന്നിയില് വെള്ളം കയറിയതെല്ലാം ഇവരുടെ കടയുടെ സ്ഥലത്താണ്.
1: ഓ,
2: അങ്ങനെ ഇവർക്ക് എല്ലാം വെള്ളം കയറി എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇവൻ ഒഴുക്കിപ്പെട്ടു പോയി. പിന്നെ ഇവൻ ആരൊക്കെയോ ആണ് രക്ഷപ്പെടുത്തിയത്.
1: ഓ, അത് ശരി.
2: അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പം കടയിലുള്ള എല്ലാം നശിച്ചു പോയി. അങ്ങനെ ഇരിക്കെ അവിടുന്ന് ഇപ്പൊ ശ്വാസം മുട്ടൽ കൂടി അവിടുന്ന് വീണ്ടും മെഡി ഹോട്ടലിൽ വന്ന് അഡ്മിറ്റ് ആയി. 5 ഗ്രാം കഴിഞ്ഞു, 5 പ്ലാസ് കഴിഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ ലാൻഡ് ചെയ്തതേ ഉള്ളൂ.
1: ഓ, അത് ശരി.
2: അങ്ങനെ മൊത്തം കുടുംബത്തോടെ ആശുപത്രി വാസം തന്നെ.
1: മൊത്തത്തിൽ ഇങ്ങനെ എല്ലാം കൂടെ ഒരാളുകൂലത്തായിട്ട് കിടക്കുകയാണ്.
2: പിന്നെ കൊച്ചുമോയ ഇടയ്ക്ക് സ്കൂളിൽ ഫുട്ബോൾ കളിക്കാൻ പോയി, അവിടെ വന്ന് കാലും മുട്ട് മടങ്ങിപ്പോയി, പാദം മടങ്ങിപ്പോയി. അതും പിന്നെ എസ് ടി കൊണ്ടുപോയി. അതും 1 ആഴ്ച വരെ അതിന്റെ റെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സ്കൂളിൽ പോകാൻ തുടങ്ങി.
1: ആശുപത്രി കേസുകളാണ്.
2: ആശുപത്രി കേസായിട്ട് എനിക്ക് ഇങ്ങോട്ട് ഈ പരിപാടി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. രാവിലെ ഓപ്പൺ ചെയ്യുമ്പോ ഇത്തിരി എന്തെങ്കിലും കേൾക്കും, പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ വീട്ടിൽ വരുമ്പോ തന്നെ നല്ല സമയമാവും, വന്നായിട്ടും കേൾക്കും, അത്രേ ഉള്ളതേ ഉള്ളൂ.
1: പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം തന്നെ,
2: അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം തന്നെ.
1: ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
2: ഇന്ന് ഞാൻ വെള്ളനാട് നാരായണ സാറിന്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട്. കുറെ ദിവസമായി അവരുടെയൊക്കെ പാട്ടുകൾ കേട്ടിട്ട്, പൂജൽ ഖാദറിന്റെ ഒക്കെ കേൾക്കും ഇടയ്ക്ക്. ഇതിൽ ഇത് സന്ധ്യാരാഗത്തിലൊക്കെ കേൾക്കും. ഇതിന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് കേട്ടിട്ട് കുറെ ദിവസം
1: ആവശ്യപ്പെട്ട് കേൾക്കുക എന്ന് പറഞ്ഞ ഒരു സന്തോഷമല്ലേ? അല്ലേ,
2: സന്തോഷമില്ല. ഇല്ല, സന്തോഷമില്ല. എന്നെ ഒരു 2 മാസം കൊണ്ട് ഇങ്ങനെ ആശുപത്രി ഓട്ടം ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം. പിന്നെ നമ്മള് എല്ലാം കർമ്മഫലം അനുഭവിക്കണല്ലേ, അങ്ങനെ അങ്ങ് ചിന്തിച്ച് അങ്ങ് പോവും.
1: അപ്പൊ എല്ലാവർക്കും വളരെ പെട്ടെന്ന് എല്ലാവരും റിക്കവർ ആയി വരട്ടെ. എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കട്ടെ.
2: മോനൊക്കെ ഇങ്ങനെ ആയപ്പോ ഒരു വിഷമം, ഭയങ്കര വിഷമം. രാവിലെ എണീറ്റ് അവരൊക്കെ അവരവരെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോണതല്ലേ. ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമം.
1: അതെ, അതെ, അതെ.
2: ഇപ്പൊ എന്താ, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ.
1: അതെ, അതെ. അപ്പോ നമുക്ക് ഇപ്പൊ ഒരു പാട്ട് കേൾക്കാം.
2: ഇത് ഈ കരുണാസായി എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ശരി, ശരി. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം.
1: ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്?
2: വിജയകുമാരിയാണ്, വെമ്പന്നൂർ വികാസ് നഗറിൽ നിന്ന്.
1: ആ, പറഞ്ഞോളൂ വിജയകുമാരി.
2: കുറേ ദിവസമായി ടീച്ചറിനോട് സംസാരിച്ചിട്ട്.
1: ആ,
2: വിളിക്കുമ്പം കിട്ടാറില്ല. അപ്പൊ പിന്നെ എന്തോ മനസ്സിനൊരു വിഷമം. ഞാൻ സാറിനോട് കഴിഞ്ഞ ആഴ്ച അനുഭവം പറഞ്ഞു. സാറേ, എന്തോ വിളിക്കാതിരിക്കാനും പറ്റുന്നില്ല, വിളിച്ചാലും കിട്ടുന്നില്ല.
1: പരിഭവം മാറിയല്ലോ.
2: പരിഭവം മാറി. അങ്ങനെ തുടങ്ങിയപ്പം തൊട്ടേ ട്രൈ ചെയ്യണം ടീച്ചറെ.
1: അങ്ങനെ ലാസ്റ്റ് ഗോൾ ആയപ്പോ കിട്ടി.
2: ലാസ്റ്റ് ഗോളാണ് ടീച്ചറെ.
1: അതായത് ലാസ്റ്റ് ഗോളാണ്.
2: അതാണ് ഭാഗ്യമല്ലേ ടീച്ചറെ കിട്ടിയത്. എനിക്ക് ടീച്ചറിനോട് ഒരു ഭയങ്കരമായ ഒരു സന്തോഷം അറിയിക്കാണ്ട് ഞങ്ങളുടെ
1: സ്കൂൾ
2: ജീവിതത്തിലെ കുട്ടികളെല്ലാരുമായിട്ട് ഞങ്ങൾ ആഗസ്റ്റ് 15-ാം തീയതി ഒത്തുകൂടി. ഞങ്ങളുടെ പഴയ ബാച്ച്,
1: ഏത് വർഷത്തെ?
2: എന്നിട്ട് 45-ാണ്. അങ്ങനെ ഒത്തുകൂടി എല്ലാരുമായിട്ടൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവര് കഴിഞ്ഞ ആഴ്ച ഇവിടെ വീട്ടിലെല്ലാരുമായിട്ടൊക്കെ വന്നിരുന്നു. അങ്ങനെ നല്ലൊരു സന്തോഷം എനിക്ക് ടീച്ചറിനോട് അറിയിക്കണമെന്നുണ്ടായിരുന്നു.
1: ഓ, അങ്ങനെ എത്ര പേരൊക്കെ ഒരുമിച്ച് കൂടി?
2: ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു 8-10 പേര് മരണപ്പെട്ടു പോയി ടീച്ചറേ. ബാക്കി ഒരു 10-25 പേരുണ്ട് എങ്കിലും 20 പേര് വന്നിരുന്നു. എല്ലാവരും ജോലിയുള്ളതൊക്കെ ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും അവധി ദിവസം അല്ലേ ഇറങ്ങാൻ പറ്റൂ ഞായറാഴ്ച. അങ്ങനെ ഞങ്ങളൊക്കെ ഒത്തുകൂടി ടീച്ചറേ. അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു.
1: ഒത്തുകൂടി എങ്ങനെയൊക്കെ സന്തോഷം പങ്കുവച്ചു? പാട്ടൊക്കെ പാടിയ
2: സന്തോഷം പാട്ടൊക്കെ. അത് ഞങ്ങൾ അവിടെ ആഗസ്റ്റ് 15-ന് കരകുളത്തൊരു പഠന കേന്ദ്രമുണ്ട്. അവിടെയാണ് ഞങ്ങൾ കൂടി എല്ലാരുമായിട്ട് അവരവരുടെ ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. പിന്നെ അവസാനം ഞാനൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തു. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പി ആയി. ഇനി നമുക്കിതുപോലെ കൊത്തുകൂടണം. അങ്ങനെ കണ്ട എല്ലാവരെയും എന്ന് വെച്ചാ ആരെയും കണ്ടിട്ട് ശരിക്കും നമുക്ക് ആള് ഇന്നാരാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഓരോ മുഖങ്ങളാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ 10-40 വർഷമായില്ലേ അവരെയൊക്കെ കണ്ടിട്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് പേരെയൊക്കെ കാണുമെന്നല്ലാതെ എല്ലാരും പട്ടാളത്തിലും അങ്ങോട്ടൊക്കെ ദൂരെയൊക്കെ ജോലി സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്.
1: 40-45 വർഷത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്.
2: 38 വർഷമായി.
1: 38 വർഷത്തിന് ശേഷം കണ്ടപ്പോ എന്തെല്ലാം മാറ്റം?
2: എന്തോ മാറ്റം എന്ന് പറഞ്ഞാ അവര് പറയുന്ന നമുക്കൊക്കെ മാറ്റമില്ല, കുറെ വണ്ണമൊക്കെ വെച്ചതേ ഉള്ളു. പക്ഷെ അവരൊക്കെ ഒരുപാട് ഫേസുകളൊക്കെ മാറി,
1: ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് പാവത്തുകളുടെ മുഖമൊക്കെ മാറിപ്പോയി.
2: മാറി. ഗൾഫിലും മിലിറ്ററിയിലും ഒക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ 10 ദിവസത്തെ ലീവിനൊക്കെ വന്നപ്പോ എല്ലാരുമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒത്തുകൂടി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എനിക്ക് ടീച്ചറിനോട് ആ സന്തോഷം അറിയിക്കണം,
1: സന്തോഷം പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ, ഫുഡൊക്കെ ഉണ്ടായിരുന്നു.
2: ഭക്ഷണമൊക്കെ കൊടുത്തു ടീച്ചറെ. എല്ലാവർക്കും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു.
1: അത് ശരി. എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തു?
2: വിഭവങ്ങൾ അവർക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമുക്ക് ചായക്കടയായിരുന്നു. അപ്പൊ നമ്മള് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഫുഡൊക്കെ യോമാര് ഉച്ചക്കൊക്കെ എടുത്ത് കഴിക്കും. എന്നിട്ട് പാത്രത്തിനകത്ത് വെള്ളം നിറച്ചു വെക്കും,
1: അടിച്ചു മാറ്റിക്കൊണ്ട് പോകും.
2: അപ്പൊ ഞങ്ങൾ ഒത്തുകൂടിയ സമയത്ത് പറഞ്ഞു, വിജയമാരി നിന്റെ ദോശ തിന്നാ എന്തോന്ന് വഴിയുണ്ടെന്ന് ചോദിച്ചു. പഴയ ദോശയും ചമ്മന്തിയും തിന്നാനാണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്ത്, ദോശയൊക്കെ ഉണ്ടാക്കി തരാം, നിങ്ങൾ എല്ലാരും വാ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും വന്ന് ടീച്ചറേ, വന്ന് ദോശയും ചമ്മന്തി സാമ്പാറ് രസവട പപ്പടം പഴം ചായ.
1: നമ്മുടെ പഴയ തട്ടുകട വിഭവങ്ങൾ,
2: നമ്മുടെ ജീവിതത്തിന്റെ പാകവല്ലേ കട.
1: പ്രത്യേകിച്ചും നമുക്ക് ഈ തട്ടുദോശയും ചമ്മന്തിയും രസവടയും നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ആത്മാവാണ്.
2: അതാണ് ടീച്ചറെ, എല്ലാരും ഭയങ്കര സന്തോഷമായി കഴിച്ചു. അങ്ങനെ അവര് 3 മണിക്ക് വന്നു. വന്നിട്ട് 5 മണിക്ക് ഇവിടെ നിന്ന് നമ്മളെ കൂടെ ഉള്ള ഒരു കൊച്ചിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി. അങ്ങനെ അതിന്റെ അവിടെ പോണമായിരുന്നു. അങ്ങനെ ഓണത്തിന് എനിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ട് തന്ന്. അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയി.
1: അങ്ങനെ ഈ വർഷം വളരെ മനോഹരമായി.
2: എന്താ ടീച്ചറെ, ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത ഒരു വർഷമായിരുന്നു. കാരണം നമ്മുടെ കൂടെ ഉള്ള കുറെ പേരൊക്കെ വിട്ടു പിരിഞ്ഞ അതിന്റെ ഒരു വിഷമങ്ങളും ബാക്കിയുള്ളവരെല്ലാരും ഒത്തുകൂടിയപ്പോ അതിനെ പറ്റിയൊക്കെ നിന്ന് സംസാരിച്ചും എല്ലാവർക്കും ഒരു ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളല്ലേ ജീവിതത്തില്. അങ്ങനെ എല്ലാരുമായിട്ട് കണ്ടു, വീണ്ടും കണ്ടുമുട്ടി.
1: അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി സന്തോഷം പങ്കുവച്ചു.
2: അവർക്കും ഭയങ്കര ഹാപ്പി ആയി ഇവിടെ വന്നപ്പോ. ഇനി ഇതുപോലെയൊക്കെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒത്തുകൂടണോന്നൊക്കെ പറഞ്ഞു. ഒക്കെ പറഞ്ഞു.
1: പിന്നെ ഇനിയും ഒത്തുകൂടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക,
2: അതാണ്
1: അതിനൊക്കെയുള്ള മുൻകൈ എടുക്കണം.
2: പിന്നെ
1: എന്നിട്ട് അവർക്ക് ഇതുപോലെ വീണ്ടും തട്ടുദോശയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം.
2: അതൊക്കെ ഒരു നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കട്ടെ കൊടുക്കട്ടെ എന്നുള്ള ആ ഒരു സ്വത്താളമായിരുന്നു എനിക്ക്. അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ദോശയും ചമ്മന്തിയും മതിയടിക്കും എന്ന് പറഞ്ഞു.
1: പണ്ട് പാത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റി തിന്നതിന്റെ ഒരു ഓർമ്മ.
2: അതാണ് ടീച്ചറെ, അത് പെൺകുട്ടികളല്ല, നമ്മള് കമ്പൈൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ യൗമാര് ഉച്ചയ്ക്ക് പുറത്തു പോകുന്ന സമയത്തൊക്കെ നമ്മളെ പാത്രത്തിൽ ഇങ്ങനെ ദോശയൊക്കെ എടുത്ത് നിന്നിട്ട് വെള്ളം നിറച്ചു
1: വെക്കും.
2: അപ്പൊ നമ്മള് പാത്രം നിറഞ്ഞു നോക്കുമ്പോ ഒന്നും കാണൂല.
1: അപ്പൊ സങ്കടം വരൂലേ, ഉച്ചയ്ക്ക് കഴിക്കാൻ
2: വരൂല.
1: അല്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടാത്തോണ്ട് വിഷമാവില്ലേ?
2: ഏ, അങ്ങനെയൊന്നുമില്ല, എല്ലാരും കൂടെ നമ്മളിരുന്ന് വളഞ്ഞൂടിയൊക്കെ ഇരുന്ന് കഴിക്കും. അന്നൊക്കെ ചോറൊക്കെ കൊണ്ടുപോണ അപൂർവമാണ് ചോറൊക്കെ കഴിക്കണത്.
1: അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു നല്ല ദിനങ്ങൾ പങ്കിടാൻ പറ്റി, പഴയ ഓർമ്മകൾ.
2: പഴയ ഓർമ്മകൾ സത്യം ടീച്ചറെ.
1: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
2: ഇന്ന് ഞാൻ താണ്ഡവത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു രണ്ടു വരി, എനിക്ക് ജലദോഷമാണെങ്കിലും ഞാൻ ടീച്ചറിനെ എന്നും ഒരു രണ്ടു വരിയെങ്കിലും പാടിത്തരണേ.
1: പാടിക്കോളൂ.

0: സങ്കൽപ്പത്തിൻ വിരുന്നുവന്നു ഞാൻ സഖി സഖി വിരുന്നുവന്നു ഞാൻ.
1: ഓക്കെ ഓക്കെ, അപ്പോ അങ്ങനെ ഒരുപാട് പേര് വിരുന്ന് വന്ന ഒരു ഓണക്കാലം ഒക്കെ ആയിരുന്നു ഇത്, സന്തോഷമായിരുന്നു. അപ്പോ ഇന്ന് ഈ സന്തോഷം, ഓ
0: ഞാനൊന്ന് ചോദിക്കട്ടെ ടീച്ചറെ, നമുക്ക് 18-ാം തീയതി സാർ എന്തോ അവിടെ ഒരു ഫംഗ്ഷന്റെ കാര്യം പറയാം, അത് വെള്ളിയാഴ്ച അല്ലേ ടീച്ചറെ?
1: അതെ അതെ, വെള്ളിയാഴ്ച രാവിലെ 10:00.
0: കേട്ടായിരുന്നു
1: വരാൻ പറ്റുമെങ്കിൽ വരും. ശരി, അപ്പൊ വളരെ സന്തോഷം. നമുക്ക് താണ്ഡവ എന്ന ചിത്രത്തിലെ പാട്ട് എല്ലാവർക്കും ആയിട്ട് കേൾക്കാം. ഓക്കെ ബൈ. ശരി, അപ്പോ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് നമ്മുടെ പ്രിയ ശ്രോതാവ് വിജയകുമാരിയാണ്. വെമ്പന്നൂര് നിന്ന് അപ്പൊ പാട്ടൊക്കെ പാടുന്ന ആളാണ്. പിന്നെ നമ്മുടെ സ്കൂൾ കൂട്ടായ്മയുടെ ഒരു ഒത്തുചേരലിന്റെ ഒരു സന്തോഷവും ഒക്കെയാണ് നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഈ തട്ടുദോശയും ചമ്മന്തിയും രസവടയെന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലൊരു കപ്പലോടുന്ന ഒരു നാവിൽ കപ്പലോടുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അതൊന്നുകൂടെയൊക്കെ ഓർമ്മിപ്പിച്ചു നമ്മളോട്. അപ്പോൾ താണ്ഡവം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയിലെ ലാസ്റ്റ് കോളറായിരുന്നു വിജയകുമാരി. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുന്നു. മനസ്സ് തുറന്നുള്ള വർത്തമാനങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച മനോഹരങ്ങളായ പാട്ടുകളും കൊണ്ട് ഈ സായനത്തെ സുന്ദരമാക്കിയ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും പോക്കുവേലുമായി നമുക്ക് ഒന്നിച്ചു ചേരാം. ഇന്ന് കൈമാറിയ കൊച്ചു വർത്തമാനങ്ങളും ഹൃദയം തൊട്ട പാട്ടുകളും ഈ സായനത്തിൽ ഈണങ്ങളുടെ ഒരു മനോഹരമായ ഓർമ്മച്ചെപ്പ് തന്നെ തീർത്തു. മാഞ്ഞു പോകുന്ന ഈ പൊൻവേൽ നാളങ്ങൾക്കൊപ്പം ഇന്നത്തെ നമ്മുടെ കൂട്ടും ഇവിടെ പൂർണ്ണമാവുന്നു. എങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈണങ്ങളുമായി നമുക്ക് കേൾക്കാം. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളും പുതിയ വർത്തമാനങ്ങളും ഒക്കെയായി നമുക്ക് സന്തോഷം പങ്കിടാം. അപ്പോൾ ഇന്നത്തെ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും വിഷ്ണുവുമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ 15 പശുക്കളെ സെപ്റ്റംബർ 15 പകൽ 11 മണിക്ക് ഫാം പരിസരത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് സഹിതം ലേല സമയത്തിനു മുൻപായി പശുവിന് 10,000 രൂപ നിരത ദ്രവ്യമായി ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0471-273-2962 എന്ന ഫാം ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സെപ്റ്റംബർ 18-19 തീയതികളിൽ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0479-273-473 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-1339 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. തകഴി, അമ്പലപ്പുഴ നോർത്ത്, നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മുഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 9633-81-562-1, നെടുമുടി കൃഷിഭവന് കീഴിലുള്ളവർ 8547-86-533-8, അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 9477

0: 4774173 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സമീപ പ്രദേശങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അതാത് കൃഷിഭവനിൽ ഉടനെ തന്നെ അറിയിക്കേണ്ടതുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോയിൽ ഇനി കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും 18 സെപ്റ്റംബർ കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. കരുണാസായിൽ 13 സെപ്റ്റംബർ ഞായറാഴ്ച വൈകുന്നേരം കവിസമ്മേളനവും കാവ്യചർച്ചയും സംഘടിപ്പിക്കുന്നു. കരുണാസായിയിലെ സൂര്യകാന്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കാവ്യ സദസ് പ്രമുഖ കവി KNP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കുറുഞ്ചിലക്കോട് ബാലചന്ദ്രൻ, GS ജയചന്ദ്രൻ, വിജു കൊന്നമൂട്, TJOS, BS രാജീവ് എന്നിവരുടെ കവിതകൾ ചർച്ച ചെയ്യും. തുടർന്ന് നടക്കുന്ന കവിസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾക്കും കവിതകൾ ആലപിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും. കരുണാസായി റേഡിയോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട് എന്ന് കരുണാസായി അധികൃതർ അറിയിച്ചു. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക് ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ വെള്ളനാട് 695543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ കരുണാസായി @gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539240844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസികാരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട് 695543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 906 1155 9119 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി വെള്ളനാട് തിരുവനന്തപുരം 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ കരുണാസായി .tvpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പരിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: ഒരേ ഒരു താരത്തിൽ ഇന്ന് മലയാള സിനിമയുടെ ഭാവുകത്വത്തെ മാറ്റിമറിച്ച ദൃശ്യങ്ങളുടെ സൗന്ദര്യശാസ്ത്രം എന്താണെന്ന് പ്രേക്ഷകരെ പഠിപ്പിച്ച ഭരതനെ കുറിച്ച് കേൾക്കാം. ഒരു ചിത്രകാരന്റെ മനസ്സോട് സിനിമയെ സമീപിച്ച ഭരതൻ ഓരോ ഫ്രെയിമിലും ഒരു കവിതയുടെ സൗന്ദര്യം പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സിനിമകൾ കേവലം കഥകൾ പറഞ്ഞില്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മെ പ്രേരിപ്പിച്ചു. ജീവിതത്തിന്റെ എല്ലാ വികാരങ്ങളെയും, പ്രണയത്തെയും, വിരഹത്തെയും, മരണത്തെയും അദ്ദേഹം തന്റെ ദൃശ്യഭാഷയിലൂടെ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചു. ഭരതൻ എന്ന പേര് മലയാള സിനിമയുടെ സൗന്ദര്യബോധത്തിന്റെ പര്യായമായി ഇന്നും നിലകൊള്ളും. ഭരതന്റെ സിനിമകളിലെ ആർട്ട് ഡയറക്ഷൻ എന്നും ശ്രദ്ധേയമായിരുന്നു. ഒരു ചിത്രകാരനായതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും ഒരു ക്യാൻവാസ് പോലെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. കഥാപാത്രങ്ങളുടെ വൈകാരിക ലോകം പ്രതിഫലിക്കുന്ന ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളുടെ മുഖമുദ്രയായിരുന്നു. വൈശാലി, താഴ്വാരം തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. പ്രകൃതിയുടെ സൗന്ദര്യം അതിന്റെ എല്ലാ വൈവിധ്യത്തോടെയും തിരശീലയിൽ പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഓരോ രംഗത്തിനും അതിന്റേതായ ഒരു വർണ്ണബോധം നൽകാനും അദ്ദേഹം ശ്രമിച്ചു. ഈ ദൃശ്യങ്ങൾ വെറും കാഴ്ചകളായിരുന്നില്ല, മറിച്ച് കഥയുടെ ഭാഗമായി തന്നെ നിലകൊണ്ടു.

ഭരതന്റെ സിനിമകളിലെ സംഗീതം എന്നും ഒരു പ്രത്യേകതയായിരുന്നു. സിനിമയുടെ ആത്മാവിനെ തൊട്ടറിയുന്ന ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലേത്. രവീന്ദ്രൻ, ജോൺസൺ തുടങ്ങിയ സംഗീത സംവിധായകരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ചമയം, വെങ്കലം തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടവയാണ്. ഓരോ പാട്ടും കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രേക്ഷകരിലേക്ക് അനായാസം എത്തിച്ചു. സംഗീതം കേവലം പശ്ചാത്തല സംഗീതമായിരുന്നില്ല, മറിച്ച് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയുടെയും കഥാസന്ദർഭങ്ങളുടെയും പ്രതിഫലനമായിരുന്നു. ഭരതന്റെ സംഗീതബോധം അദ്ദേഹത്തിന്റെ സിനിമകളെ കൂടുതൽ മനോഹരമാക്കി. ലോഹിതദാസുമായി ചേർന്നുള്ള ഭരതന്റെ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ സുവർണ അധ്യായങ്ങളിലൊന്നാണ്. അമരം, വെങ്കലം, പാഥേയം തുടങ്ങിയ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നതാണ്. ഈ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചു. കടലിലെ ജീവിതം പറഞ്ഞ അമരമെന്ന സിനിമയും ബന്ധങ്ങളുടെ തീവ്രത വിളിച്ചോതിയ വെങ്കലമെന്ന ചിത്രവും ഇതിനുദാഹരണങ്ങളാണ്. ലോഹിതദാസിന്റെ ശക്തമായ തിരക്കഥയും ഭരതന്റെ സംവിധാനവും ചേർന്നപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഈ കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് എക്കാലത്തെയും ക്ലാസിക് സിനിമകളാണ്.

പത്മരാജനുമായി ചേർന്നുള്ള ഭരതന്റെ കൂട്ടുകെട്ട് മറ്റൊരു നാഴികക്കല്ലായിരുന്നു. പ്രയാണം, രതിനിർവേദം, തകര, ഒഴിവുകാലം തുടങ്ങിയ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നതാണ്. പത്മരാജന്റെ കാൽപ്പനികമായ എഴുത്തും ഭരതന്റെ ദൃശ്യചാരുതയും ചേർന്നപ്പോൾ അതുല്യമായ സിനിമകളുണ്ടായി. രതിനിർവേദം എന്ന സിനിമയിലെ ഓരോ ഫ്രെയിമും കവിത പോലെ മനോഹരമായിരുന്നു. പത്മരാജന്റെ തിരക്കഥയിലെ സൂക്ഷ്മമായ വൈകാരിക ഭാവങ്ങളെ ഭരതൻ തന്റെ ദൃശ്യങ്ങളിലൂടെ ജീവൻ നൽകി. ഈ കൂട്ടുകെട്ട് മലയാള സിനിമയുടെ സൗന്ദര്യബോധത്തെ പുതിയ തലങ്ങളിലേക്കുയർത്തി.

ഭരതൻ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും ശക്തരും സ്വതന്ത്രരുമായിരുന്നു. വൈശാലിയിലെ വൈശാലിയും ചമയത്തിലെ സരസ്വതിയും ഇതിനുദാഹരണങ്ങളാണ്. ഈ കഥാപാത്രങ്ങൾ സമൂഹത്തിന്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങി നിൽക്കാതെ സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാൻ ധൈര്യം കാണിച്ചു. വൈശാലി എന്ന ചിത്രത്തിലെ വൈശാലി എന്ന കഥാപാത്രം നിഷ്കളങ്കതയുടെയും ആഴത്തിലുള്ള വൈകാരിക സംഘർഷങ്ങളുടെയും ഒരു പ്രതീകമാണ്. യഥാർത്ഥ ലോകത്തെ അറിയാതെ വളർന്ന അവൾക്ക് പ്രണയവും കാമവും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. താൻ ഒരു ഉപകരണമായി ഉപയോഗിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന മാനസിക വ്യഥ വൈശാലിയുടെ കഥാപാത്രത്തിന് ആഴം നൽകുന്നു. പ്രണയം, വേദന, ഒറ്റപ്പെടൽ തുടങ്ങിയ വികാരങ്ങൾ അവളെ ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നു. വൈശാലി എന്ന കഥാപാത്രം പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള അവളുടെ ബന്ധം വഴി സ്ത്രീത്വത്തിന്റെ വിവിധ തലങ്ങളെ ഭംഗിയായി അവതരിപ്പിക്കുന്നു. സ്ത്രീകളെ അവരുടെ തനതായ വ്യക്തിത്വത്തോടെ അവതരിപ്പിക്കാൻ ഭരതന് സാധിച്ചു. അവരുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അതിന്റെ എല്ലാ തീവ്രതയോടെയും അദ്ദേഹം തിരശീലയിൽ പകർത്തി.

0: ഒരേ ഒരു താരം.
1: മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണത ഭരതന്റെ സിനിമകളുടെ പ്രധാന വിഷയമായിരുന്നു. മർമരം എന്ന സിനിമയിൽ ബന്ധങ്ങളിലെ നിശബ്ദമായ വിങ്ങലുകളും ഓർമ്മയ്ക്കായി എന്ന ചിത്രത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളും അദ്ദേഹം ചർച്ച ചെയ്തു. മർമരം എന്ന ചിത്രം മനുഷ്യബന്ധങ്ങളിലെ വൈകാരികമായ സങ്കീർണതകളെയും കാലം മായ്ക്കാത്ത പ്രണയത്തെയും മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ബാലൻ താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ഓർമ്മകളിൽ ജീവിക്കുമ്പോൾ അയാളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള വേദനകളും സംഘർഷങ്ങളും വ്യക്തമാകുന്നു. മുൻപ് സംഭവിച്ച ഒരു അപകടം ഒരു സ്ത്രീയെ വൈകല്യത്തിലേക്ക് തള്ളിവിടുന്നു. ഇതവരുടെ മാനസികാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സമൂഹം അവരെ എങ്ങനെ കാണുന്നുവെന്നും സിനിമയിൽ കാണിച്ചു തരുന്നു. വേദനയിലൂടെ കടന്നുപോകുമ്പോഴും പ്രണയത്തെയും ജീവിതത്തെയും മുന്നോട്ടു കൊണ്ടുപോകാനുള്ള കഥാപാത്രങ്ങളുടെ ആഗ്രഹം ഈ ചിത്രത്തിന് ഒരു മനഃശാസ്ത്രപരമായ മാനം നൽകുന്നു. ഭരതൻ ഈ ചിത്രത്തിലൂടെ ഓർമ്മകൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും കാണിച്ചു തരുന്നു. നായകനും വില്ലനും തമ്മിലുള്ള അതിർവരമ്പുകൾ പലപ്പോഴും അപ്രസക്തമായിരുന്നു. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു. ഈ സിനിമകൾ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു.

ഭരതൻ സിനിമകളിലെ അഭിനേതാക്കൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, നെടുമുടി വേണു, ഭാനുപ്രിയ തുടങ്ങിയ പ്രതിഭാധനരായ അഭിനേതാക്കൾ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. ഓരോ അഭിനേതാവിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കഥാപാത്രങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളെപ്പോലും തിരശീലയിൽ പകർത്തി.

പലപ്പോഴും ഭരതന്റെ സിനിമകൾ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്തു. പ്രയാണത്തിൽ ഒരു കൗമാരക്കാരന്റെ പ്രണയവും ചമയത്തിൽ ഒരു നടന് അഭിനയത്തോടുള്ള ആസക്തിയും അത് ജീവിതത്തിൽ ഉണ്ടാക്കിയ സ്വാരസ്യങ്ങളും അദ്ദേഹം ധൈര്യപൂർവ്വം അവതരിപ്പിച്ചു. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു അസ്വാതന്ത്ര്യമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം അതിന് തുനിഞ്ഞത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ മലയാള സിനിമയിൽ പുതിയൊരു ചിന്തയ്ക്ക് തുടക്കമിട്ടു. ഈ സിനിമകൾ സാമൂഹികപരമായ പുതിയ സംവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു.

ഇന്നും ഭരതൻ സിനിമകൾ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ദൃശ്യഭാഷയും ശക്തമായ കഥാപാത്രങ്ങളും ഹൃദയത്തിൽ തൊടുന്ന സംഗീതവും ഇന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നു. പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഭരതന്റെ സിനിമകൾ ഒരു പാഠപുസ്തകം പോലെയാണ്. മരണം അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് അകറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നു. ഓരോ സിനിമയും ഓരോ വികാരമായി, ഓരോ അനുഭവമായി ഇന്നും നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ആനന്ദമെന്നാൽ എന്താണ് പലരും ചോദിക്കുന്ന ഒന്നാണ്. എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, സമ്മർദ്ദമില്ലാത്ത അവസ്ഥയാണ് ആനന്ദം എന്ന്. അല്ലേ, ആലോചിച്ച് നോക്കൂ, ഒന്നിനെക്കുറിച്ചും ഒരു സമ്മർദ്ദവുമില്ലാത്ത അവസ്ഥ വല്ലപ്പോഴുമേ ഉണ്ടാവൂ. അതാണ്, ആ അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദമുണ്ടാവാൻ എന്താണ് വേണ്ടത്? സമ്മർദ്ദമില്ലാതാകണം, അത്ര തന്നെ. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

സമ്മർദ്ദം ഇല്ലാതാകാൻ എന്താണ് ചെയ്യേണ്ടത്? സമ്മർദ്ദമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക എന്നതു തന്നെയാണ്. വഴിയേ പോയ വയ്യാവേലികളെ എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. ഇത് പണ്ടേക്ക് പണ്ടേ മനുഷ്യൻ പറഞ്ഞതാണ്. അതായത്, മനുഷ്യൻ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടവനാണ്. ഇതര പക്ഷിമൃഗാദികളെപ്പോലെ അല്ല. ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം നമുക്ക് സമ്മർദ്ദങ്ങളെ കുറേയേറെ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാട്ടുകൂടെ കേൾക്കാം.

എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, എടുത്തു ചാടുന്നവൻ കുടിച്ചു ചാവും. അപ്പോൾ കുടിച്ചു ചാവാൻ പാടില്ല തന്നെ. നീന്തി കയറണം, ജീവിതത്തിലും അതെ. മുങ്ങിച്ചത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? ചില ആളുകൾക്ക് എന്നും എന്തെങ്കിലും കാര്യങ്ങളിൽ ടെൻഷനാണ്. ചിലർ കരുതുന്നത് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ടെൻഷൻ എപ്പോഴുമുണ്ടെന്നാണ്. അങ്ങനെ ടെൻഷൻ അനുഭവിച്ചാൽ ആനന്ദം അനുഭവിക്കാനാകുമോ? ടെൻഷൻ വേണ്ട, ഒന്നും സംഭവിക്കാനില്ല. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന്? അങ്ങനെ കാണണം ജീവിതത്തെ. അപ്പൊ ടെൻഷൻ ഉണ്ടാവില്ല. എന്ത് സുഖമായിരിക്കുമെന്നറിയുമോ ജീവിതം? ഒരു പാട്ടുകൂടെ കേട്ടിട്ട് തിരിച്ചു വരാം.

എടുത്തുചാടാതെ ആലോചിച്ച് വരും വരായികകളെക്കുറിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനാവണം അല്ലേ? അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരു പരിധിവരെ നമുക്ക് സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനാവും. പിന്നെയുള്ളത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ലഘൂകരിക്കലാണ്. അമ്മയോട്, അച്ഛനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, സുഹൃത്തുക്കളോട് വിഷമങ്ങളെല്ലാം തുറന്നു പറയാൻ കഴിയണം. വെന്റിലേറ്റ് ചെയ്യാൻ കഴിയണം. മനസ്സ് തുറന്ന് വർത്തമാനം പറയാൻ കഴിയുമ്പോഴല്ലേ ഈ ടെൻഷനും അല്ലെങ്കിൽ സമ്മർദ്ദമൊക്കെ ഇല്ലാതാവുന്നത്. ഒന്നും അടിച്ചമർത്തി വയ്ക്കരുത്. അടിച്ചമർത്തി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അടിച്ചമർത്തി വയ്ക്കും തോറും സമ്മർദ്ദം കൂടി വരികയേയുള്ളൂ.

ക്യാമ്പുകൾ എന്ത് രസമാണ് അല്ലേ? നിങ്ങളിൽ എത്ര പേർ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്കറിയില്ല. പക്ഷെ ക്യാമ്പുകൾ ഒരു രസമാണ്. രാവൊടുങ്ങുവോളം ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് കളിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു രസം തന്നെ. നോക്കൂ, നമുക്കെന്തുകൊണ്ടാണ് വീട്ടിലെ ദിവസങ്ങളെയും ക്യാമ്പ് പോലെയാക്കാനാവാത്തത്? രാവൊടുങ്ങുവോളം എന്നൊന്നും പറയുന്നില്ല, എന്നാലും അത്താഴം കഴിഞ്ഞ് കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ് കളിതമാശകൾ പറഞ്ഞ് കിടന്നുറങ്ങിയാൽ തന്നെ എന്തൊരു രസമായിരിക്കുമല്ലേ? ആ അർത്ഥത്തിലാണ് ഓരോ ദിവസത്തെയും ഓരോ ക്യാമ്പ് പോലെ കാണണം എന്ന് പറയുന്നത്. അതൊരു രസമാണ്, സുഖമാണ്. സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കാൻ അത് നമ്മളെ സഹായിക്കും. ഒരു പാട്ട് കൂടെ കേട്ടാലോ?

മനസ്സിൽ തീനാളമെരിയുമ്പോഴും മടിയിൽ മണിവീണ മീട്ടി എന്ന അവസ്ഥയാണ് പലർക്കും. ആനന്ദം അനുഭവിക്കുകയല്ല, അഭിനയിക്കുകയാണ് പലരും. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുന്നു, ഉള്ളിൽ ടെൻഷനോട് ടെൻഷൻ. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാനിങ്ങനെ നടക്കുന്നുവെന്നേ ഉള്ളൂ, എൻ്റെ ഉള്ളിലെ കാളൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ഉള്ളു കാളുന്നതൊക്കെ കൂടുതൽ സമ്മർദ്ദത്തിന് കാരണമാവുകയുള്ളൂ. ഉള്ളു കാളുന്നത് എന്തിന്? ഏത് വെള്ളത്തിനും തീയെ അണയ്ക്കാനാകും. അപ്പോൾ ഉള്ളിലും വെള്ളം വേണം അല്ലേ? ആ വെള്ളം മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം തന്നെയാണ്. ആ ആശ്വാസത്തിൻ്റെ വെള്ളത്തിന് ഉള്ളിലെ കാളലിനെ ഇല്ലാതാക്കാൻ കഴിയും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

ചിരിച്ചും ചിറകടിച്ചും വിഷുപക്ഷി പറന്നു വന്നു എന്ന വരികൾ. മനുഷ്യജീവിതവും അങ്ങനെ ആയിരിക്കണം. ചിരിച്ചും ചിരിപ്പിച്ചും വർത്തമാനം പറഞ്ഞും സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനാകണം. സമ്മർദ്ദം ആരോഗ്യം കുറയ്ക്കുമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. സമ്മർദ്ദം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. ഒരിളം കാറ്റിൻ്റെ ലാഘവത്തോടെ ജീവിക്കാനാവുക ഒരു രസമാണ്, സുഖമാണ്, സന്തോഷമാണ്. അത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതുമാണ്. ഒരു പാട്ട് കൂടെ കേൾക്കാം.

ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ചോദിക്കും, അസുഖങ്ങൾ വന്നാൽ ആനന്ദിക്കാൻ പറ്റുമോ എന്ന്. ശരിയാണ്, അസുഖം എന്ന് പറയുന്നത് തന്നെ സുഖമില്ലാതായിരിക്കുന്ന അവസ്ഥ എന്നാണല്ലോ അല്ലേ. നമ്മൾ ഇടപെട്ടിരിക്കുന്ന അവസ്ഥയോട്, ശാരീരിക മാനസിക അവസ്ഥകളോട് യൂസ്ഡ് ആവുക എന്നതാണ് പ്രധാനം. അങ്ങനെ യൂസ്ഡ് ആവുന്നത് ദുഃഖങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. അസുഖമാണ് എന്ന് നമ്മൾ ഓർക്കുക പോലുമില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആ ബുദ്ധിമുട്ട് ഓർത്ത് വിഷമിച്ചിരിക്കുക അല്ല വേണ്ടത്, ചില കാര്യങ്ങളോട് യൂസ്ഡ് ആവേണ്ടതുണ്ട്, അതിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ അത് തീർച്ചയായും നമ്മളെ സഹായിക്കും. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

ഈ അപകർഷത എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഘടകമാണ്. അത് ആനന്ദം ഇല്ലാതാക്കി കളയും. കറുത്തിട്ടാണ്, പൊക്കം കുറഞ്ഞിട്ടാണ്, മെലിഞ്ഞിട്ടാണ്, തടിച്ചിട്ടാണ് തുടങ്ങിയ ചിന്തകൾ അലട്ടുന്നിടത്തോളം സമ്മർദ്ദം വിട്ടൊഴിയില്ല. ഇതാണ് ഞാൻ, ഈ കണ്ണാടിയിൽ കാണുന്ന ഇതാണ് ഞാൻ. ഈ ചിന്തയുടെ ഔന്നത്യം നമ്മളെ തല ഉയർത്തി നിൽക്കാൻ എപ്പോഴും പ്രേരിപ്പിക്കും, അപകർഷത ഇല്ലാതാക്കും. അതോർത്തുള്ള സ്ട്രെസ് സമ്മർദ്ദം ഒട്ടും ഇല്ലാതാവുകയും ചെയ്യും. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും. നമുക്ക് നമ്മളോട് ബഹുമാനമുണ്ടാകും. നമുക്ക് നമ്മളോട് തന്നെ മതിപ്പുണ്ടാവുകയും ചെയ്യും. അതൊരു വലിയ കാര്യമാണ്. സത്യത്തിൽ സമ്മർദ്ദം ഇല്ലാതാകാൻ ഏറ്റവും സഹായിക്കുന്നത് നമുക്ക് നമ്മളോടുള്ള മതിപ്പ് തന്നെയാണ്. ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

സ്വതന്ത്രമായി സന്തോഷിക്കാനാവുക എന്നത് ആനന്ദം തന്നെയാണ്. അത് മനുഷ്യന് മാത്രമാണ് അനുഭവിക്കാനാകുന്നതും. പക്ഷെ എന്തുകൊണ്ടോ അധികം പേരും അത് അനുഭവിക്കുന്നില്ല, സ്വതന്ത്രമായി സന്തോഷിക്കുന്നില്ല, അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കൂടെയുള്ളവരാരോ വിലക്കുന്നു. നോക്കൂ, നമ്മുടെ കൂടെയുള്ള ഒരാൾ നന്നായി സന്തോഷിക്കുന്നു, അത് വിലക്കുകളില്ലാതെ അവർക്ക് സന്തോഷിക്കാനാവട്ടെ. അതിനുള്ള ഒരു അവകാശം, അതിനുള്ള ഒരു അധികാരം അവർക്കുണ്ട്. അതിനാവശ്യമായ ഒരു സന്ദർഭം നമുക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അനുഭവിക്കുന്നില്ല എങ്കിൽ, അതായത് അത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്നില്ല എങ്കിൽ, അതൊരു കഷ്ടമാണ്. അത് സമ്മർദ്ദത്തെ കൂട്ടിക്കൊണ്ടുവരും. അവർക്ക് സന്തോഷിക്കണമെന്നുണ്ട്, പക്ഷെ വിലക്കുകളുണ്ട്, അത് സമ്മർദ്ദമുണ്ടാക്കും. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനോഹരമായൊരു കവിതയുണ്ട്, ഉട്സാർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. കാനനം മോഹനം, ശാന്തം ഭീകരം, ഞാനോ പരശതാബ്ദ ബന്ധങ്ങളാൽ ബന്ധിതൻ. ഇനി എത്ര ദൂരം നടന്നാൽ എനിക്കൊന്നുറങ്ങാം, ഇനി എത്ര ദൂരം നടന്നാൽ എനിക്കൊന്നുറങ്ങാം. ഫ്രോസ്റ്റ് പറയുന്നു, ഈ ലോകം എത്ര സുന്ദരമാണ്, പക്ഷേ അതിങ്ങനെ ആസ്വദിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ പ്രതിബദ്ധതകളുടെ ചങ്ങലകളാൽ വിലക്കപ്പെട്ടവനാണ്. പലരുടെയും ജീവിതവും അങ്ങനെയാണ്, സന്തോഷിക്കണമെന്നുണ്ട്, പക്ഷേ വിലക്കുകൾ. നോക്കൂ, വിലക്കുകളില്ലാത്ത സന്തോഷം അത് സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കും. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

ചിന്തിക്കാം, ചിന്തിക്കണം. പക്ഷേ ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, ഓവർലാപ്പ് തിങ്കിങ്, ഒബ്സസീവ് തിങ്കിങ്, അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിന്തകളുടെ ഒരു കാട് കയറൽ, അങ്ങനെ പറയുന്നതാണ് ശരി. ഇതെല്ലാം സമ്മർദ്ദമുണ്ടാക്കും, മനസ്സമാധാനം നഷ്ടപ്പെടുത്തി കളയും. ചിന്തിക്കാമെന്നേ, കാട് കയറി ചിന്തിക്കുന്നത് എന്തിന്? അത് ആനന്ദത്തെ ഇല്ലാതാക്കി കളയും. അതെ, ജീവിതം ഒരു ഓടക്കുഴൽ നാദമാണ്, സുഖദമായ ഒരു ഓടക്കുഴൽ നാദം. അതിൽ വിസ്മയമാകണമെങ്കിൽ അതിൽ അലിഞ്ഞു ചേരണം, അതിൻ്റെ ഭാഗമാകണം. കാടുകയറി ചിന്തിച്ചതുകൊണ്ട്, നെഗറ്റീവായി ചിന്തിച്ചതുകൊണ്ട് വിഷമമല്ലാതെ മറ്റൊന്നുമുണ്ടാവില്ല, സമ്മർദ്ദമല്ലാതെ മറ്റൊന്നുമുണ്ടാവില്ല. ഒരു പാട്ടുകൂടെ കേട്ട് തിരിച്ചു വരാം.

ഈണവും താളവുമായ എൻ്റെ ജീവനിൽ ഈശ്വര നീ വിളങ്ങുന്നു. ഒരു വിദ്യാലയ ഗാനമാണ്, രസകരമായൊരു വിദ്യാലയ ഗാനം, രസകരമായ വരികൾ അല്ലേ. ഈണവും താളവുമായി ജീവനിൽ വിളങ്ങുന്ന ആ ഈശ്വരൻ എന്താണെന്നറിയുമോ? ആനന്ദമാണ്. സ്വതന്ത്രമായ സന്തോഷത്തിൻ്റെ പ്രതീകമാണത്. അത് ഈണവും താളവുമായി ജീവനിലുണ്ടാവണം. അതനുഭവിക്കാനാകണമെങ്കിൽ ജീവിതം താളാത്മകമാവണം, ഈണാത്മകമാവണം. അതിന് അനധികൃതമായ ചിന്തകൾ വേണ്ട തന്നെ. ആവശ്യമായ ചിന്തകൾ മതി. അത് ശരിയായ സ്വാതന്ത്ര്യവും ശരിയായ സന്തോഷവും നമുക്കുണ്ടാക്കിത്തരും. ജീവിതം സമ്മർദ്ദരഹിതമായിരിക്കും. ഈ ഭൂമിയിൽ, സുന്ദരമായ ഈ ഭൂമിയിൽ സമ്മർദ്ദരഹിതമായി ജീവിക്കാൻ കഴിയുക എന്നത് എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. അതുകൊണ്ടല്ലേ ആളുകൾ പറയുന്നത് ജീവിതം മനോഹരമാണ് എന്ന്. ജീവിതം മനോഹരമാണ്, അത് ജീവിക്കാൻ അറിയുന്നവർക്ക് എന്നുകൂടിയുണ്ട്. എന്താണ് ഈ ജീവിക്കാൻ അറിയുക? സമ്മർദ്ദമില്ലാതെ ജീവിക്കാൻ കഴിയുക, അതുതന്നെയാണ് ജീവിക്കാൻ അറിയുക എന്നത്. ഒരു പാട്ടുകൂടി കേൾക്കാം.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കഥകളും കാര്യങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും പാട്ടും കൂട്ടുമൊക്കെയായി നാളെ വീണ്ടും വരാം. അതുവരെ സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ ഉന്മേഷത്തോടെ ഉണരാനാകൂ. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മബന്ധിതമായി ജീവിക്കാനാകൂ. ഈ ജീവിതം കർമ്മബന്ധിതമായിരിക്കണം. നമുക്ക് ചെയ്യേണ്ടത് നന്നായി ചെയ്യാൻ കഴിയണം. അതിന് ജീവിതം മുഴുവൻ ഉന്മേഷമുണ്ടായിരിക്കണം. ഉന്മേഷമുണ്ടാകണമെങ്കിൽ ഈ രാത്രി സുഖമായി ഉറങ്ങണം. സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സന്തോഷം, സ്നേഹം. സ്വന്തം മധുജൻ.